0: നിങ്ങൾ കേട്ടത് തൻസീൽ. ഇന്ന് സൂറത്ത് സുമർ, സൂറത്ത് മുഅ്മിൻ, സൂറത്ത് ഹാമീം സജ്ജദയുടെ 32 വരെയുള്ള വചനങ്ങളാണ് തൻസീലിൽ ശ്രോതാക്കൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സാദ് അൽ ഗാമിദി.
1: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കുപിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി? പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നു പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറക്കാത്തു. ആത്മീയതയും അറിവും ഒരുമിക്കുന്ന ഈ വേദിയിലേക്ക് സ്വാഗതം. ഖുർആൻ പാരായണങ്ങളും തജ്വീദ് പഠനവും അർത്ഥവും വിശദീകരണവുമായി പീസ് ഖുർആൻ റേഡിയോ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പാരായണം നിർവഹിക്കുന്നത് അബ്ദുറഹ്മാൻ അൽ മാജിദ്.

قرون من هو أشد منه قوة وأكثر جمعا ولا يسأل عن ذنوبهم المجرمون.

0: فأعرض عنهم وانتظر إنهم منتظرون.
1: ما شاء الله. നമ്മൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
2: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ്

0: സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിന്റെ 27 അധ്യായം സൂറത്തുൻ നംലിന്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27 അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിന്റെ 18 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ രഹസ്യമായതും പരസ്യമായതും ഒക്കെ അല്ലാഹു അറിയുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.
2: إنه يعلم الجهر من القول ويعلم ما تكتمون
1: തീർച്ചയായും സംസാരത്തിൽ നിന്ന് പരസ്യമായിട്ടുള്ളത് അവൻ അറിയും, നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവൻ അറിയും.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റിവളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ارحمنا وانت خير الراحمين.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഇമാമ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ, വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളും ആധികാരികമായി പഠിപ്പിക്കപ്പെടുകയാണ് പാരായണ പഠനം പരിപാടിയിലൂടെ. ഇപ്പോൾ നാം കേൾക്കുന്നത് സൂറത്തുൽ ഖിയാമയിൽ 14 മുതൽ 30 വരെ വചനങ്ങളുടെ പാരായണ നിയമ പഠനമാണ്. ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
4: الحمد لله رب العالمين والصلاة والسلام على المبعوث رحمة للعالمين محمد وعلى آله وصحبه أجمعين أما بعد 14 سورة القيامة بل الإنسان نون ساكنة إخفاء بصيرة ولو ألقى معاذيرة لا تحرك به لسانك لتعجل به إن നൂൻ സാക്കിന നൂനു ശദ്ദ മുശദ്ദദ നന്നായിട്ട് മണിച്ചോദ ജംഅഹു ഖുർആന ഫഇദാ ഖറഅനാഹു ഫത്തബിഉ ഖുർആന സുമ്മ ഇന്ന അലൈനാ ബയാനാ.

ഇനി കല്ല ബൽ തുഹിബ്ബൂന അൽ ആജില വതദറൂന അൽ ആഖിറ വുജൂഹുൻ യൗമ തൻവീന് ശേഷം യാ നന്നായിട്ട് മണിച്ചോതണം. ഇദ്ഗാം ബിഗുന്നയാണ് നിയമം. വീണ്ടും അതാ യോ തൻവീന് ശേഷം യൗമ ഇദിന്ന തൻവീന് ശേഷം നൂന് ഇദ്ഗാം ബിഗുന്ന ഇല റബ്ബിഹ നാളിറ വുജൂഹുൻ വുജൂഹുൻ യൗമ വീണ്ടും ഇദ്ഗാം ബിഗുന്ന യൗമ ഇദിംബ തൻവീന് ശേഷം ബ നേരത്തെ ഇഖ്ലാബ് ആ നൂനെ തൻവീൻ്റെ രണ്ടാം നൂനെ നൂന് സാക്കിനെ മീമാക്കി മാറ്റി നന്നായിട്ട് ഉന്നത്തോടു കൂടി ഓത തൊലുന്നു അയ്യുഫാല അയ്യുഫാല നൂന് സാക്കിന് ശേഷം യാ ആണ് ഇദ്ഗാം ബിഗുന്ന ബിഹ ഫാഖിറ കല്ല ഇദാ ബലഗത്തി തറാഖി വഖീല മർറാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസ്സാഖ് ഇല റബ്ബിക യൗമ ഇദിനിൽ മസാഖ് അവിടെ തൻവീന് ശേഷങ്ങളിലെ യൗമ ഇദിനിൽ മസാഖ് അത് നോക്കാം.

അവിടെ മൻ കഴിഞ്ഞാൽ ഒരു സീന്ന് കാണാം, ഒരു ചെറിയ ഒരു ഗ്യാപ്പ്, ഒരു ചെറിയൊരു ഇട വെച്ചിട്ട് ശ്വാസം ഒന്ന് നിർത്തിയിട്ട് ആണ് ഓതേണ്ടത്. ഇപ്പം നമ്മൾ ഓതിയ പോലെ.

0: ഇനി ഒരു കാര്യം ശ്രോതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതായത് നമ്മൾ ഇങ്ങനെ സൂറത്ത് ഓരോ ആയത്തും അതിലുള്ള നിയമങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും പിന്നെ അത് ഓതിപ്പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനേക്കാൾ എന്തെങ്കിലും നല്ല ഒരു രൂപം ശ്രോതാക്കളുടെ മനസ്സിൽ ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ അത് ഫീഡ്ബാക്ക് ഓപ്ഷനിലേക്ക് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം എന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കാരണം ഖുർആൻ നന്നായിട്ട് ഓതുക, തെറ്റുകൂടാതെ തജ്വീദിൻ്റെ നിയമങ്ങളനുസരിച്ച് ഭംഗിയായി ഓതുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. അപ്പോൾ അതിന് ഇങ്ങനെ റേഡിയോയിൽ കൂടി പഠിപ്പിക്കുമ്പോൾ അതിൻ്റേതായ പരിമിതികൾ ഉണ്ട്, നേരിട്ട് കൊണ്ടല്ല. അതുകൊണ്ട് ഇതിനേക്കാൾ ഫലപ്രദമായ എന്തെങ്കിലും ഒരു അഭിപ്രായം, ഇപ്പം നമ്മൾ തുടരുന്ന ഈ സംഗതി ചെറിയൊരു മാറ്റം ഇപ്പോൾ നമ്മൾ വരുത്തിയിട്ടുണ്ട്. നേരത്തെ ഒരു 10-20 ആയത്ത് ഒന്നിച്ചോതി ഏകദേശം നമ്മളുടെ ഒരു എപ്പിസോഡിന് വേണ്ടത് റെക്കോർഡ് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ നമ്മളൊരു 5-6 ആയത്ത് ഇങ്ങനെ കുറേശ്ശെ അതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നൊരു തോന്നിയത് കൊണ്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ പ്രിയ ശ്രോതാക്കൾ ഇവിടെ അറിയിക്കണം, ഫീഡ്ബാക്ക് ഓപ്ഷനിലേക്ക് അറിയിക്കണം, അപേക്ഷിക്കുന്നു. കാരണം നമുക്കിത് കൂടുതൽ ഫലപ്രദമായി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മളുടെ ആഗ്രഹം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം സമാപിക്കുകയാണ്. പാരായണ പഠനം പരിപാടിയിൽ ഇപ്പോൾ നാം കേട്ടത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖിയാമ 14 മുതൽ 30 വരെ വചനങ്ങളുടെ പാരായണ നിയമ പഠനമാണ്. ക്ലാസ് എടുത്തത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
2: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിയിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്ത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തിറങ്ങും, ചിലപ്പോൾ 10 സൂക്തിറങ്ങും, 10 അല്ലെങ്കിൽ 15-20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ ആൽ ഇംറാനിലെ വചനങ്ങളിലേക്ക് പാരായണം. അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ആൽ ഇംറാനിലെ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോഖത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ എന്ന് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم. لقد سمع

ഓ

0: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ മൂന്നാം അധ്യായമായ സൂറത്ത് ആലിംറാനിലെ 181 മുതൽ 185 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഹമ്മാദ് ഉസൈയ്.
1: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നെ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ള രചിച്ച വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ഖുറൈഷ് 1 മുതൽ 4 വരെയുള്ള വചനങ്ങളുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേൾക്കാൻ പോകുന്നത്.
4: അധ്യായം 106, സൂറത്തു ഖുറൈശ്, മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 4.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
4: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
6: വചനം 1.
4: ലിഈലാഫി, ഇണക്കിയതിനാൽ, പരിചയപ്പെടുത്തിയതിനാൽ. ഖുറൈശിൻ, ഖുറൈശികളെ.
5: ലിഈലാഫി ഖുറൈശ്,
4: ഖുറൈശികൾക്കു ഇണക്കമുണ്ടാക്കി കൊടുത്തതിനാൽ.
6: വചനം 2.
4: ഈലാഫിഹിം, അതായത് അവരെ ഇണക്കിയത്. റിഹ്ലത്ത്, യാത്രക്ക്. അശ്ശിതാഇ, ശൈത്യകാലത്തെ. വസ്സൈഫ്, ഉഷ്ണകാലത്തെയും.
5: ഈലാഫിഹിം റിഹ്ലത്തശ്ശിതാഇ വസ്സൈഫ്,
4: അതായത് ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും യാത്ര അവർക്കു ഇണക്കിക്കൊടുത്തത്.
6: വചനം 3.
4: ഫല്യഅബുദു, അതിനാൽ അവർ ആരാധിക്കട്ടെ. റബ്ബ ഹാദൽ ബൈത്ത്, ഈ വീടിന്റെ റബ്ബിനെ, ഈ മന്ദിരത്തിന്റെ റബ്ബിനെ.
5: ഫല്യഅബുദു റബ്ബ ഹാദൽ ബൈത്ത്,
4: അതിനാൽ അവർ ഈ വീടിന്റെ റബ്ബിനെ ആരാധിച്ചു കൊള്ളട്ടെ.
6: വചനം 4.
4: അല്ലദി അത്അമഹും, അവർക്ക് ഭക്ഷണം നൽകിയവനായ. മിൻ ജൂ, വിശപ്പിന്, പട്ടിണിയിൽ നിന്ന്. വആമനഹും, അവർക്ക് അഭയം നൽകുകയും ചെയ്ത, സമാധാനം നൽകുകയും ചെയ്ത. മിൻ ഖൗഫ്, ഭയത്തിന്, പേടിയിൽ നിന്ന്.
5: الذي اطعمهم من جوع وآمنهم من خوف.
4: അതെ, അവർക്ക് വിശപ്പിനു ഭക്ഷണം നൽകുകയും അവർക്ക് ഭയത്തിനു സമാധാനം നൽകുകയും ചെയ്തവനെ ആരാധിച്ചു കൊള്ളട്ടെ.
7: ഖുറൈശ് എന്ന പേരിൽ അറിയപ്പെടുന്നതും ഖുറൈശികളെ സംബന്ധിച്ചു മാത്രം പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളതുമായ ഒരു അധ്യായമാണിത്. ഇതുമൂലം ഖുറൈശികളുടെ പേരും കീർത്തിയും ലോകാവസാനം വരെ ഭൂമുഖത്ത് അവശേഷിക്കുന്നതായിരിക്കും. വിശുദ്ധ കഅബയുടെ ശുശ്രൂഷകരും ഭരണാധിപരും എന്ന നിലക്ക് അവർക്ക് അറബികൾക്കിടയിൽ വലിയ പ്രശസ്തിയുണ്ടായിരുന്നുവല്ലോ. പക്ഷേ ജീവിതമാർഗങ്ങളിൽ മിക്കവാറും അവർക്ക് അന്യനാടുകളെ ആശ്രയിക്കേണ്ടിയിരുന്നു. ഈത്തപ്പഴം മുതലായ ചില ഫലവർഗങ്ങളല്ലാതെ സാധാരണ കൃഷിവിഭവങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു. ഈ പോരായ്മ നികത്തുവാൻ ഉഷ്ണകാലത്ത് ശാമിലേക്ക് അഥവാ സിറിയയിലേക്ക് വടക്കോട്ടും ശൈത്യകാലത്ത് യമനിലേക്ക് തെക്കോട്ടും അവർ കച്ചവടയാത്രകൾ നടത്തുമായിരുന്നു. അറേബ്യയുടെ കിടപ്പും ഭൂപ്രകൃതിയും അനുസരിച്ച് ശൈത്യകാലത്ത് വടക്കോട്ടും ഉഷ്ണകാലത്ത് തെക്കോട്ടും യാത്ര ചെയ്യുന്നത് വളരെ വിഷമകരമായതുകൊണ്ടാണ് അങ്ങനെ കാലവും ദിക്കും നിർണയിക്കപ്പെടുന്നത്. അറേബ്യ രാജ്യം മണലാരണ്യങ്ങളും വരണ്ട മലമ്പ്രദേശങ്ങളും നിറഞ്ഞതാകൊണ്ട് തണുപ്പുകാലത്ത് തണുപ്പും ചൂടുകാലത്ത് ചൂടും അസഹ്യമായിരിക്കും. സംഘം ചേർന്നും ആഘോഷപൂർവമായിരുന്നു പ്രസ്തുത യാത്രകൾ. നാട്ടിലെ വിഭവങ്ങൾ കയറ്റുമതി ചെയ്ത് വിറ്റൊഴിക്കലും പകരം ഗോതമ്പ് തുടങ്ങിയ അവശ്യവസ്തുക്കൾ നാട്ടിൽ ഇറക്കുമതി ചെയ്യലും ഈ കച്ചവട സംഘങ്ങൾ മുഖേനയായിരുന്നു. ഓരോ യാത്രയും ഒന്ന് രണ്ട് മാസത്തോളം പിടിക്കും. പലപ്പോഴും വഴിമധ്യേ പല അനിഷ്ട സംഭവങ്ങളും സംഘട്ടനങ്ങളും അവർക്ക് നേരിടേണ്ടി വന്നേക്കും. അതിനുള്ള മുൻകരുതലോടെ തന്നെയായിരിക്കും യാത്രാ സംഘങ്ങൾ പുറപ്പെടുന്നതും. ഈ യാത്രകൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങളും പരിചയവും നൽകിയതു മുഖേന അള്ളാഹു ഖുറൈശികളെ വിശപ്പിൽ നിന്ന് രക്ഷിക്കുകയും അവർക്ക് ആഹാരമാർഗം നൽകുകയും ചെയ്തു. അവർക്ക് അറബികളിലുണ്ടായിരുന്ന പ്രത്യേക സ്ഥാനമാനങ്ങൾ നിമിത്തം മറ്റുള്ളവരെ അപേക്ഷിച്ച് അവരുടെ യാത്രാസംഘങ്ങൾ ഏറെക്കുറെ സുരക്ഷിതങ്ങളുമായിരുന്നു. കൂടാതെ കഅബയുടെ അടുത്ത സ്ഥലങ്ങളിൽ വെച്ച് അക്രമവും സംഘട്ടനവും നടക്കുന്നത് വമ്പിച്ച ഒരു പാതകമായി എല്ലാവരും അംഗീകരിച്ചു വന്നിരുന്നതുകൊണ്ട് സ്വന്തം നാട്ടിലും അവർക്ക് സമാധാനമായി ജീവിക്കാമായിരുന്നു. ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളെയാണ് അള്ളാഹു അവരെ അനുസ്മരിപ്പിക്കുന്നത്. ഖുറൈശികൾക്ക് സിദ്ധിച്ച യോഗ്യതകളും കീർത്തിയും സ്വാധീനവും എല്ലാം തന്നെ സിദ്ധിക്കുവാൻ കാരണം അവർ കഅബയുടെ സംരക്ഷകരും അയൽവാസികളും ആയതാണല്ലോ. അപ്പോൾ എല്ലാ നിലക്കും അവർ ആ വിശുദ്ധ മന്ദിരത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിനെ ആരാധിക്കുവാനും അവനെയല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കാതിരിക്കുവാനും ബാധ്യസ്ഥരാകുന്നു. ഈ ബാധ്യത അവർ നിറവേറ്റിക്കൊള്ളട്ടെ എന്ന് അവരെ അള്ളാഹു ഉത്ബോധിപ്പിക്കുകയാണ്.
3: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ഖുറൈശിന്റെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളുടെ മലയാള വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടത്.
8: പരിശുദ്ധ ഖുർആനിന്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിന്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിൻ്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിൻ്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ പാരായണം ചെയ്യും

0: ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോഖത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ, ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ. വിശുദ്ധ ഖുർആനിൽ നിന്നും ജുസ് 12 പാരായണം നിർവഹിക്കപ്പെടുന്നു. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഷീദ് സർഫി.

قالوا يا صالح قد كنت فينا مرجوا قبل هذا أتنهانا أن نعبد

0: لم أخنه بالغيب وأن الله لا يهدي كيد الخائنين.
1: ما شاء الله جزاكم الله خيرا. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ. ഇന്ന് നാം പാരായണം ചെയ്ത ജുസ് 12 നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സോഫി.
2: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
3: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെയാകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത് ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ, വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ, നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ

0: ഉള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
1: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
3: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു അവസരം. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഹഫീസ് ഖുർആൻ റേഡിയോയിലിനി അത്തഹ്സീൻ ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ ശ്രോതാക്കളിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സൂറത്തുൽ ബഖറയിലെ 63 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഏതാനും ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും അതുപോലെ പാരായണത്തിൽ സാധാരണ കണ്ടുവരാറുള്ള അബദ്ധങ്ങളുമാണ് പഠിച്ചു വരുന്നത് ഇൻഷാല്ലാ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 64-65 ആയത്തുകളാണ്.

സുമ്മ തവല്ലയ്തും. ഇവിടെ സുമ്മ ഒന്നാമത്തെ പദത്തിൽ പലപ്പോഴും ഓതുമ്പോഴൊക്കെ സുമ്മ എന്ന് പറയാറുണ്ട്, സുമ്മ തവല്ലയ്തും. അത് അർത്ഥം മാറിപ്പോവും. സ ആണ്, സ സി സു എസ് നാവിൻ്റെ അറ്റം മുൻ പല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം, ദാലിനേക്കാൾ കൂടുതൽ. സ സി സു സുമ്മ, സുമ്മ എന്ന് പറയുമ്പോൾ നാവിൻ്റെ അറ്റം പുറത്തേക്ക് വരുന്നില്ല, ഉൾഭാഗത്താണ്. അതുകൊണ്ടാണ് സ സി സു എന്ന് വരുന്നത്. സ സി സു സുമ്മ പ്രത്യേകം ശ്രദ്ധിക്കണം, അർത്ഥം മാറിപ്പോവും. അതുപോലെ മീമിന് ശബ്ദമുണ്ട്, മണിക്കണം. സുമ്മ തവല്ലയ്തും, തവല്ലയ്തും മീമു സാക്കിനയ്ക്ക് ശേഷം മീമ്, ഇത് ഖാമു തമാസിലേൻ. ഇവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, മീമിനെ അടുത്ത മീമിലേക്ക് ഇത് ഖാം ചെയ്യണം, കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. സുമ്മ

ബിംബഡി. സാക്കിനായ നൂന് ശേഷം ബ വന്നാൽ നൂനിനെയോ അല്ലെങ്കിൽ തൻവീനാണെങ്കിലും ശരി ഇതിനെ മീമാക്കി മാറ്റണം. മിംബഡി ഇങ്ങനെയാണ് മണിക്കേണ്ടത്. അതിന് ഇഖ്ലാബ് എന്നാ പറയുക. മിംബഡി നൂനിനെ മാറ്റി മീമാക്കുമ്പോൾ ഇഖ്ലാബ് എന്ന് പറയുന്നു. മിംബഡി ദാലിക്, മിംബഡി ദാലിക്. അവിടെ നിർത്തുമ്പോൾ ദാലിക് അക് എന്ന ശബ്ദമാണ് വരേണ്ടത്. കൂട്ടി ഒതുകയും ചെയ്യാം. മിംബഡി ദാലിക ഫലൗല, فلولا فضل الله فضل ضاد فضل الله عليكم ورحمه ورحمته عليكم وساكنه ميم من الشاشم وا പ്രത്യേകം ശ്രദ്ധിക്കണം, ഇദ്ഹാർ ചെയ്യണം. ഇവിടെ മീം സാക്കിനയ്ക്ക് ശേഷം വ അല്ലെങ്കിൽ ഫ വരുമ്പോൾ രണ്ട് ചുണ്ട് തമ്മിൽ തട്ടുവാൻ ഒരു പ്രയാസമുണ്ടാകും. അതുകൊണ്ട് ശ്രദ്ധിച്ച് മീമിനെ പൂർണ്ണമാക്കണം. عليكم ورحمته ورحمته لكنتم اخفاهم بغنى نونين افيكتماكي منيكنم لكنتم لكنتم من ال ابديم ساكنه ميمين شيشم ميم ഉണ്ട് ഇദ്ഗാം മുതമാഥിലൈൻ ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. لكنتم من الخاسرين ഇങ്ങനെ. അതുപോലെ ഖാസിരീൻ ഖ തൊണ്ടയുടെ മുകൾ ഭാഗമാണ് മഖ്റജ്. لَكُنْتُمْ مِنَ الْخَاسِرِينَ. അടുത്ത ആയത്ത് وَلَقَدْ عَلِمْتُمُ الَّذِينَ وَلَقَدْ وَلَقَ قَاف തൊണ്ടയുടെ മുകൾ ഭാഗവും അതിൻ്റെ മേലെ ചെറുനാക്ക്. وَلَقَدْ ദാലിനെ ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. وَلَقَدْ عَلِمْتُمْ عَلِمْتُمُ الَّذِينَ عَلِمْتُمُ الَّذِينَ الَّذِينَ الَّذِينَ لَا الذين ولقد علمتم الذين اعتدوا عين തൊണ്ടയുടെ മധ്യഭാഗമാണ്. ولقد علمتم الذين اعتدوا منكم منكم اخفهم بغنى افكتماكي منيكنم منكم منكم في السبت. ഇവിടെ സാക്കിന മീമിന് ശേഷം ഫ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. മിൻകും ഫിസ്സബിതി അഥവാ മീമിനെ പൂർണ്ണമാക്കണം എന്നർത്ഥം. മിൻകും ഫിസ്സബിതി ഫഖുൽനാ ലഹും ഫഖുൽനാ ലഹും കൂനു ഖിറാദതൻ ഖിറാദതൻ ഖാസിഇൻ കൂനു ഖിറാദതൻ ഖിറദതൻ എന്നല്ല, റാഇന ഫത്ഹാണ് സുക്കൂനല്ല, വളരെ അധികം ശ്രദ്ധിക്കണം. കൂനു قِرَادَةً قِرَادَةً خَ قِرَادَةً خَاسِئِينَ خَاسِئِينَ هَمْزَةً خَاسِرِينَ എന്ന് ഓദരദ് خَاسِئِينَ ഹംസ خَاسِئِينَ ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ഓദാം.

0: സൂറത്തുൽ ബഖറയിലെ 64-65 ആയത്തുകളാണ് എന്ന് കേട്ടു മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ തജ്വീദ് നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടും പാരായണത്തിൽ ഒരബദ്ധങ്ങളുമില്ലാതെ കൃത്യമായിട്ട് വിശുദ്ധ ഖുർആൻ ഓതുവാനും പഠിക്കുവാനൊക്കെ ശ്രദ്ധിക്കുക. അല്ലാഹു ബാരിഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
2: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: Peace Radio. Tune to reality.
4: ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണി പറയുന്നതോടൊപ്പം സദാസമയം അല്ലാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തു നിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
2: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലസീ യുഖ്രിജു

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താൽപ്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താൽപ്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. വിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ പഠിപ്പിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് ലാദ്, സ്വാദ്, ദാൽ എന്നീ അക്ഷരങ്ങളുടെ ഉച്ചാരണങ്ങളിലെ അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നു അബ്ദുള്ള സമീർ മദീനി.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയ്യിന മുഹമ്മദ് وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد بهماني رأي പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. തജ്വീദ് പഠനം എന്ന നമ്മുടെ വിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന ഈ സംരംഭത്തിൽ ഇതിനകം തന്നെ തുടർച്ചയായി നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവസാനമായി അക്ഷരങ്ങളുടെ മഖ്റജിലും സിഫത്തിലും അഥവാ അതിൻ്റെ ഉത്ഭവസ്ഥാനത്തു നിന്നും പുറത്തു കൊണ്ടുവരുന്നതിലും അതിന് നൽകേണ്ട വിശേഷണം നൽകുന്നതിലും വരുന്ന അബദ്ധങ്ങളെയും പോരായ്മകളെയും കുറിച്ചാണ് സൂചിപ്പിച്ചു വരുന്നത്. അതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി രണ്ടോ മൂന്നോ എപ്പിസോഡുകളിലൂടെ അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനത്തിലും വിശേഷണം വരുന്ന അബദ്ധങ്ങളുടെ ആ ഭാഗം പൂർണ്ണമാകുകയാണ് ഏകദേശം ഇൻഷാ അല്ലാ. ഇന്നത്തെ എപ്പിസോഡിലൂടെ നാവിൻ്റെ ഏറ്റവും മുൻഭാഗത്തുള്ള അറ്റത്തു നിന്നും പുറപ്പെടുന്ന മേലെ മുൻപല്ലുകളോട് അതിൻ്റെ അറ്റങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഉച്ചരിക്കുന്ന മൂന്നക്ഷരങ്ങളാണ് ഹർഫ് ലോ, അതുപോലെ ദാൽ, സ എന്നീ മൂന്ന് അക്ഷരങ്ങൾ. ഈ അക്ഷരങ്ങളുടെ ഉച്ചാരണം എപ്രകാരമായിരിക്കണം എന്നുള്ളത് അതിൻ്റെ മഖ്റജുകളെ സൂചിപ്പിക്കുന്ന സന്ദർഭത്തിൽ കുറേ തുടക്കത്തിൽ സൂചിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നില്ല. നമ്മൾ കാര്യമായി പറയുന്നത് അബദ്ധങ്ങളെ സംബന്ധിച്ചാണ്. നമ്മുടെ ഭാഗത്തുനിന്നും ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ, കൂട്ടി ഉച്ചരിക്കുമ്പോൾ ഓതുന്ന സമയത്ത് വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യമായി ഇതിൻ്റെ അക്ഷരങ്ങളുടെ ഉച്ചാരണം എങ്ങനെയാണ് നാം മനസ്സിലാക്കണം. ഓരോ അക്ഷരങ്ങളെയും ഉച്ചരിക്കാൻ പരിശീലിക്കേണ്ടത് ആ അക്ഷരങ്ങൾക്ക് സുക്കൂ നൽകുകയും അതിന് തൊട്ട് മുമ്പ് ഹംസ അതിന് ഫത്ഹോ കസ്റോ നൽകുകയും ചെയ്യുമ്പോൾ അത് ഉച്ചരിക്കാൻ പരിശീലിക്കുന്നു. അപ്പോൾ ലാ എന്ന അക്ഷരം ഉച്ചരിക്കാൻ പരിശീലിക്കുന്നത് ലാഅിന് സുക്കൂനും അതിന് മുമ്പ് ഹംസക്ക് കസ്റോ ഫത്ഹോ നൽകി ഉച്ചരിക്കുകയും ചെയ്യുക. അതുപോലെ അദ്, ഇദ്, അതുപോലെ അസ്, ഇസ് തുടങ്ങിയ രൂപത്തിലാണ് ഉച്ചാരണങ്ങളെ നാം പരിശീലിക്കേണ്ടത്. അതുപോലെ തന്നെ ഒരേ മഖ്റജിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങളെ വ്യതിരിക്തമാക്കി നിർത്തുന്നത് അതിൻ്റെ സിഫത്തുകളാണ് എന്ന് നാം മുമ്പ് പല തവണ സൂചിപ്പിച്ചതാണ്. നാവിൻ്റെ അഗ്രഭാഗത്ത് നിന്ന് മുൻഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന, അതുപോലെ തന്നെ ആ നാവിൻ്റെ അഗ്രഭാഗം മേലെ മുൻപല്ലുകളുടെ അറ്റങ്ങളുമായി ചേർന്ന് വരുമ്പോഴാണ്, അതുമായി സ്പർശിക്കുമ്പോഴാണ് ഈ അക്ഷരങ്ങൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് ഇതിന് ഹറൂഫുൽ ലഹവിയ എന്ന് പറയാറുണ്ട്. സ, ദാൽ, അതുപോലെ ലാ, ലാ, ദാൽ, സ എന്നീ മൂന്ന് അക്ഷരങ്ങൾക്ക്. അപ്പോൾ ഒരേ മഖ്റജിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള രീതിയും ഉച്ചാരണവും വരുന്നത് അതിൻ്റെ സിഫത്തുകളിൽ വരുന്ന വ്യത്യാസങ്ങളാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള സിഫത്തുകൾ ഈ അക്ഷരങ്ങൾക്ക് ഓരോന്നുമുണ്ട്. ആദ്യമായി തന്നെ നമുക്ക് ലാഇന് ഉള്ള സിഫത്തുകൾ ഏതൊക്കെയാണ്? ജഹർ, റഹാവത്ത്, ഇസ്തിഅലാ, ഇത്ബാഖ്. ഇതിൽ തന്നെ ജഹർ, ഇസ്തിഅലാ, ഇത്ബാഖ് എന്ന് പറയുന്ന മൂന്ന് സിഫത്തുകൾ അത് കവിയായ സിഫത്തുകളാണ് എന്നൊക്കെ മുമ്പ് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ കവിയായിട്ടുള്ള അക്ഷരത്തിൽ പെട്ടതാണ് ഏത്? ലാ എന്നുള്ളത്. ആദ്യ റഹാവത്ത് എന്നുള്ള സിഫത്ത് മാത്രമാണ് ലഈഫായിട്ടുള്ള സിഫത്തുള്ളത്. അതുകൊണ്ട് തന്നെ വാ എന്നുള്ള അക്ഷരം ഈ കവിയായ സിഫത്തുകളുള്ള അക്ഷരങ്ങൾ അതെല്ലാം മുഫഹമായിട്ടുള്ള തഫ്ഹീമാക്കി കനപ്പിച്ചുച്ചരിക്കുന്ന അക്ഷരങ്ങളായിരിക്കും ഖാഫ്, അതുപോലെ ഹുറൂഫുൽ ഇസ്തിഇലാഇൻ്റെ അക്ഷരങ്ങൾ. അപ്പോൾ അതാണ് ലാഇനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. ഇനി അതിൻ്റെ വരുന്ന തെറ്റുകൾ പറയുമ്പോൾ നമ്മൾക്ക് വിശദമായി ഒന്നുകൂടി മനസ്സിലാക്കാം. അത് അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ വരുന്ന തെറ്റുകളും അതുപോലെ തന്നെ വാചകത്തിൽ വരുന്ന തെറ്റുകളൊക്കെ. അപ്പോൾ ഇത്ബാഖ് എന്നുള്ളത് വാഇൻ്റെ പ്രധാനപ്പെട്ട ഒരു സിഫത്താണ്, അഥവാ നാവ് പിന്നെ ചേർത്തിക്കൊണ്ട്, അത് പിന്നെ നാവും അതുപോലെ അണ്ണാക്കും ചേർത്തിക്കൊണ്ട് പറയുന്ന വിശേഷണത്തിനാണ് ഇത്ബാഖ് എന്ന് പറയുന്നത്. ആ ഇത്ബാഖ് എന്ന സിഫത്ത് ലാഇന് നൽകണം. ത്വാ ഉദാഇൻ സാദു ദാദിൻ മുത്ബഖ. ഇമാം ഇബ്നുൽ ജസരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുഖത്തുബുൽ ജസരിയിൽ പറയുന്നു, സാദു ദാദിൻ ത്വാ ഉദാഇൻ മുത്ബഖ. ഇത്ബാഖിൻ്റെ സിഫത്തിൽപ്പെട്ട അക്ഷരമാകുന്ന ഇത്ബാഖ് എന്ന സിഫത്തുള്ള അക്ഷരങ്ങളിൽപ്പെട്ടതാണ് അക്ഷരമാണ് അക്ഷരങ്ങളിൽപ്പെട്ടതാണ് വാ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വാ വാ എന്നുള്ളത് അത് പിന്നെ ഇൽസാഖ് അൽ ലിസാൻ ഇലൽ ഹംഖിൽ ഹൽ അൽ ഹനഖിൽ അഅല അത് ഉണ്ടാകേണ്ടതുണ്ട്. ഹനക്ക് അണ്ണാക്കുമായിക്കൊണ്ട് എന്തു ചെയ്യണം, നാവ് നാവിൻ്റെ അഗ്രം അത് എന്തു ചെയ്യണം, സ്പർശിക്കണം, അത് നാവ് അമുനെ തട്ടണം. അതുകൊണ്ട് ലാബുദ്ദ മിനൽ അദാ ഇൽ ഇത്ബാഖി അവ്വലൻ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇത്ബാഖ് എന്തായാലും വേണം. വാ വാ വാ എന്ന് പറയുമ്പോൾ അത് നാവിൻ്റെ അതിൻ്റെ മുകൾ ഭാഗം അത് അണ്ണാക്കുമായി എന്ത് ചെയ്യണം, സ്പർശിക്കണം. ثم الزام راس اللسان اطراف الثنايا العليا പിന്നെ നാവിൻ്റെ അറ്റം അഗ്രം മുൻഭാഗത്തെ അറ്റം അത് മേലെ മുൻപല്ലുകളുടെ അറ്റങ്ങളുമായി കൊണ്ട് എന്തു ചെയ്യണം, അതും ചേർന്ന് നിൽക്കണം. വാ വാ അത് നമ്മൾ പറഞ്ഞു നോക്കുമ്പോൾ തന്നെ ശരിക്കും അത് നമുക്ക് മനസ്സിലാകും. രണ്ടാമത്തെ വരുന്ന ലോയിൽ വരുന്ന തെറ്റുകൾ തെറ്റെന്ന് ചോദിച്ചാൽ ഈ ജറയാനുൻ നഫസ് ഹബസു സൗത്ത് ഇതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞു. അതായത് ശ്വാസം വിട്ടുകൊണ്ട് ഓതുന്ന പിന്നെ ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ, അതുപോലെ തന്നെ ശബ്ദം പിടിച്ചു വെച്ചുകൊണ്ട് വരുന്ന അക്ഷരങ്ങൾ. അപ്പോൾ വാവിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ശ്വാസം പിന്നെ അങ്ങനെ വിട്ടുകൊണ്ട് പറയുന്ന അക്ഷരമല്ല, അതിനെ മറിച്ച് ശ്വാസം വിടണം. അതുകൊണ്ട് ശ്വാസം പിടിച്ചു വെച്ചുകൊണ്ട് ഉള്ള അക്ഷരങ്ങളല്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ശബ്ദം അങ്ങനെ അവിടെ പിടിച്ചു വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം, ഉച്ചരിക്കണം. അതുപോലെ തന്നെ പ്രധാനമായും മറ്റൊരു അബദ്ധം, ഇതൊക്കെ നമ്മൾ അതിൻ്റെ സൂക്ഷ്മമായ വശങ്ങളാണെങ്കിൽ സാധാരണക്കാർ വരെ അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് അക്ഷരങ്ങൾ മാറിപ്പോകരുത്. അതാണ് പലപ്പോഴും സംഭവിക്കുന്ന അബദ്ധങ്ങൾ. അബദ്ധങ്ങൾ ലഹനുൽ ജലീകൾ ഉണ്ടല്ലോ, അഥവാ വലിയ ഗുരുതരമായ അബദ്ധങ്ങൾ, അതാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. കുറച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ശബ്ദം പിടിച്ചു വെച്ചുകൊണ്ട് അതുപോലെ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ചിലപ്പോൾ ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അഥവാ ശ്രദ്ധിക്കാൻ കഴിഞ്ഞോളമെന്നില്ല. എന്നിരുന്നാൽ പോലും അത് ശ്രദ്ധിക്കണം. അതോടൊപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഭാഗം അക്ഷരങ്ങളുടെ മഹ്റജ് മാറിപ്പോകുന്ന, അക്ഷരം മാറിപ്പോകുന്ന അവസ്ഥ. പലരും വാഇനെ സായി പറയും, അല്ലാലിമീൻ എന്നുള്ളത് അസ്സാലിമീൻ ഉണ്ടോ, വ എന്നുള്ളത് സായി പോകുന്ന അക്ഷരം. അപ്പോൾ ആ മഹ്റജ് തന്നെ വ്യത്യാസപ്പെടുന്ന അവസ്ഥയുണ്ട്. സാൻ്റെ മഹ്റജ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു അതിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ സായും അതുപോലെ തന്നെ, അല്ലെങ്കിൽ സായും അതുപോലെ വാവും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം നമ്മൾ ഉച്ചാരണത്തിലും എന്ത് വേണം, ശ്രദ്ധിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ള ഒന്നാമത്തെ വിഷയം. ഇനി രണ്ടാമത്തേത് ദാലുമായി ബന്ധപ്പെട്ടാണ്. ദാലും വാഇനെ പോലെ ഒരേ മഹ്റജിൽ നിന്ന് വരുന്ന അക്ഷരമാണ്, പക്ഷേ വ്യത്യാസം സിഫത്തുകളിൽ വരുന്ന വ്യത്യാസങ്ങളാണ് അത് അക്ഷരത്തെ വ്യതിരിക്തമാക്കി നിർത്തുന്നത്. അത് ഇത് ഒത് ദു, അപ്പോൾ ആ രൂപത്തിൽ അക്ഷരങ്ങൾ നമ്മൾ ഉച്ചരിച്ച് എന്ത് ചെയ്യണം, പരിശീലിക്കേണ്ടതുണ്ട്. അക്ഷരങ്ങളെ ഉച്ചരിച്ചു കൊണ്ട് തന്നെയാണ് പരിശീലിക്കേണ്ടത്. വാവും ദാലും തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ ഒന്ന്, ഈ കവിയായ സിഫത്തുകൾ അഥവാ ഇത്ബാഖ് ഇസ്തിഅല വായ നിറച്ചുച്ചരിക്കുന്ന തഫ്ഹീമാക്കി കനപ്പിച്ചുച്ചരിക്കുന്ന ആ സിഫത്തുകളൊന്നും ദാലിനില്ല. അത് ഇൻഫിത്താഹമാണ്, ഇത്ബാഖ് അല്ല ഇൻഫിത്താഹാണ്. അതുപോലെ തന്നെ ഇസ്തിഅല അല്ല ഇസ്തിഫാലാണ്. അപ്പോൾ നാവ് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടല്ല ഉച്ചരിക്കുന്നത്, അതുപോലെ നാവിൻ്റെ മുകൾ ഭാഗം അണ്ണാക്കുമായി സ്പർശിച്ചു കൊണ്ടല്ല. അപ്പോൾ ഇത്ബാഖുമല്ല, അതുപോലെ തന്നെ ഇസ്തിഅലാവും. ഈ ഇസ്തിഅല ഇത്ബാഖ് തുടങ്ങിയ കവിയായ സിഫത്തുകളാണ്, അത് ദാലിനില്ല. അതാണ് പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. ഇനി നാല് സിഫത്തുകൾ, ജഹർ റഖാവത്ത് ഇസ്തിഫാൽ ഇൻഫിത്താഹ്. അപ്പോൾ ഒരു കവിയായിട്ടുള്ള ജഹർ എന്ന സിഫത്ത് മാത്രം, ബാക്കിയൊക്കെ ലഈഫായ സിഫത്തുകൾ. അതുകൊണ്ട് തന്നെ ദാല് ലഈഫായിട്ടുള്ള അക്ഷരമാകുന്നു. അങ്ങനെയാണ് നമ്മളൊക്കെ മുമ്പ് പറഞ്ഞതാണ് എങ്ങനെയാണ് ലഈഫായ അക്ഷരം കവിയായ അക്ഷരം എന്നൊക്കെ പറയുക എന്നുള്ളത്. കുറേ മുമ്പത്തെ എപ്പിസോഡുകളിൽ നാം പറഞ്ഞ ഒരു വിഷയവും കൂടിയാണ്. അതുകൊണ്ട് ദാലിൻ്റെ കാര്യത്തിൽ പ്രത്യേകം നമ്മൾ ദ ദ എന്നാകാതെ ദ എന്നുള്ളത് ലാവും അതുപോലെ ദാലും ഒക്കെ പലരും ദ ആയിട്ട് പറയാറുണ്ട്. അതും എന്ത് ചെയ്യണം, ശ്രദ്ധിക്കുക. ദാലല്ല ദാലാണ്, ദാലാണ് എന്നുള്ളത് പ്രത്യേകം നമ്മൾ വിലയിരുത്താം. ഇപ്പം നേരത്തെ പറഞ്ഞ ഈ രൂപത്തിൽ സായി മാറുന്നത് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. സിക്കർ എന്നാകിപ്പോകും. ശ്രദ്ധിക്കണം, സിക്കറാണ്, ദാലാണ്, സായല്ല, സിക്കർ എന്നല്ല. പിന്നെ സിക്കർ ഇന്ന നഹ്നു നസ്സൽന ദിക്റ വഇന്നഹു ലതദ്കിറ ലതദ്കിറ എന്നല്ല, ലതദ്കിറ ദിക്റ സിക്റ എന്നല്ല. ഖുർആനിൽ സിക്കർ അല്ലെങ്കിൽ ദാല് വരുന്നിടത്ത് സ സി എന്ന് പറയാതെ ദാല് എന്ന് തന്നെ പറയാൻ നമ്മളെല്ലാവരും നിർബന്ധമായും ശ്രമിക്കേണ്ടതുണ്ട്. അതാണ് ദാലുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇനി അതുപോലെ തന്നെ സായും പ്രധാനപ്പെട്ട ഒരു അക്ഷരമാണ്, പലപ്പോഴും നമ്മൾക്ക് തെറ്റിപ്പോകുന്ന ഒരക്ഷരമാണ്. കാരണം അറബിയിൽ മാത്രമുള്ള അക്ഷരമായതുകൊണ്ട് തന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലുമൊക്കെ സ സി സു എന്ന് ശീലിച്ച ആളുകൾ ഖുർആൻ ഓതുന്ന സമയത്തും അതും അതുപോലെ ആകാൻ പലപ്പോഴും നമ്മൾ കാണാറുമുണ്ട്, കേൾക്കാറുമുണ്ട്. സുമ്മ എന്നുള്ളതൊക്കെ സുമ്മ എന്ന് ഓതാറുള്ളതുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ഒരിക്കലും സ സീനായി മാറാൻ പാടില്ല. അത് അക്ഷരങ്ങളിൽ വരുന്ന വ്യത്യാസം, അർത്ഥത്തിൽ പിന്നെ വരുന്ന വലിയ വ്യത്യാസം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണത്. അതുകൊണ്ട് അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ദാല് പറഞ്ഞതുപോലെ തന്നെ ഇതിനും ഉള്ള സിഫത്തുകൾ, വിശേഷണങ്ങൾ ദഈഫായിട്ടുള്ള സിഫത്തുകളാണ്. ഇസ്തിഅല, യതുബാഖ് പോലെയുള്ള സിഫത്തുകളൊന്നുമില്ല, ഇസ്തിഫാല ആണുള്ളത്. അപ്പോൾ ഉള്ള സിഫത്തുകൾ ഹംസ്, അതുപോലെ റഹാവത്ത്, ഇസ്തിഫാൽ, ഇൻഫിതാഹ്, എല്ലാ സിഫത്തുകളും ദഈഫായ സിഫത്തുകളാണ്, ചെറിയ ദുർബലമായ സിഫത്തുകളാണ്. കവിയായിട്ടുള്ള ഒരൊറ്റ സിഫത്ത് പോലും ദാലില്ല. അപ്പം അത് ശ്രദ്ധിക്കുക, ഹറഫ് മുറക്കഖാണ്. ഏതുപോലെ ദാല് പോലെ, ദാലും ഹറഫ് മുറക്കഖാണ്, സാവും ഹറഫ് മുറക്കഖാണ്. എന്നാൽ വോ എന്നുള്ളത് ഹറഫ് മുഫഖമാണ്. ഹറഫ് മുഫഖം എന്ന് പറഞ്ഞാൽ കനപ്പിച്ചുച്ചരിക്കുന്ന, വായ നിറച്ചുച്ചരിക്കുന്ന അക്ഷരങ്ങൾ, വോ വോ ലി ലോ എന്നാണ്. എന്നാൽ ദോ എന്ന് പറയില്ല, ദി ദോ ദ്. അതുപോലെ സോ എന്ന് പറയില്ല, സ സി സു സ്. അപ്പോൾ ഈ മുറക്കക്ക് എന്ന് പറയുമ്പോൾ വായ തുറന്നുച്ചരിക്കുന്ന അക്ഷരങ്ങളാണ്. എന്നാൽ നേർപ്പിച്ച് ലഘുവായിട്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ. എന്നാൽ മുഫഹം, അത് തഫ്ഹീമായ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ ഗൗരവത്തിൽ ഉച്ചരിക്കുന്ന, വായ മുഴുവൻ ഉച്ചരിക്കുന്ന, ഗൗരവത്തിൽ ഉച്ചരിക്കുന്ന, കനപ്പിച്ചുച്ചരിക്കുന്ന അക്ഷരങ്ങൾക്കാണ് മുഫഹമായിട്ടുള്ള അക്ഷരങ്ങൾ എന്ന് പറയാറുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സാഇൻ്റെ ഉച്ചാരണത്തിൽ അത് ചിലപ്പോൾ സായാകാം, ചിലപ്പോൾ സീനായി മാറാം. ഉണ്ടോ, സീനുമാകാറുണ്ട്, ചിലപ്പോൾ സായും മാറാറുണ്ട്. ചില ആളുകൾ ഇത് കേട്ടാൽ മനസ്സിലാകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുമ്മ എന്നുള്ളത് സുമ്മ എന്ന് പറയുന്നു. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫ സ എന്നുള്ള ചിലപ്പോൾ ഫ ആയി മാറാനും സാധ്യതയുണ്ട്. അപ്പോൾ അക്ഷരങ്ങൾ മാറിപ്പോകുന്ന ഒരവസ്ഥ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ ഏത് അക്ഷരങ്ങളാണെങ്കിലും ഈ അക്ഷരങ്ങളുടെ ശരിയായ രൂപത്തിലുള്ള ഉച്ചാരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്നുള്ളത്. ഉച്ചാരണം ശരിക്കും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. തജ്വീദ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ചില ആളുകൾക്ക് മനസ്സിലാക്കിയത് പിന്നെ ഇഖ്ഫാ, ഇദ്ഗാം, ഇൽഹാർ തുടങ്ങിയ കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളത്. അത് പ്രധാനം തന്നെയാണ്, പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ടത്, നിർബന്ധമായി നമ്മൾ വളരെ പ്രാധാന്യത്തോടുകൂടി ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഉച്ചാരണം തന്നെയാണ്. ആ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങൾ അക്ഷരങ്ങൾ മാറിപ്പോകുന്നതിലേക്കും അത് അതിൻ്റെ അർത്ഥവ്യത്യാസത്തിലേക്കും അത് ഗുരുതരമായ തെറ്റിലേക്കൊക്കെ നയിക്കും. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയം തന്നെയാണ് അക്ഷരങ്ങളുടെ ഉച്ചാരണം, അതിൻ്റെ വിശേഷണങ്ങൾ എന്നുള്ളത്. മുൻഗാമികളായവരും പിൻഗാമികളായവരും ആധുനിക കാലത്തുള്ള എല്ലാവരും വളരെ പ്രാധാന്യത്തോടു കൂടി, തജ്വീദിൻ്റെ പണ്ഡിതന്മാർ അത് വിഷയങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും അങ്ങനെ നമ്മിലേക്ക് എത്തപ്പെടുകയും ചെയ്ത ഒരു വിജ്ഞാനമാണ് ഈ വിജ്ഞാനം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉച്ചാരണം ശരിയാക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നിരന്തരമായ പരിശീലനത്തിലൂടെ നമ്മുടെ നാവ് അതിന് വഴക്കുക, അതിന് വഴങ്ങിയെടുക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ പരിഹാരമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അക്ഷരങ്ങൾ ഉച്ചാരണങ്ങൾ ശ്രദ്ധിക്കുക കൂട്ടത്തിൽ ഈ പറഞ്ഞ അക്ഷരങ്ങൾ വ ദാൽ സ എന്നീ അക്ഷരങ്ങൾ, അതിൻ്റെ പ്രധാനമായ അബദ്ധങ്ങളൊന്ന് സൂചിപ്പിച്ചു. അത് എത്രയാണോ എങ്ങനെയാണോ ഉച്ചരിക്കേണ്ടത് അങ്ങനെ തന്നെ ഉച്ചരിക്കുക. അതിൽ കൂടുതലും കുറവും പാടില്ല. മനസ്സിലായില്ലേ? കൂടുതലും കുറവും പാടില്ല. ഇപ്പോൾ നാവ് പുറത്തേക്ക് അത് കെട്ടുകഴിഞ്ഞാൽ അത് അതിൻ്റെ ഉച്ചാരണത്തിനെ സാരമായി ബാധിക്കും. നാവ് പുറത്തേക്ക് തീരെ ഇടാതിരുന്നാലും അതിൻ്റെ ഉച്ചാരണത്തെ ബാധിക്കും. അപ്പോൾ നാവ് അല്പം പുറത്തേക്ക് ഇടുക എന്നുള്ളതാണ്. സ വോ അതുപോലെ ദ എന്നൊക്കെ പറയുമ്പോൾ നാവിൻ്റെ ഒരു അഗ്രം ഒന്ന് നമ്മുടെ രണ്ട് ചുണ്ടുകൾക്കിടയിലൂടെ പുറത്തു വരും. അതല്ലാതെ നാവ് കൂടുതലായിക്കൊണ്ട് അധികമായി പുറത്തു വരാനും പാടില്ല. അപ്പോഴും അക്ഷരത്തിൻ്റെ ഉച്ചാരണത്തിൽ വ്യത്യാസം വരും. അതുപോലെ നാവ് തീരെ പുറത്തേക്കിടാതെ ഉള്ളിൽ നിന്നാലും നാവ് വായ പൂട്ടിക്കൊണ്ട് പറഞ്ഞാലും അതിൽ അബദ്ധം വരും. അതാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ലാന് സ്വാദായോ സായോ മാറുന്നൊരു അവസ്ഥ ഉണ്ടാകരുത്. ഇപ്പോൾ ലാലിമീൻ അല്ലാലിമീൻ, അത് ലാ തന്നെയാണ് ഉച്ചരിക്കേണ്ടത്. അത് ലാദും അഥവാ സ്വാദും സായും കൂടുന്നൊരു തഷ്മീം എന്നുള്ള ഉച്ചാരണമുണ്ട്. ഇഷ്മാം വമൻ അസ്ദഖു എന്നുള്ളത് വമൻ അസ്ദഖു, സ്വാദും സായും കൂടി ചേർന്ന് അത് ഖിറാഅത്തിൻ്റെ വ്യത്യസ്ത രീതിയിൽ വരുന്നതാണ്. നമ്മുടെ ഖിറാഅത്തിൽ അങ്ങനെയല്ല. അതുകൊണ്ട് ലാലിമി എന്ന് പറയുമ്പോൾ സ്വാലിമീൻ അല്ലാലിമി, അത് സ്വാദാണോ അതല്ല അല്ല സായാണോ, അത് ഇഷ്മാമുള്ള സ്വാദാണോ, ഒന്നും തിരിയാത്ത രൂപത്തിലുള്ള ഓത്ത് ആകാൻ പാടില്ല. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതാണ് എൻ്റെ ദാഖിരീൻ ദിഖർ, സിഖർ എന്ന് ആകരുത്, സ ആകരുത് എന്നുള്ളത്. ദാലൊരിക്കലും സ ആകരുത്. അതുപോലെ തന്നെ സ സ എന്നുള്ളത് സീനാകരുത്. ഭയങ്കര അബദ്ധമൊക്കെ വളരെ ഗുരുതരമായ അർത്ഥവ്യത്യാസങ്ങളൊക്കെ വരുന്ന സന്ദർഭമുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഫകസറാക്കും, ഫകസറാക്കും, നിങ്ങൾക്ക് നാം അധികരിപ്പിച്ചു തന്നു. അത് കസറാക്കും എന്നാക്കാണ് നിങ്ങളെ നാം പൊട്ടിച്ചു, അല്ലെങ്കിൽ അത് പിന്നെ കത്ത മുറിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ആ വ്യത്യാസങ്ങൾ, സീന് ആകരുത്. അതുപോലെ ത ആകാനും പാടില്ല, സ ത. അത് പിന്നെ അറബികളൊക്കെ പിന്നെ അവരുടെ ഒരു ലഹജിയായിട്ടുള്ള ആമി ആയിട്ടുള്ള ലഹജയിൽ, ലഹജ ആമിയ കൊളോക്കിയൽ ശൈലിയിൽ കത്തീർ തലാത്ത എന്നൊക്കെ പറയാറുണ്ട് പല അറബികളും, തലാത്ത കത്തീർ എന്നൊക്കെ. പക്ഷേ ആ രൂപത്തിൽ നമ്മൾ ഖുർആൻ ഓതുമ്പോൾ പറയാൻ പാടില്ല, സ ത ആകരുത്. അതുപോലെ സീനാകരുത്. നേരത്തെ പറഞ്ഞ പോലെ സുമ്മ എന്നുള്ളത് സുമ്മ എന്നുള്ളത് സുമ്മ എന്നാകരുത്. അതുപോലെ ഫകസറക്കും എന്നുള്ളത് ഫകസറക്കും. ഈ രൂപത്തിലുള്ള അബദ്ധങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ശരിയായ രീതിയിൽ ശുദ്ധ ഖുർആനെ പാരായണം ചെയ്യാനും അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അല നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
4: മാഷാ അല്ലാഹ് ബാറകല്ലാഹു ഫീക്കും. നാം കേട്ടത് തജ്വീദ് പഠനം. ഇന്ന് നാം പഠിച്ചത് ലാദ് സ്വാദ് ദാൽ എന്നീ അക്ഷരങ്ങളുടെ ഉച്ചാരണങ്ങളിലെ അബദ്ധങ്ങളാണ്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് അബ്ദുള്ള സമീർ മദീനി.
1: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
6: ഹൃദയങ്ങളെ ഈമാൻ നിറക്കുന്ന ഖുർആൻ പാരായണങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോയുടെ ഹറമേൻ ലൈവ്. ആദ്യം മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.
7: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

اهدنا الصراط المستقيم صراط الذين أنعمت عليهم

وإن إلياس لمن المرسلين إذ قال لقومه ألا تتقون

فتول عنهم حتى حين وأبصرهم فسوف يبصرون أفبعذابنا يستعجلون

0: وتول عنهم حتى حين وأبصر فسوف يبصرون سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: ബാരക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്.
1: പീസ് റേഡിയോ, നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ. ശ്രോതാക്കൾ ഇന്ന് കേൾക്കുവാൻ പോകുന്നത് സൂറത്ത് സുമർ 45-ാമത്തെ ആയത്ത് മുതൽ സൂറത്ത് ഷൂറ വരെ. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: عبادها وخسر هنالك الكافرون.
1: بسم الله الرحمن الرحيم.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, സൂറത്തു സുമർ 45 മുതൽ സൂറത്തു ശൂറ വരെ. പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിൽ ഇന്ന് സൂറത്തു സ്വാഫാത്തിലെ 27 മുതൽ 29 കൂടിയ വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് മുഹമ്മദ് കുട്ടി സലഫി നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
2: والصلاه والسلام على رسول الله اعوذ بالله من الشيطان الرجيم واقبل بعضهم على

സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 27-28 വചനങ്ങളാണ് ഊതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ 27-ാമത്തെ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഖുർആനിലെ മറ്റു പല സൂറത്തുകളിലും പരാമർശിക്കപ്പെട്ട ആയത്തുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതിൽ സൂറത്ത് ഇബ്രാഹീമിലെ ഒരു വചനമാണ് അവസാനം നമ്മൾ മനസ്സിലാക്കിയത്. നേതാക്കന്മാരും അനുയായികളും പരലോകത്ത് വരുന്ന ആ രംഗം അള്ളാഹു വ്യക്തമാക്കുകയാണ്. നിങ്ങൾക്ക് നരകശിക്ഷയിൽ നിന്ന് ഞങ്ങൾക്ക് വല്ലതും ചെയ്തു തരാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്ന ആ അനുയായികളോട് നേതാക്കന്മാർ പറയും, ലൗ ഹദാനല്ലാഹു ലഹദൈനാകും, അള്ളാഹു ഞങ്ങൾക്ക് ഹിദായത്ത് തന്നിരുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കും മാർഗദർശനം നൽകുമായിരുന്നു, പക്ഷേ സവാഉൻ അലൈനാ, നിങ്ങളുടെയും നമ്മുടെയും മേൽ സമമാകുന്നു. അജസിഅനാ അം സബർനാ, നമ്മൾ പൊറുതികേട് കാണിച്ചതുകൊണ്ടോ ക്ഷമിച്ചതുകൊണ്ടോ കാര്യമില്ല, രണ്ടും സമമാകുന്നു. മാലനാ മിം മഹീസ്, ഒരു മോചനത്തിൻ്റെ മാർഗവും നമ്മുടെ മുമ്പിലില്ല. സഹോദരങ്ങളെ, വളരെ ഗൗരവതരമായ കാര്യമാണ് അള്ളാഹു ഈ വചനത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും ആ നിലയിൽ ജീവിക്കുന്ന, ഈ വചനത്തിൽ പറയുന്ന ആ സ്വഭാവത്തിൽ ജീവിക്കുന്ന ആളുകളെ ധാരാളമായി നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും. പാമരന്മാരായ മനുഷ്യർ, സാധാരണക്കാരായ ആളുകൾ, പക്ഷേ നേതാക്കന്മാരാൽ വഞ്ചിക്കപ്പെട്ടുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. പക്ഷെ തങ്ങൾ വഞ്ചിക്കപ്പെട്ടതാണെന്ന് അവർക്ക് ബോധ്യപ്പെടുക, അത് ഖിയാമത്ത് നാളിലായിരിക്കുമെന്നതാണ് ഗൗരവതരമായ കാര്യം. സൂറത്ത് ഗാഫിറിൽ കാണാം, وإذ يتحاجون في النار فيقول الضعفاء للذين استكبروا إنا كنا لكم تبعا فهل أنتم مغنون عنا

0: طه قد حكم بين العباد وإذ يتحاجون في النار. അവർ നരകത്തിൽ ന്യായവാദം നടത്തുന്ന രംഗം. ഫയഖൂലു ദുഅഫാഉ ലില്ലദീന ഇസ്തക്ബറു, തങ്ങളുടെ നേതാക്കന്മാരെ നോക്കിക്കൊണ്ട്, അഹങ്കാരികളായ നേതാക്കന്മാരെ കൊണ്ട് ദുർബലന്മാർ പറയും, ഇന്നാ കുന്നാലക്കും തബഅ, ഞങ്ങൾ നിങ്ങളെയാണ് പിൻപറ്റിയിരുന്നത്. ഫഹൽ അൻതും മുഗ്നൂന അന്നാ നസീബം മിനന്നാർ, നരകത്തിൽ നിന്ന് വല്ല വിഹിതവും ഒന്ന് കുറച്ചു തരാൻ, ഒഴിവാക്കിത്തരാൻ നിങ്ങൾക്ക് കഴിയുമോ? قال الذين استكبروا നേതാക്കന്മാർ പറയും, അഹങ്കാരികളായ അവർ പറയും, ഇന്നാ കുല്ലും ഫീഹാ, നമ്മളെല്ലാവരും അതിലാകുന്നു. ഇന്നല്ലാഹ ഖദ് ഹകമ ബൈനൽ ഇബാദ്, തീർച്ചയായും അല്ലാഹു ദാസന്മാർക്കിടയിൽ തീരുമാനിച്ചിരിക്കുന്നു, തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് വളരെയധികം ചിന്തിക്കേണ്ടുന്ന, ആലോചിക്കേണ്ട കാര്യമാണ് അല്ലാഹു മുൻകൂട്ടി നമുക്ക് പറഞ്ഞു തരുന്നത്. 28-ാമത്തെ വചനം, ഖാലൂ ഇന്നകും കുന്തും തഅ്തൂനനാ അനിൽ യമീൻ, ഖാലൂ അവർ പറയും, അഥവാ അനുയായികൾ പറയും പരലോകത്ത് വെച്ചുകൊണ്ട്, ഇന്നകും തീർച്ചയായും നിങ്ങൾ, കുന്തും തഅ്തൂനനാ, നിങ്ങൾ ഞങ്ങളെ സമീപിക്കുമായിരുന്നു, ഞങ്ങളുടെ അരികിൽ വരുമായിരുന്നു, അനിൽ യമീൻ, വലതുഭാഗത്തിലൂടെ, സർവശക്തിയും ഉപയോഗിച്ചുകൊണ്ട്, എല്ലാ നിലയിലും സത്യം ചെയ്തുകൊണ്ട്. ഇത് മൂന്നും അനിൽ യമീൻ എന്നതിന് വ്യാഖ്യാനം നൽകപ്പെട്ടതായി കാണാൻ സാധിക്കും. എന്താ പറയുന്നത്? ഖാലു അവർ പറയും, ഇന്നക്കും തീർച്ചയായും നിങ്ങൾ, അഥവാ നേതാക്കന്മാരായ നിങ്ങൾ, കുന്തും നിങ്ങളായിരുന്നു, തഅ്തൂനനാ ഞങ്ങൾക്കരികിൽ വരുമായിരുന്നു, അനിൽ യമീൻ, യമീൻ എന്നതിന് സത്യം എന്നും വലതുഭാഗം എന്നും കൂവത്ത് എന്നും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ നിങ്ങളുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ നിങ്ങൾക്ക് അനുയായികളാക്കാൻ ശ്രമിച്ചിരുന്നു. അതേപോലെ തന്നെ സത്യം ചെയ്തുകൊണ്ട്, ഞങ്ങൾ സത്യത്തിൽ തന്നെയാണ്, ഞങ്ങൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ മാർഗത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ ദീനിൻ്റെ ശരിയായ അധ്യാപനങ്ങളിൽ തന്നെയാണ് എന്നൊക്കെ സത്യം ചെയ്തുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ക്ഷണിച്ചിരുന്നു. മറ്റൊന്ന്, നിങ്ങൾ എല്ലാ നിലയിലും നിങ്ങളുടെ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ടും ഞങ്ങളെ സമീപിക്കുമായിരുന്നു. ഇന്നൽ മുറാദബിൽ യമീനി അൽ ഹലഫ് ഐ അന്നൽ മതുബൂഈന യഹ്ലിഫൂനലിൽ അത്ബാ, ഈ നേതാക്കന്മാർ അനുയായികളോട് സത്യം ചെയ്തു പറഞ്ഞിരുന്നു, അന്നഹും അല ഹഖിൻ, തങ്ങൾ സത്യത്തിലാണെന്ന്. സൂറത്തുൽ അഅ്റാഫിലെ 21-ാമത്തെ വചനത്തിൽ കാണാം, വഖാസമഹുമാ ഇന്നീ ലകുമാ ലമിനന്നാസിഹീൻ, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിയെയും ഹവ്വാ അലൈഹിസ്സലാമിയെയും വഴിപഴപ്പിച്ച പിശാചിനെക്കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു പറയാണ്, വഖാസമഹുമാ, അവർ രണ്ടുപേരോടും അവൻ സത്യം ചെയ്തു പറഞ്ഞു, ഇന്നി ഞാൻ, ലഖുമാ നിങ്ങൾക്ക് രണ്ടുപേർക്കും, ലമിനന്നാസിഹീൻ ഗുണം മാത്രം കാംക്ഷിക്കുന്നവൻ ആകുന്നു എന്ന്. ഇതുപോലെ ദുനിയാവിൽ വച്ച് തെറ്റായ വിശ്വാസങ്ങളും തെറ്റായ മാർഗവും സ്വീകരിച്ച നേതാക്കന്മാർ, ഞങ്ങൾ സത്യത്തിൽ തന്നെയാണ്, ഞങ്ങൾ വിജയത്തിൻ്റെ മാർഗത്തിൽ തന്നെയാണ്, ഞങ്ങൾ സ്വർഗത്തിൻ്റെ മാർഗത്തിൽ തന്നെയാണെന്ന് സത്യം ചെയ്തു പറഞ്ഞുകൊണ്ട് അനുയായികളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. അതേപോലെ തന്നെ ഇന്നൽ മുറാദബിൽ യമീൻ ഹുവ അത്തഫാഉലു, യഅനി ഇന്നക്കും തഅദൂനനാ ഖൈറൻ വതഖൂലൂന ഇത്തബിഊന ഫഇന്നക്കും ഇനിത്തബഅതുമൂന നിൽതുമുൽ ഇസ്സ, നിങ്ങൾ ഖൈറിലാണെന്ന്, തഫാഉൽ എന്ന് പറഞ്ഞ സൗഭാഗ്യത്തിലാണെന്ന്, നിങ്ങൾ വലിയ ഗുണത്തിലാണെന്നാണ് നിങ്ങൾ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ വഖീല അൽ മുറാദു ലി അൽ ഖുവ, മറ്റൊരഭിപ്രായം, നിങ്ങൾ നിങ്ങളുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങളെ നിങ്ങളുടെ മാർഗത്തിലേക്ക് ചേർത്തത്. യമീൻ എന്നതിന് പല വ്യാഖ്യാനങ്ങളും മുഫസ്സിറീങ്ങൾ നൽകിയത് കാണാം. അതിലൊന്ന് സൂറത്ത് സ്വാഫാത്തിലെ തന്നെ 93-ാമത്തെ വചനത്തിൽ കാണാം, ഫറാഗ അലൈഹിം ദർബം ബിൽ യമീൻ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വിഗ്രഹങ്ങളെ വെട്ടി അവയെ കഷ്ണമാക്കിയ സംഭവത്തെക്കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു പറയുന്നു, അഥവാ അള്ളാഹുവല്ലാത്ത ശക്തികൾക്ക് അവർക്ക് ആരാധന അർപ്പിച്ചുകൂടാ, ഏകനായ അള്ളാഹുവിന് മാത്രമേ ആരാധനകൾ അർപ്പിക്കാവൂ എന്ന യാഥാർത്ഥ്യം ആ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം ചെയ്തൊരു പ്രവർത്തനം. അത് പറയുന്നിടത്ത് അള്ളാഹു പറയുന്നു, അദ്ദേഹം അവയുടെ നേരെ തിരിഞ്ഞു, ഊക്കോടെ തൻ്റെ വലത് കൈകൊണ്ട് അദ്ദേഹം ഒരു വെട്ടൽ വെട്ടി. അപ്പോൾ ശക്തി എന്ന അർത്ഥത്തിൽ അത് ഉപയോഗിക്കാറുണ്ട് എന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. ഏതായിരുന്നാലും അനുയായികൾ പറയുന്നു, ഇന്നക്കും കുന്തും തഊനന അനിൽ യമീൻ, നിങ്ങൾ ഞങ്ങളെ സമീപിക്കുമായിരുന്നു നിങ്ങളുടെ കഴിവുകൊണ്ട്, സത്യം ചെയ്തു പറഞ്ഞുകൊണ്ട്, അതേപോലെ തന്നെ നിങ്ങൾ നേർമാർഗത്തിലാണെന്ന് ധരിപ്പിച്ചുകൊണ്ട്. ഇതൊക്കെ ഇന്നും നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയുന്ന കാര്യമാണ്. പൊതുജനങ്ങൾ, സാധാരണ മനുഷ്യർ വിചാരിക്കുന്നു, ഇത്രയും നല്ല വേഷവിധാനം സ്വീകരിച്ചവർ, ഇസ്ലാമിൻ്റെ എല്ലാ ചിഹ്നങ്ങളും എല്ലാ തരത്തിലുള്ള രൂപങ്ങളും സ്വീകരിച്ച ആളുകൾ, അവരൊക്കെ കളവ് പറയുമോ? അവരൊക്കെ ഞങ്ങളെ വഴി പഴപ്പിക്കുമോ? അവരൊക്കെ നരകത്തിൻ്റെ വഴിയിലേക്ക് ഞങ്ങളെ നയിക്കുമോ എന്ന് ധരിച്ചു വശാകുന്ന ആളുകൾ. തുടർന്ന് 29-ാമത്തെ വചനം, ഖാലൂ ബല്ലം തകൂനൂ മുഅ്മിനീൻ. ഇങ്ങനെ അനുയായികൾ പറയുമ്പോൾ നേതാക്കന്മാരുടെ മറുപടിയാണ് ഖാലൂ, അവർ പറയും, അഥവാ നേതാക്കന്മാർ പറയും. ചില മുഫസ്സിരീങ്ങൾ ഇവിടെ അവർ എന്ന് അള്ളാഹു പ്രയോഗിച്ചത് എന്തർത്ഥത്തിലാണ്, എന്തുകൊണ്ടാണ് ഖാലൽ മുത്തബഊൻ, പിന്തുടരപ്പെട്ടവർ പറയും എന്ന് പറയാതിരിക്കാൻ കാരണം? അതിന് ചില വ്യാഖ്യാതാക്കൾ ഭാഷാപരമായി അതിന് പറഞ്ഞൊരു കാരണം, അത് വായനയിൽ ചിലപ്പോൾ തെറ്റി വായിക്കാൻ കാരണമാകും. മുത്തബിഊൻ എന്നത് വായിക്കാം, മുത്തബഊൻ എന്ന് പറഞ്ഞാൽ പിന്തുടരപ്പെട്ടവർ എന്നാണ്, മുത്തബിഊൻ എന്ന് പറഞ്ഞാൽ പിന്തുടർന്നവർ എന്നാണ്. അല്ലാഹു അഅലം, അങ്ങനൊരു വ്യാഖ്യാനം ചില തഫ്സീറുകളിൽ കാണാം. അല്ലാഹു പറയുന്നു ഖാലൂ, അവർ പറഞ്ഞു, അല്ലെങ്കിൽ അവർ പറയും. ആ പദം മാളിയാണ്, പക്ഷേ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. അവർ പറയും, യാതൊരു സംശയവും വേണ്ട, അർത്ഥശങ്കക്കടയില്ലാത്ത രൂപത്തിലാണ് ആ കാര്യം സംഭവിക്കാൻ പോകുന്നത് എന്നർത്ഥം. ബൽ എന്നാൽ പക്ഷേ, ലം തകൂനു മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളായിരുന്നില്ല, ഞങ്ങളെ നിങ്ങൾ ആക്ഷേപിക്കേണ്ടതില്ല, ഞങ്ങളല്ല നിങ്ങളെ വഴി പഴപ്പിച്ചത്, നിങ്ങൾ ശരിയായ വിശ്വാസികളായിരുന്നില്ല. എത്ര അർത്ഥവത്താണ് ആ വാക്ക്! ഇന്ന് നേതാക്കന്മാർ എന്തു പറഞ്ഞാലും അത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്ന ആളുകളെ മുഖത്തു നോക്കിയിട്ടാണ് നേതാക്കന്മാർ പറയുന്നത്. എന്തിന് നിങ്ങൾ ഞങ്ങളെ അന്ധമായി സ്വീകരിച്ചു? നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളായിരുന്നെങ്കിൽ, നിങ്ങൾ പ്രമാണത്തോട് പ്രതിബദ്ധതയുള്ളവരായിരുന്നെങ്കിൽ, നിങ്ങൾ സത്യാന്വേഷികളായിരുന്നെങ്കിൽ ഇങ്ങനെയല്ല ആവേണ്ടിയിരുന്നത് എന്നാണ് ധ്വനി. ബല്ലം നഅതികും അനിൽ യമീൻ, ഞങ്ങൾ നിങ്ങളെ സമീപിച്ചു എന്ന് പറയുന്നതല്ല ശരി. വലാക്കിന്നക്കും, നിങ്ങൾ ലം തക്കൂനു മുഅ്മിനീൻ, നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളായിരുന്നില്ല. സാധാരണ മനുഷ്യർ, സാധാരണ സഹോദരങ്ങൾ ചിന്തിക്കേണ്ട ഒരു വാക്കാണിത്. നേതാക്കന്മാർ ഇവരുടെ മുഖത്ത് നോക്കി പറയാണ്, വലൗകുന്തു മുഅ്മിനീന, നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളായിരുന്നെങ്കിൽ, ലസ്വദഖ ഖൗലുകും, ഇന്ന അദുലൽനാകും അമ്മാ അന്നക്കും ഗൈറു മുഅ്മിനീൻ മിനൽ അസ്ലി ഫൽ ജിനായത്തു മിൻകും അലാ അൻഫുസികും. നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളായിരുന്നെങ്കിൽ നിങ്ങളുടെ വാക്ക് ശരിയായിരുന്നു. എന്ത്? ഞങ്ങളാണ് നിങ്ങളെ പഴപ്പിച്ചത് എന്ന കാര്യം. പക്ഷേ നിങ്ങൾ തന്നെ വഴികേടിലായിരുന്നു, നിങ്ങളാണ് നിങ്ങൾ വഴി പഴച്ചതിൻ്റെ കുറ്റക്കാർ. അല്ലാഹു സുബ്ഹാനഹു വതആല ഏത് മനുഷ്യനെയും ചിന്തിപ്പിക്കുന്ന വിധത്തിൽ ഈ ഭൂമിയിൽ വച്ച് മനുഷ്യരെ വഴി പഴപ്പിക്കാൻ കച്ചകെട്ടിയിറങ്ങിയ, അതിന് നോമ്പ് നോറ്റിയിരിക്കുന്ന പിശാചിനെക്കുറിച്ച് അല്ലാഹു പറയുന്നു, വഖാല ശൈത്താനു ലമ്മാ ഖുദിയൽ അംർ, കാര്യങ്ങൾ തീരുമാനിക്കുന്ന ദിവസം, തീരുമാനിക്കപ്പെടുമ്പോൾ ഷെയ്ത്താൻ പറയും, ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്, തീർച്ചയായും അല്ലാഹു സത്യമായ വാഗ്ദാനം ചെയ്തിരുന്നു. വവഅത്തുകും ഫഅഖ്ലഫ്തും ഫഅഖ്ലഫ്തുകും വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ, ഞാനും നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്നു, എന്നാൽ ഞാനിതാ എന്റെ വാഗ്ദാനം ലംഘിക്കുന്നു. നിങ്ങളുടെ മേൽ ഒരു അധികാരവും എനിക്കില്ല. ഞാൻ ചെയ്തത് നിങ്ങളെ ഞാൻ ക്ഷണിച്ചു, അഥവാ ദുർമാർഗത്തിലേക്ക് ക്ഷണിച്ചു. നിങ്ങൾ എനിക്ക് ഉത്തരം നൽകി, അതുകൊണ്ട് ഫലാ തലൂമൂനി, നിങ്ങൾ എന്നെ ആക്ഷേപിക്കേണ്ടതില്ല. വലൂമൂ അംഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ഷേപിക്കുക. ഈ പറയുന്നതിനോട് സമാനമാണ് ഇവിടെ നേതാക്കന്മാർ അനുയായികളെ കൈയൊഴിച്ചുകൊണ്ട് അവരെ വിട്ടുകൊണ്ട് കൈവിട്ടുകൊണ്ട് പറയുന്ന വാക്ക്. ഖാലു, അവർ പറയും, ബല്ലം തകൂനു മുഅ്മിനീൻ, എന്നാൽ നിങ്ങൾ വിശ്വാസികളായിരുന്നില്ല. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചിന്തിക്കാൻ വക നൽകുന്നൊരു കാര്യമാണ്. മാത്രമല്ല, ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരാൾ വിശ്വാസം മനസ്സിൽ രൂഢമൂലമായ ആളാണെങ്കിൽ ശരിയായ വിശ്വാസം സ്വീകരിച്ച അതേപോലെ തന്നെ സത്യാന്വേഷണ ത്വരയുള്ള ആളാണെങ്കിൽ വഴിപഴച്ച ഒരാൾക്കും ആ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കാൻ, വഴിപഴപ്പിക്കാൻ സാധ്യമല്ല എന്നതാണ്. ആ വചനത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളൊരു പാഠം കൂടി അതാണ്. നമ്മൾ സത്യത്തിൻ്റെ പാതയിലാണെങ്കിൽ, സിറാത്തുൽ മുസ്തഖീമിലാണെങ്കിൽ, നമ്മുടെ മനസ്സിൽ കൃത്യമായ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിലുള്ള വിശ്വാസം രൂഢമൂലമാണെങ്കിൽ, ഏത് വഴിപഴച്ച കക്ഷികൾക്കും ഏത് ദുർമാർഗികൾക്കും നമ്മെ വഴിപഴപ്പിക്കാൻ സാധ്യമല്ല. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ആ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കും എന്നതാണ്. അതുകൊണ്ട് തന്നെ ദീൻ പഠിക്കാൻ, ശരിയായ അഖീദ പഠിക്കാൻ, ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വിശ്വാസ കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാകേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നൊരു കാഴ്ച, കുറേ കാലം ദീനിനു വേണ്ടി രംഗത്ത് വന്നിരുന്ന, ശരിയായ അഖീദക്ക് വേണ്ടി ആ അഖീദയിലൂടെ തന്നെ ജീവിച്ചിരുന്ന ചില ആളുകൾ കുറച്ച് കഴിയുമ്പോൾ അതിനൊക്കെ പിന്മാറി, ഞാൻ എൻ്റെ വീക്ഷണം ഇങ്ങനെയാണ്, എൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ് എന്ന് പറയുന്ന ആ ഒരു ദുരവസ്ഥയിലേക്ക് വഴിമാറുന്നത് ശരിയായ വിശ്വാസം മനസ്സിൽ മൂലമല്ലാത്ത കൊണ്ടാണെന്നത് നാം പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ കാര്യമാണ്. ഇമാം ഇബ്നു കസീർ അഹമ്മദ് പറയുന്നു, ഖാലു ബല്ലം തകൂനു മുഅ്മിനീൻ, അഥവാ തഖൂലുൽ ഖാദത്തു മിനൽ ജിന്നി വൽ ഇൻസ്. അദ്ദേഹം പറയുന്നത്, ഈ പറയുന്നത് ജിന്നുകളിലും മനുഷ്യരിലും പെട്ട നേതാക്കന്മാരാകുന്നു. ആരോടാ പറയുന്നത്? ലിൽ അത്ബാഇ, തങ്ങളെ പിൻപറ്റിയവരോട് പറയും. മൽ അംറു കമാ തസ്ഉമൂൻ, നിങ്ങൾ പറയും പോലെയല്ല കാര്യം. ബൽ കാനത് ഖുലൂബുക്കും മുൻകറത്തുൻ ലിൽ ഈമാൻ, നിങ്ങളുടെ ഹൃദയങ്ങൾ വിശ്വാസത്തെ തിരസ്കരിക്കുന്ന ഹൃദയങ്ങളായിരുന്നു. ഖാബിലത്തുൻ ലിൽ കുഫ്രി വൽ ഇസ്യാൻ, നിങ്ങൾ സത്യനിഷേധവും ധിക്കാരവുമാണ് സ്വീകരിച്ചിരുന്നത് എന്ന് നേതാക്കന്മാർ അനുയായികൾക്ക് മുമ്പിൽ വച്ച് അവർ പറയുമെന്നാണ് അള്ളാഹു ഈ വ്യക്തമാക്കുന്നതെന്ന് ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ളാ അവിടുത്തെ തഫ്സീറിൽ വ്യക്തമാക്കുന്നു. ഏതായിരുന്നാലും സഹോദരങ്ങളെ, നമുക്കൊരുപാട് ചിന്തിക്കാനും ആലോചിക്കാനും വക നൽകുന്ന ഒരു വചനം കൂടിയാകുന്നു ഈ വചനം, അഥവാ ഖാലു ബല്ലം തകൂനു മുഅ്മിനീൻ. അവർ പറയും, അഥവാ നേതാക്കന്മാർ പറയും, അല്ല, നിങ്ങൾ തന്നെയാണ് അവിശ്വാസികൾ. അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസ കാര്യങ്ങൾ കൃത്യമായി പഠിക്കുവാനും അറിയുവാനും ആ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് ജീവിക്കുവാനും നാം ഏവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തരത്തിലുള്ള പഴച്ച വിശ്വാസങ്ങളിൽ നിന്നും നമ്മുടെ സമൂഹത്തെ അള്ളാഹു മോചിപ്പിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിൽ ഇപ്പോൾ നാം കേട്ടത് സൂറത്തു സോഫാത്തിലെ 27 മുതൽ 29 കൂടിയ വചനങ്ങൾ. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാ, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകൻ്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പം ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ വിൽക്കുന്നൊരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ്, അതെ, ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്. അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിനെ മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്
4: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല. അതായത് അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
3: അതായത്
4: വിശ്വാസികൾക്കും നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല നല്ലൊരു.
3: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
7: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല, അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസുകൾ കേൾക്കാം, വീഡിയോ ക്ലാസുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്, ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്, ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്, വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്, അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ എഴുത്ത്, അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച്, സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്, ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. ആധികാരിക ഖുർആൻ തഫ്സീറുകളെ അടിസ്ഥാനമാക്കി മർഹൂം മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ പരിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് തഫ്സീർ അമാനി പരിപാടിയിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇന്ന് നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അസ്റിനെ അധികരിച്ച് മർഹൂം അമാനി മൗലവി തയ്യാർ ചെയ്ത വിശദീകരണത്തിൻ്റെ ശബ്ദാവിഷ്കാരം.
10: അധ്യായം 103, സൂറത്തുൽ ആസ്. കാലം മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 3.
11: ഉബൈദുല്ലാഹിബ്നു ഹഫ്സ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം തബറാനി റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സ്വഹാബികളിൽ രണ്ടുപേർ തമ്മിൽ കണ്ടുമുട്ടിയാൽ ഒരാൾ മറ്റേയാളെ സൂറത്തുൽ ആസ്ർ ആദ്യന്തം ഓതിക്കേൽപ്പിക്കാതെ അവർ പിരിഞ്ഞു പോകാറില്ല. അനന്തരം ഒരാൾ മറ്റേയാൾക്ക് സലാം ചൊല്ലി പിരിഞ്ഞു പോകും. ഇമാം ഷാഫി റഹ്മത്തുല്ലാഹി അലൈഹി ഈ സൂറത്തിനെപ്പറ്റി പ്രസ്താവിച്ചതായി നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ സൂറത്തല്ലാതെ മറ്റൊന്നും അവതരിച്ചിട്ടില്ലായിരുന്നുവെങ്കിലും ജനങ്ങൾക്ക് ഇത് മതിയാകുമായിരുന്നു. കാരണം ഖുർആനിലെ എല്ലാ വിജ്ഞാനങ്ങളും അതുൾക്കൊണ്ടിരിക്കുന്നു. അവയുടെ മൗലികമായ വശങ്ങൾ സംക്ഷിപ്തമായി അതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് സാരം.
12: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
10: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
12: വചനം 1.
10: വൽ അസ്ർ, കാലം തന്നെയാണ്.
12: വൽ അസ്ർ,
10: കാലം തന്നെയാണ് സത്യം.
12: വചനം 2.
10: ഇന്നൽ ഇൻസാന, നിശ്ചയമായും മനുഷ്യൻ. ലഫി ഖുസ്ർ, നഷ്ടത്തിൽ തന്നെ.
12: ഇന്നൽ ഇൻസാന ലഫി ഖുസ്,
10: നിശ്ചയമായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ്.
12: വചനം 3.
10: ഇല്ലല്ലദീന, യാതൊരുവരൊഴികെ. ആമനു, വിശ്വസിച്ച. വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത. വതവാസൌ, അന്യോന്യം ഒസിയത്തും ചെയ്ത. ബിൽഹഖ്, യഥാർത്ഥത്തെപ്പറ്റി, സത്യത്തെപ്പറ്റി, ന്യായത്തെപ്പറ്റി. വതവാസൌ, അന്യോന്യം ഒസിയത്തും ചെയ്ത. ബിസ്സബർ, ക്ഷമ കൊണ്ട്, സഹനം കൊണ്ട്.
12: ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൌ ബിൽഹഖി വതവാസൌ ബിസ്സബ്ർ,
10: വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും യഥാർത്ഥത്തെക്കുറിച്ച് അന്യോന്യം ഒസിയത്ത് അഥവാ ബലമായ ഉപദേശം ചെയ്യുകയും ക്ഷമയെക്കുറിച്ച് അന്യോന്യം ഒസിയത്ത് ചെയ്യുകയും ചെയ്തവരൊഴികെ, അഥവാ ഇവർ മാത്രം നഷ്ടത്തിലല്ല.
11: നല്ലതോ ചീത്തയോ, ചെറുതോ വലുതോ, സാധാരണമോ അസാധാരണമോ, സന്തോഷകരമോ സന്താപകരമോ ഏതായിരുന്നാലും ശരി, ലോകാലോകങ്ങളിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന എണ്ണമറ്റ സംഭവങ്ങളെല്ലാം തന്നെ കാലത്തിന്റെ കണ്ണികളിൽ ഒതുങ്ങി നിൽക്കുന്നവയത്രേ. കാലം സാക്ഷിയാവാത്ത, കാലം സ്പർശിക്കാത്ത കാര്യങ്ങളോ കാരണങ്ങളോ ചരിത്രങ്ങളോ ഇല്ല. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആദ്യം തൊട്ട് അവസാനം വരേക്കും ബാധകമായ ഒരു നിയമം കാലമുള്ള കാലത്തോളം നീക്കപ്പോക്കില്ലാതെ സ്ഥിരപ്പെട്ടു നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യം. കാലത്തെ മുൻനിർത്തി സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു നമ്മെ അറിയിക്കുന്നു. സത്യവിശ്വാസം, സൽക്കർമ്മങ്ങൾ, യഥാർത്ഥത്തെപ്പറ്റി പരസ്പരം ഉപദേശിക്കൽ, ക്ഷമയെപ്പറ്റി പരസ്പരം ഉപദേശിക്കൽ എന്നീ നാലു കാര്യങ്ങൾ അനുഷ്ഠിക്കാത്ത മനുഷ്യരെല്ലാം നഷ്ടക്കാരാണ്. അഥവാ അനുഷ്ഠിച്ചവർ മാത്രമാണ് ലാഭം നേടിയവർ. ഇതാണ് ആ യാഥാർത്ഥ്യം. ഭൗതിക നേട്ടങ്ങളിലോ ഐഹിക വ്യാപാരങ്ങളിലോ സ്വാർത്ഥ താല്പര്യങ്ങളിലോ സുഖാഡംബരങ്ങളിലോ നേരിട്ടേക്കുന്ന നഷ്ടമല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന നഷ്ടം. അള്ളാഹു ഉദ്ദേശിച്ച നഷ്ടം ഏതായിരിക്കുമെന്ന് കണ്ടുപിടിക്കുവാൻ വലിയ ബുദ്ധിയോ യുക്തിയോ ഒന്നും വിനിയോഗിച്ച് സാഹസപ്പെടേണ്ടതില്ല. അത് അള്ളാഹു തന്നെ പലപ്പോഴും നമുക്ക് വിവരിച്ച് തന്നിട്ടുള്ളതാകുന്നു. ഉദാഹരണമായി ഒന്ന്, സൂറത്തുൽ കഹ്ഫിലെ 102 മുതൽ 106 വരെയുള്ള ആയത്തുകൾ നോക്കുക. ഇഹത്തിൽ വെച്ചു ചെയ്ത കർമ്മങ്ങൾ പാഴായിത്തീരുകയും അതോടൊപ്പം തങ്ങൾ ചെയ്യുന്നത് നല്ലതാണെന്ന് വിചാരിക്കുകയും ചെയ്യുന്നവർ എന്നുവച്ചാൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലും അവനുമായി കണ്ടുമുട്ടേണ്ടി വരുന്നതിലും അവിശ്വസിച്ചത് നിമിത്തം മുൻ ചെയ്ത കർമ്മങ്ങളെല്ലാം ഫലശൂന്യമായി നരകശിക്ഷയ്ക്ക് അർഹനായി തീർന്നവർ. ഇവരാണ് ഏറ്റവും വലിയ നഷ്ടക്കാരെന്നാണ് അവിടെ അള്ളാഹു പറയുന്നത്. 2, സൂറത്തുൽ മുനാഫിഖൂൻ 9 നോക്കുക. സ്വത്തുക്കളും മക്കളും നിമിത്തം ദൈവസ്മരണയിൽ അശ്രദ്ധരായി തീർന്നവരാണ് നഷ്ടക്കാർ എന്ന് അവിടെ പറയുന്നു. 3, സൂറത്ത് ഹജ്ജിൽ 11 പറഞ്ഞതിന്റെ സാരം, നന്മ ബാധിക്കുമ്പോൾ മനസമാധാനപ്പെട്ടും തിന്മ ബാധിക്കുമ്പോൾ സ്ഥിതി അവതാളത്തിലായിക്കൊണ്ടും ചഞ്ചല മനസ്സോടെ അള്ളാഹുവിനു ആരാധന നടത്തുന്നവരുടെ നഷ്ടമാണ് ഇഹത്തിലും പരത്തിലുമുള്ള സ്പഷ്ടമായ നഷ്ടം എന്നത്രേ. 4, ഇസ്ലാമല്ലാത്ത ഒരു മതത്തെ ആരെങ്കിലും അന്വേഷിക്കുന്ന പക്ഷം അത് സ്വീകാര്യമല്ലെന്നും അവൻ പരലോകത്ത് നഷ്ടക്കാരനാണെന്നും സൂറത്ത് ആലെ ഇംറാൻ 85 പറയുന്നു. അപ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്ന നഷ്ടം ഏതാണെന്ന് മറ്റെവിടെയും പരിധി നോക്കാതെ ഇതിൽ നിന്നെല്ലാം മനസ്സിലായല്ലോ. ഈ നഷ്ടത്തിൽ നിന്ന് അതല്ലാത്ത നഷ്ടങ്ങളെല്ലാം കേവലം നാമമാത്ര നഷ്ടങ്ങളാണ്. ഒഴിവാകുവാൻ നാലു കാര്യങ്ങളാണ് അള്ളാഹു ഉപാധിയായി എടുത്തുകാട്ടുന്നത്. 1, വിശ്വാസം. അതായത് അള്ളാഹുവിലും അവൻ്റെ പ്രവാചകന്മാരിലും വേദഗ്രന്ഥങ്ങളിലും അന്ത്യനാൾ തുടങ്ങിയ കാര്യങ്ങളിലുമുള്ള വിശ്വാസം. വിശ്വാസം നാമമാത്രമായാൽ പോരാ, ദൃഢവും സൽക്കർമ്മങ്ങൾക്ക് പ്രചോദനം നൽകുന്നതുമായിരിക്കണം. സൂറത്തുൽ ഹുജറാത്ത് 14, 15 മറ്റും നോക്കുക. 2, സൽക്കർമ്മം പ്രവർത്തിക്കൽ. മേൽപ്പറഞ്ഞ സത്യവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൻ്റെ നാനാതുറകളിലും അനുസരിക്കപ്പെടേണ്ടതുള്ള നിയമനിർദ്ദേശങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അള്ളാഹുവിന് ചില ആരാധനാകർമ്മങ്ങൾ മാത്രം നിർവഹിക്കുന്നതുകൊണ്ട് ഒരാൾ സൽക്കർമ്മിയായി തീരുന്നതല്ല, മറിച്ച് ജനങ്ങളോടും സഹസൃഷ്ടികളോടും തന്നോട് തന്നെയും പാലിക്കേണ്ടുന്ന കടമകളും മര്യാദകളും പാലിക്കുമ്പോഴേ ഒരാൾ ശരിയായ സൽക്കർമ്മിയായി തീരുകയുള്ളൂ. 3, പരസ്പരം യഥാർത്ഥം കൊണ്ട് അഥവാ വിശ്വാസപരമായോ കർമ്മപരമായോ വേണ്ടപ്പെട്ടതും സ്ഥിരപ്പെട്ടതുമായ എല്ലാ കാര്യങ്ങൾ കൊണ്ടും അന്യോന്യം വസിയത്ത് ചെയ്യുകയാണ്. ഇന്ന കാര്യം ഇന്ന പ്രകാരമാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊടുത്താൽ മാത്രം പോരാ, അത് പ്രവർത്തനത്തിൽ വരുത്തുവാൻ പ്രേരിപ്പിക്കുമാറ് സതുപദേശത്തിലും ബലവത്തായ രീതിയിലും ആയിരിക്കേണ്ടതുണ്ട് എന്നാണ് വസിയത്ത് എന്ന പ്രയോഗം കാണിക്കുന്നത്. വേണ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഉപദേശം നൽകലും വെറുക്കപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിരോധിക്കലും. അൽ അമ്റു ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ മുസ്ലിങ്ങളുടെ പൊതുകടമയാണെന്ന കാര്യം ഇവിടെ സ്മരണീയമാകുന്നു. വ്യക്തിപരമെന്നോ സാമൂഹ്യമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ കാര്യത്തിലും ഓരോരുത്തരും അവനവന്റെ കഴിവനുസരിച്ച് ഇത് നിർവഹിക്കുവാൻ ബാധ്യസ്ഥനാകുന്നു. 4, ക്ഷമയെപ്പറ്റി പരസ്പരം വസിയത്ത് ചെയ്യലത്രേ. ജനങ്ങൾക്ക് സത്യോപദേശങ്ങൾ നൽകുമ്പോൾ അതിനെതിരിൽ നേരിട്ടേക്കാവുന്ന എതിർപ്പുകളെയും വിഷമങ്ങളെയും സഹിക്കുക, ആപത്തുകളിലും പരീക്ഷണങ്ങളിലും ക്ഷമ കൈക്കൊള്ളുക, അനുവദനീയമല്ലാത്ത കാര്യങ്ങൾ വർജിക്കുകയോ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അനുഷ്ഠിക്കുകയോ ചെയ്യുന്നതിൽ നേരിട്ടേക്കാവുന്ന ബുദ്ധിമുട്ടുകളെ ക്ഷമാപൂർവം തരണം ചെയ്യുക എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഇന്നത്തെ പോലെ പരിസരവും സമൂഹവും സദാചാര മൂല്യങ്ങളിൽ നിന്ന് അകന്നു പോകുന്തോറും ക്ഷമയുടെ വൃത്തം വിപുലമായി തീരുകയും പരസ്പരം ക്ഷമയെപ്പറ്റി ഉപദേശിക്കുന്നതിന്റെ ആവശ്യകത വർദ്ധിക്കുകയുമാണ് ചെയ്യുന്നത്. വമിനല്ലാഹി തൗഫീഖ്. വലുപ്പം നോക്കുമ്പോൾ വളരെ ചെറുതാണെങ്കിലും ഒരു വ്യാഖ്യാനമൊന്നും കൂടാതെ തന്നെ ഉള്ളടക്കം വ്യക്തമായതും അതിവിപുലവും അർത്ഥഗർഭവുമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതുമാണ് ഈ സൂറത്ത് എന്ന് കാണാം. വ്യക്തികളുടെയും സമുദായത്തിന്റെയും വിജയമാർഗങ്ങൾ മുഴുവൻ അതിൽ സംക്ഷിപ്തമായി വിവരിക്കപ്പെട്ടിരിക്കുന്നു. തക്കം കാണുമ്പോഴെല്ലാം ഖുർആൻ വചനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത് ഭൗതിക താൽപ്പര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിക്കാറുള്ള ചില ആധുനികവാദികൾ ഈ സൂറത്തിന് അവരുടെ വക ഒരു പുതിയ അർത്ഥവ്യാഖ്യാനം കൽപ്പിച്ചു കാണുകയുണ്ടായി. അത് ഏതാണ്ടിങ്ങനെ വിവരിക്കാം. പഞ്ചസാരക്ക് മധുരമുണ്ട്. അമേരിക്കയിലെ പ്രസംഗം റേഡിയോ വഴി ഇന്ത്യയിൽ കേൾക്കാം. പരിഷ്കരിച്ച ബഹിരാകാശ വാഹനങ്ങൾ ഉപയോഗപ്പെടുത്തി മനുഷ്യന് ചന്ദ്രനിലും മറ്റു ഗോളങ്ങളിലും പോയി വരുവാൻ കഴിയും എന്നിവ പോലെയുള്ള യാഥാർത്ഥ്യങ്ങളിൽ വിശ്വസിക്കുകയും അവ പ്രായോഗികമാക്കുവാൻ വേണ്ടുന്ന സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും അവ പ്രാവർത്തികമാക്കുന്നതിൽ നേരിടുന്ന വിഷമങ്ങൾ സഹിക്കുന്നതിനെക്കുറിച്ചും പരസ്പരം ഉപദേശിക്കുകയും ചെയ്യാതിരുന്നാൽ മനുഷ്യന്റെ ജീവ പുരോഗതി നഷ്ടപ്പെടും. ഈ നാല് ഗുണങ്ങൾ കൊണ്ടാണ് യൂറോപ്യൻ സമുദായങ്ങൾ ലോകത്ത് വമ്പിച്ച പുരോഗതി പ്രാപിച്ചത്. ഇതാണ് അതിന്റെ ചുരുക്കം. സുബ്ഹാനല്ലാഹ്. ആശ്ചര്യം, ഈ വ്യാഖ്യാനത്തിൽ നിന്ന് അള്ളാഹുവിന്റെ ഖുർആൻ എത്രയോ പരിശുദ്ധം തന്നെ. ഭൗതിക ലാഭനഷ്ടങ്ങളുടെയും ജയപരാജയങ്ങളുടെയും മാനദണ്ഡങ്ങളായി ഇവർ സമർത്ഥിക്കുന്ന ഈ സമർത്ഥനം അതിന്റെ മുഖവിലക്കു തന്നെ നമുക്കും തെല്ലൊക്കെ വകവെക്കാം. പക്ഷേ സൂറത്തുൽ അസറിന്റെ ആശയവും താല്പര്യവും അതുമായി അല്പം ബന്ധം പോലുമില്ല തന്നെ. അള്ളാഹുവിലും ഖുർആനിലും ശരിക്ക് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിന് അയാൾ വളരെ വിവരസ്ഥനൊന്നുമല്ലെങ്കിലും ശരി, കേവലം എന്തോ താല്പര്യപൂർവം പുതുതായി ചമയ്ക്കപ്പെട്ട ഒരു കടുത്ത ദുർവ്യാഖ്യാനമാണിതെന്ന് മനസ്സിലാക്കുവാൻ പരസഹായമൊന്നും ആവശ്യമില്ല. സൂറത്ത് ബനൂ ഇസ്രായേലിലെ 18-19 എന്നീ രണ്ട് തിരുവചനങ്ങൾ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. മൻ കാന യുരീദുൽ ആജിലത്ത എന്ന് തുടങ്ങി കാന സഅയുഹും മഷ്കുറ എന്നിവരെയുള്ള ആയത്തിന്റെ സാരം, ക്ഷണികമായ ഈ ലോകത്തെ ആരെങ്കിലും ഉദ്ദേശിക്കുന്നതായാൽ നാം വേണമെന്ന് വെക്കുന്നത് അവിടത്തിൽ അവനും നാം ക്ഷണത്തിൽ കൊടുക്കുന്നതാണ്. പിന്നീട് അവനു നരകത്തെ നാം ഏർപ്പെടുത്തിക്കൊടുക്കും. ആക്ഷേപിക്കപ്പെട്ടവനായും നിന്ദിക്കപ്പെട്ടവനായും കൊണ്ട് അവൻ അതിൽ കടന്നെരിയുന്നതാണ്. ആരെങ്കിലും പരലോകത്തെ ഉദ്ദേശിക്കുകയും അവൻ സത്യവിശ്വാസിയായും കൊണ്ട് അതിനുവേണ്ടി അതിൻ്റെതായ പരിശ്രമം പരിശ്രമിക്കുകയും ചെയ്താൽ അങ്ങനെയുള്ളവരുടെ പരിശ്രമം നന്ദി ചെയ്യപ്പെടുന്നതായിരിക്കും.
9: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി ഇന്നത്തെ എപ്പിസോഡ് സമാപിക്കുകയാണ്. സൂറത്തുൽ അസറിന്റെ വിശദീകരണം ബഹുമാന്യനായ മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിൽ നിന്നുള്ള ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടത്.
13: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട്ഡൌണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത കാരികളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
14: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി. അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകളെ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം സാമ്പത്തികമായും. അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം, സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
13: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
15: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മഹർ അൽ മുഅയ്ഖലി.
16: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ കേട്ടത് ഖത്മുൽ ഖുർആൻ. പാരായണം ചെയ്തത് ഷെയ്ഖ് മഹർ അൽ മുഅയ്ക്കലി.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായി ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
4: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
2: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: Peace Radio.

0: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ, വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കിട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏതു നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ. ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്. കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അനന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം, പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ? അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: കേൾക്കുക കിഡ്സ് ടൈം. സൂറ അബസ. പങ്കെടുക്കുന്നു ഉസ്മാൻ വിശാൽ അൽ ഹത്താത്ത്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം സൂറ അബസ ഉസ്മാൻ മിഷാൽ അൽ ഹദ്ദാദ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വേ ഉണ്ണാനോ ഉറങ്ങാനോ പോലും

0: സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ. വിശുദ്ധ ഖുർആൻ ഒടുക്കം മുതൽ അവസാനം വരെ പാരായണം ശ്രവിക്കുന്നതിനു വേണ്ടി പീസ് റേഡിയോ ഒരുക്കിയ തൻസീൽ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ ഹജ്ജ്, സൂറ മുഅ്മിനൂൻ എന്നീ സൂറത്തുകളാണ് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്ഹറാനിയിലൂടെ ശ്രോതാക്കൾ പാരായണം ശ്രവിക്കുന്നത്.

0: പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളും ആധികാരികമായി പഠിപ്പിക്കപ്പെടുകയാണ് പാരായണ പഠനം പരിപാടിയിലൂടെ. ഇപ്പോൾ നാം കേൾക്കുന്നത് സൂറത്തുൽ ഖിയാമയിൽ 14 മുതൽ 30 വരെ വചനങ്ങളുടെ പാരായണ നിയമ പഠനമാണ്. ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അൽ മബഊസി റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. അമ്മാ ബഅദ്. 14-ാമത്തെ സൂറത്തുൽ ഖിയാമയിലെ ബലിൽ ഇൻസാനു, ഇൻസാനു നൂൻ സാകിന, അപ്പോൾ ഇഖ്ഫാ ബസീറ, വലൗ അൽഖാ മആദീറ ലാ തുഹരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി. ഇന്ന നൂൻ സാക്കിന, നൂനു ഷദ്ദ് മുഷദ്ദദ, നന്നായിട്ട് മണിച്ചോദുക. ജംഅഹു ഖുർആന, ഫഇദാ ഖറഅനാഹു ഫത്തബിഉ ഖുർആന, സുമ്മ ഇന്ന അലൈനാ ബയാനാ.

ഇനി കല്ല ബൽ തുഹിബ്ബൂന അൽ ആജില വതദറൂന അൽ ആഖിറ വുജൂഹുൻ യൗമ തൻവീനു ശേഷം യാ നന്നായിട്ട് മണിച്ചോതണം. ഇദ്ഗാം ബിഗുന്നയാണ് നിയമം. വീണ്ടും അതാ യോ തൻവീനു ശേഷം യൗമ ഇദിന്ന തൻവീനു ശേഷം നൂന് ഇദ്ഗാം ബിഗുന്ന ഇല റബ്ബിഹ നാളിറ വുജൂഹുൻ വുജൂഹുൻ യൗമ വീണ്ടും ഇദ്ഗാം ബിഗുന്ന യൗമ ഇദിംബ തൻവീനു ശേഷം ബ നേരത്തെ ഇഖ്ലാബ് ആ നൂനെ തൻവീൻ്റെ രണ്ടാം നൂനെ നൂനുസാക്കിനെ മീമാക്കി മാറ്റി നന്നായിട്ട് ഉന്നത്തോടുകൂടി ഓത്ത തൊലുന്നു അയ്യുഫാല അയ്യുഫാല നൂനുസാക്കിന് ശേഷം യാ ആണ് ഇദ്ഗാം ബിഗുന്ന ബിഹ ഫാഖിറ കല്ല ഇദാ ബലഗത്തി തറാഖി വഖീല മർറാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസ്സാഖ് ഇല റബ്ബിക യൗമ ഇദിനിൽ മസാഖ് അവിടെ തൻവീൻ ശേഷങ്ങളിലെ യൗമ ഇദിനിൽ മസാഖ് അത് നോക്കാം.

അവിടെ മൻ കഴിഞ്ഞാൽ ഒരു സീന്ന് കാണാം, ഒരു ചെറിയ ഒരു ഗ്യാപ്പ്, ഒരു ചെറിയൊരു ഇട വെച്ചിട്ട് ശ്വാസം ഒന്ന് നിർത്തിയിട്ട് ആണ് ഓതേണ്ടത്. ഇപ്പം നമ്മൾ ഓതിയ പോലെ.

0: ഇനി ഒരു കാര്യം ശ്രോതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതായത് നമ്മൾ ഇങ്ങനെ സൂറത്ത് ഓരോ ആയത്തും അതിലുള്ള നിയമങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും പിന്നെ അത് ഓതിപ്പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനേക്കാൾ എന്തെങ്കിലും നല്ല ഒരു രൂപം ശ്രോതാക്കളുടെ മനസ്സിൽ ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ അത് ഫീഡ്ബാക്ക് ഓപ്ഷനിലേക്ക് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം എന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കാരണം ഖുർആൻ നന്നായിട്ട് ഓതുക, തെറ്റുകൂടാതെ തജ്വീദിൻ്റെ നിയമങ്ങളനുസരിച്ച് ഭംഗിയായി ഓതുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. അപ്പോൾ അതിന് ഇങ്ങനെ റേഡിയോയിൽ കൂടി പഠിപ്പിക്കുമ്പോൾ അതിൻ്റേതായ പരിമിതികൾ ഉണ്ട്, നേരിട്ട് കൊണ്ടല്ല. അതുകൊണ്ട് ഇതിനേക്കാൾ ഫലപ്രദമായ എന്തെങ്കിലും ഒരു അഭിപ്രായം, ഇപ്പോൾ നമ്മൾ തുടരുന്ന ഈ സംഗതി ചെറിയൊരു മാറ്റപ്പോൾ നമ്മൾ വരുത്തിയിട്ടുണ്ട്. നേരത്തെ ഒരു 10-20 ആയത്ത് ഒന്നിച്ചോതി ഏകദേശം നമ്മളുടെ ഒരു എപ്പിസോഡിന് വേണ്ടത് റെക്കോർഡ് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ നമ്മളൊരു 5-6 ആയത്ത് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ, അതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്നൊരു തോന്നിയത് കൊണ്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ പ്രിയ ശ്രോതാക്കൾ ഇവിടെ അറിയിക്കണം, ഫീഡ്ബാക്ക് ഓപ്ഷനിലേക്ക് അറിയിക്കണം, അപേക്ഷിക്കുന്നു. കാരണം നമുക്കിത് കൂടുതൽ ഫലപ്രദമായി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മളുടെ ആഗ്രഹം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം സമാപിക്കുകയാണ്. പാരായണ പഠനം പരിപാടിയിൽ ഇപ്പോൾ നാം കേട്ടത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖിയാമ 14 മുതൽ 30 വരെ വചനങ്ങളുടെ പാരായണ നിയമ പഠനമാണ്. ക്ലാസ് എടുത്തത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
2: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താൽപ്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ ഹാഫിൽ അബ്ദു ഷുക്കൂർ ശ്രോതാക്കളിലേക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സൂറത്തുൽ ബഖറയിലെ 63 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഏതാനും ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും അതുപോലെ പാരായണത്തിൽ സാധാരണ കണ്ടുവരാറുള്ള അബദ്ധങ്ങളുമാണ് പഠിച്ചു വരുന്നത്. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത് 64-65 ആയത്തുകളാണ്.

സുമ്മ തവല്ലയിത്തും. ഇവിടെ സുമ്മ ഒന്നാമത്തെ പദത്തിൽ പലപ്പോഴും ഓതുമ്പോഴൊക്കെ സുമ്മ എന്ന് പറയാറുണ്ട്, സുമ്മ തവല്ലയിത്തും. അത് അർത്ഥം മാറിപ്പോവും. സ ആണ്, സ സി സു എസ് നാവിൻ്റെ അറ്റം മുൻ പല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം, ദാലിനേക്കാൾ കൂടുതൽ. സ സി സു സുമ്മ. സുമ്മ എന്ന് പറയുമ്പോൾ നാവിൻ്റെ അറ്റം പുറത്തേക്ക് വരുന്നില്ല, ഉൾഭാഗത്താണ്. അതുകൊണ്ടാണ് സ സി സു എന്ന് വരുന്നത്. സ സി സു സുമ്മ പ്രത്യേകം ശ്രദ്ധിക്കണം, അർത്ഥം മാറിപ്പോവും. അതുപോലെ മീമിന് ശബ്ദമുണ്ട്, മണിക്കണം. സുമ്മ തവല്ലയിത്തും, തവല്ലയിത്തും. മീമു സാക്കിനയ്ക്ക് ശേഷം മീമ്, ഇത് ഖാമു തമാസിലേൻ. ഇവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മീമിനെ അടുത്ത മീമിലേക്ക് ഇത് ഖാം ചെയ്യണം, കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. സുമ്മ തവല്ലയിത്തും. ഇനി മീം ബഅദി, സാക്കിന നൂന് ശേഷം ബ വന്നാൽ നൂനിനെയോ അല്ലെങ്കിൽ തൻവീനാണെങ്കിലും ശരി, ഇതിനെ മീമാക്കി മാറ്റണം. മീം ബഅദി ഇങ്ങനെയാണ് മണിക്കേണ്ടത്. അതിന് ഇഖ്ലാബ് എന്നാ പറയുക. മീം ബഅദി നൂനിനെ മാറ്റി മീമാക്കുമ്പോൾ ഇഖ്ലാബ് എന്ന് പറയുന്നു. മീം ബഅദി ദാലിക്, മീം ബഅദി ദാലിക്. അവിടെ നിർത്തുമ്പോൾ ദാലിക് അക് എന്ന ശബ്ദമാണ് വരേണ്ടത്. കൂട്ടി ഒതുകയും ചെയ്യാം. മീം ബഅദി ദാലിക ഫലൗല, فلولا فضل الله, فضل ضاد, فضل الله عليكم ورحمه, ورحمته عليكم وساكنا ميمن ശേഷം വ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇദ്ഹാർ ചെയ്യണം. ഇവിടെ മീം സാക്കിനയ്ക്ക് ശേഷം വ അല്ലെങ്കിൽ ഫ വരുമ്പോൾ രണ്ട് ചുണ്ട് തമ്മിൽ തട്ടുവാൻ ഒരു പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധിച്ച് മീമിനെ പൂർണ്ണമാക്കണം. عليكم ورحمته ورحمته لكنتم اخفاهم بغنى نونينه അവ്യക്തമാക്കി മണിക്കണം. لكنتم, لكنتم من ال. ഇവിടെയും ساكنه മീമിന് ശേഷം മീം ഉണ്ട്, ഇദ്ഗാം മുതമാഥിലൈൻ. ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. لكنتم من الخاسرين ഇങ്ങനെ. അതുപോലെ ഖാസിരീൻ, ഖ തൊണ്ടയുടെ മുഗൾ ഭാഗമാണ് മഖ്റജ്. لَكُنْتُمْ مِنَ الْخَاسِرِينَ. അടുത്ത ആയത്ത് وَلَقَدْ عَلِمْتُمُ الَّذِينَ, وَلَقَدْ وَلَقَ قَاف തൊണ്ടയുടെ മുഗൾ ഭാഗവും അതിൻ്റെ മേലെ ചെറുനാക്ക്. وَلَقَدْ ദാലിനെ ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. وَلَقَدْ عَلِمْتُمْ, عَلِمْتُمُ الَّذِينَ, عَلِمْتُمُ الَّذِينَ, الَّذِينَ, الَّذِينَ لَا الذين ولقد علمتم الذين اعتدوا عين തൊണ്ടയുടെ മധ്യഭാഗമാണ്. ولقد علمتم الذين اعتدوا منكم, منكم اخفهم بغنى അവ്യക്തമാക്കി മണിക്കണം. منكم, منكم في السبت. ഇവിടെ ساكنة മീമിന് ശേഷം ഫ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. മിൻകും ഫിസ്സബിതി അഥവാ മീമിനെ പൂർണ്ണമാക്കണം എന്നർത്ഥം. മിൻകും ഫിസ്സബിതി ഫഖുൽനാ ലഹും, ഫഖുൽനാ ലഹും കൂനു ഖിറാദതൻ, ഖിറാദതൻ ഖാസിഇൻ, കൂനു ഖിറാദതൻ. ഖിറദതൻ എന്നല്ല, റായിനെ ഫതഹാണ്, സുക്കൂനല്ല, വളരെയധികം ശ്രദ്ധിക്കണം. കൂനു قيرادتا, قيرادتا خا, قيرادتا خاسئين, خاسئين همزة خاسرين എന്ന് ഓതരുത്, خاسئين همزة, خاسئين. ان شاء الله ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 64-65 ആയത്തുകളാണ് എന്ന് കേട്ട് മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ തജ്വീദ് നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടും പാരായണത്തിൽ ഒരു അബദ്ധങ്ങളുമില്ലാതെ കൃത്യമായിട്ട് വിശുദ്ധ ഖുർആൻ ഓതുവാനും പഠിക്കുവാനൊക്കെ ശ്രദ്ധിക്കുക. അല്ലാഹു ബാരിഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: പ്രവാചകന്മാർ അഖിലവും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവരും അവനിൽ ഭരമേൽപ്പിക്കുന്നവരുമായിരുന്നു. അള്ളാഹു പറയുന്നത് കേൾക്കുക. എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. തീർച്ചയായും ഞെരുക്കത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും.
1: أعوذ بالله من الشيطان الرجيم.

من تحتها الأنهار جنات تجري من تحتها الأنهار ويجعل لك قصورا.

إلى ما عملوا من عمل فجعلناه هباء فجعلناه

0: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം സൂറത്തു ഫുർഖാൻ, 10 മുതൽ 34 കൂടി വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി ഷെയ്ഖ് നാസർ അൽ ഖത്തമി.
1: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോകത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ എന്ന് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മനപ്പാഠം ദിവസവും ഒരു പേജ് വീതം മനപ്പാഠമാക്കാം. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഖാമിദി.

നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ. ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം. ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം. തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ. സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം. നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. വിശുദ്ധ ഖുർആന്റെ ഓരോ ആയത്തും ഹൃദയങ്ങളിൽ പ്രകാശം നിറയ്ക്കട്ടെ. ആ പ്രാർത്ഥനയോടെ പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് ആദ്യം മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലെ പാരായണത്തിലേക്ക്.

0: الله أكبر
1: الله أكبر
0: الله أكبر
1: الله أكبر

0: ബാറക്കല്ലാ ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത് ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകന്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അല്ലാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തു നിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ് മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
2: Peace Radio. Tune to reality.

0: പീസ് ഖുറാൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് അൽ മുഅല്ലിം സൂറത്തുൽ ഇംറാൻ 137 മുതൽ 140 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അഷേ ഖലീഫ അത്തുനൈജി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മഷാല്ലാ ബാറക്കല്ലാ ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മുഅല്ലിം. സൂറത്തു ഇമ്രാനിലെ 137 മുതൽ 140 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. പാരായണം നിർവഹിച്ചത് അഷ്ഷേഖ് ഖലീഫ അത്തുനീജി.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി,
2: അധ്യായം 102, സൂറത്തു തക്കാസുർ, പെരുമ നടിക്കൽ, മക്കയിൽ അവതരിച്ചത്, വചനങ്ങൾ 8.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
4: വചനം 1.
2: അൽഹാക്കും, നിങ്ങളെ അശ്രദ്ധയിലാക്കി, മിനക്കെടുത്തിയിരിക്കുന്നു. അറ്റക്കാത്തുർ, പെരുപ്പം നടിക്കൽ, ആധിക്യം കാട്ടൽ.
3: അൽഹാക്കുമുത്തകാസുർ,
2: പരസ്പരം പെരുമ കാണിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുകയാണ്.
4: വചനം 2.
2: ഹത്താസുർത്തും, നിങ്ങൾ സന്ദർശിക്കുന്നത് വരേക്കും. അൽ മഖാബിർ, ഖബർസ്ഥാനങ്ങളെ, ശ്മശാനസ്ഥാനങ്ങളെ. നിങ്ങൾ ഖബർസ്ഥാനങ്ങളെ അഥവാ ശ്മശാനങ്ങളെ സന്ദർശിക്കുന്നത് വരേക്കും.
5: ധനം, മക്കൾ മുതലായ ഐഹിക സുഖ സൗകര്യങ്ങൾ എനിക്ക് മറ്റുള്ളവരെക്കാൾ അധികമുണ്ടെന്ന നാട്യത്തിനും അധികമുണ്ടായിരിക്കണമെന്നുള്ള മത്സര മനഃസ്ഥിതിക്കുമാണ് തകാസുർ അഥവാ പെരുപ്പം കാണിക്കൽ എന്ന് പറയുന്നത്. സൂറത്തുൽ ഹദീദ് 20 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: അറിഞ്ഞുകൊള്ളുവീൻ, നിശ്ചയമായും ഐഹിക ജീവിതം എന്നത് കളിയും വിനോദവും അലങ്കാരവും നിങ്ങൾ തമ്മിൽ അഭിമാനം നടിക്കലും സ്വത്തുക്കളിലും മക്കളിലും പെരുപ്പം നടിക്കലും മാത്രമാകുന്നു. ഏലമു അന്നമൽ ഹയാത്തുദ്ദുനിയ ലഇബും വലഹവും വസീനത്തുൻ വതഫാഖുറും ബൈനക്കും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. ഖബർസ്ഥാനം അഥവാ ശ്മശാനം സന്ദർശിക്കുന്നതുവരെ അഥവാ മരണപ്പെട്ടു പോകുന്നതുവരെ ഐഹിക സുഖസൗകര്യങ്ങളിൽ വ്യാപൃതമാകുകയും ഭാവിയെക്കുറിച്ചുള്ള ശ്രദ്ധ നഷ്ടപ്പെടുകയും ചെയ്യുന്നതിനെ പറ്റിയാണ് അള്ളാഹു താക്കീത് ചെയ്യുന്നത്. ധനവും മക്കളുമെല്ലാം നല്ലതു തന്നെ, അതാവശ്യവുമാണ്. പക്ഷേ അതിൽ മാത്രം ശ്രദ്ധ ചെലുത്തുക, അതു സർവപ്രധാനമായി ഗണിക്കുക, അങ്ങനെ ഭാവിയെപ്പറ്റി ബോധമില്ലാതായിത്തീരുക, ഇതാണ് ആക്ഷേപകരം. അൽഹാകുമുത്തകാസുർ, പെരുപ്പം കാണിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു എന്ന വചനം ഓതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി: ആദമിൻ്റെ മകൻ അഥവാ മനുഷ്യൻ പറയും, എൻ്റെ ധനം, എൻ്റെ ധനം എന്ന്. ഹേ മനുഷ്യ, നീ തിന്നു തീർത്തതോ, അല്ലെങ്കിൽ നീ ഉടുത്തു പഴകിയതോ, അല്ലെങ്കിൽ നീ ധർമ്മം കൊടുത്ത് നടപ്പിൽ വരുത്തിയതോ അല്ലാതെ നിന്റെ ധനത്തിൽ നിന്ന് നിനക്ക് വല്ലതും ഉണ്ടോ? അഹ്മദ്, മുസ്ലിം, തിർമതി. മുസ്ലിമിൻ്റെ നിവേദനത്തിൽ ഇത്രയും കൂടിയുണ്ട്: ഇതല്ലാത്തതെല്ലാം പോയി പോകുന്നതും ജനങ്ങൾക്കായി നീ വിട്ടുകൊടുക്കുന്നതുമാണ്. മുസ്ലിം. ഐഹിക സുഖസൗകര്യങ്ങൾ ഒരാൾക്ക് എത്ര തന്നെ ലഭിച്ചിരുന്നാലും അതിൽ നിന്ന് യഥാർത്ഥത്തിൽ അവന് ഉപയോഗപ്പെടുന്നത് ഏറ്റവും ചുരുങ്ങിയ ഒരളവ് മാത്രമാണ്. അതുപോലും ദീർഘകാലം നിലനിൽക്കുന്നതുമല്ല, എല്ലാം ക്ഷണികമാണ്. ഒടുക്കം മറ്റുള്ളവർക്ക് അവ ഒന്നടങ്കം വിട്ടുകൊടുക്കേണ്ടതുമാണ്. എന്നിരിക്കെ അതിന് അമിതമായ പ്രാധാന്യം നൽകുകയും അതേസമയത്ത് പാരത്രികമായ കാലാകാല ജീവിതത്തെപ്പറ്റി വിസ്മരിക്കുകയും ചെയ്യുന്നതിൽ പരം വിഡ്ഢിത്തം മറ്റെന്തുണ്ട്? അല്ലാഹു താക്കീത് ചെയ്യുന്നു.
4: വചനം 3.
2: കല്ല, വേണ്ട, അതല്ല, അങ്ങനെയല്ല. സൗഫ, വഴിയെ, പിറകെ. തഅലമൂൻ, നിങ്ങൾ അറിയും.
3: കല്ല സൗഫ തഅലമൂൻ,
2: വേണ്ട, വഴിയെ നിങ്ങൾ അറിയാറാകും.
4: വചനം 4.
2: തുമ്മ കല്ല, പിന്നെ വേണ്ട. സൗഫ തഅലമൂൻ, നിങ്ങൾ വഴിയെ അറിയും.
3: ثم كلا سوف تعلمون,
2: പിന്നെ വേണ്ട, വഴിയെ നിങ്ങൾക്ക് അറിയാറാകും.
4: വചനം 5.
2: കല്ല, വേണ്ട. ലൗ തഅലമൂന, നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ. ഇൽമൽ യഖീൻ, ഉറപ്പായ അറിവ്, ദൃഢമായ അറിവ്.
3: കല്ല ലൗ തഅലമൂന ഇൽമൽ യഖീൻ,
2: വേണ്ട, നിങ്ങൾ ദൃഢമായ അറിവ് അറിയുമായിരുന്നെങ്കിൽ.
4: വചനം 6.
2: ലതറവുന, നിശ്ചയമായും നിങ്ങൾ കാണുക തന്നെ ചെയ്യും. അൽ ജഹീം, ജ്വലിക്കുന്ന നരകം.
3: ലതറവുന്നൽ ജഹീം,
2: ജ്വലിക്കുന്ന നരകത്തെ നിശ്ചയമായും നിങ്ങൾ കാണുക തന്നെ ചെയ്യും.
4: വചനം ഏഴ്,
2: സുമ്മലതറവുന്നഹ, പിന്നെ നിങ്ങൾ അതിനെ കാണുക തന്നെ ചെയ്യും. ഐനൽ യഖീൻ, ഉറപ്പായ കാഴ്ചയായി, ദൃഢമായ കാഴ്ചയായി, ഉറപ്പ് തന്നെയായി.
3: ثُمَّ عَيْنَ الْيَقِينِ,
2: പിന്നെ നിശ്ചയമായും നിങ്ങൾ അതിനെ ദൃഢമായ കൺകാഴ്ചയായി കാണുക തന്നെ ചെയ്യും.
4: വചനം എട്ട്,
2: ثُمَّ പിന്നെ നിശ്ചയമായും നിങ്ങൾ ചോദിക്കപ്പെടും. യൗമഇദിൻ, അന്നത്തെ ദിവസം. അനിൻ നഈം, സുഖാനുഗ്രഹത്തെപ്പറ്റി. പിന്നീട് അന്നത്തെ ദിവസം നിങ്ങളോട് സുഖാനുഗ്രഹങ്ങളെപ്പറ്റി നിശ്ചയമായും ചോദ്യം ചെയ്യപ്പെടും.
5: ഇഹത്തിൽ വെച്ച് മനുഷ്യൻ അനുഭവിച്ചതും ആസ്വദിച്ചതുമായ എല്ലാ സുഖ സൗകര്യങ്ങളെക്കുറിച്ചും അതെങ്ങനെ കിട്ടി, എന്തിൽ വിനിയോഗിച്ചു എന്നൊക്കെ മനുഷ്യൻ ചോദ്യം ചെയ്യപ്പെടും. കത്തിജ്വലിക്കുന്ന നരകം കൺമുമ്പിൽ ഹാജരാക്കപ്പെട്ടിട്ടുമുണ്ടായിരിക്കും. ഈ അവസരത്തിൽ തൃപ്തികരമായ മറുപടി നൽകി രക്ഷപ്പെടുവാൻ സാധിക്കുമാറാകണമെങ്കിൽ ഈ പെരുപ്പം കാണിക്കൽ അവസാനിപ്പിച്ചേ പറ്റൂ. ഇതെല്ലാം കേവലം ചില ഊഹവാർത്തകളല്ല, സദൃഢവും അനുഭവത്തിൽ കണ്ടറിയുവാനിരിക്കുന്നതുമായ യാഥാർത്ഥ്യങ്ങളാകുന്നു. അള്ളാഹു പറയുന്നു, ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലായിക കാന അൻഹു മസ്ഊല, നിശ്ചയമായും കേൾവി, കാഴ്ച, ഹൃദയം എന്നിവയെല്ലാം തന്നെ അതതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതാകുന്നു. ഇസ്റാഅ് 36. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അഞ്ചു കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഖിയാമത്തു നാളിൽ ആദമിൻ്റെ മകൻ്റെ അഥവാ മനുഷ്യൻ്റെ കാലടികൾ വിചാരണ നിലയം വിട്ട് നീങ്ങുകയില്ല. അവൻ്റെ ആയുഷ്കാലത്തെപ്പറ്റി, അത് എന്തിൽ വിനിയോഗിച്ചു തീർത്തുവെന്നും അവൻ്റെ യുവത്വത്തെപ്പറ്റി, അത് എന്തിൽ നശിപ്പിച്ചുവെന്നും അവൻ്റെ ധനത്തെപ്പറ്റി, അത് എവിടെ നിന്ന് സമ്പാദിച്ചുവെന്നും എന്തിൽ ചിലവഴിച്ചുവെന്നും അവന് അറിയാവുന്ന കാര്യത്തിൽ അവൻ എന്താണ് പ്രവർത്തിച്ചത് എന്നും. തിർമദി. ഇമാം മുസ്ലിം റഹ്മത്തുല്ലാഹി അലൈഹി മുതലായവർ നിവേദനം ചെയ്ത ഒരു ഹദീസിൻ്റെ രത്നച്ചുരുക്കം ഇപ്രകാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു എന്നിവരും വളരെ വിശന്നു വലഞ്ഞ ഒരവസരത്തിൽ ഒരു അൻസാരി അവരെ സൽക്കരിക്കുകയുണ്ടായി. ആദ്യം അദ്ദേഹം അവർക്ക് ഈത്തപ്പഴം നൽകി, തുടർന്ന് ഒരു ആട്ടിനെ അറുത്ത് ഭക്ഷണവും നൽകി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ തിരുമേനി ഇങ്ങനെ പറഞ്ഞു, തീർച്ചയായും ഖിയാമത്തു നാളിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. നിങ്ങളുടെ വീട്ടിൽ നിന്ന് വിശപ്പാണ് നിങ്ങളെ പുറത്താക്കിയത്, എന്നിട്ട് നിങ്ങൾക്ക് ഇത് ഈ സൽക്കാരം ലഭിക്കാതെ നിങ്ങൾ മടങ്ങേണ്ടി വന്നില്ല. ഇത് അള്ളാഹു നൽകിയ സുഖാനുഗ്രഹമാകുന്നു. മുസ്ലിം. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്ന സജ്ജനങ്ങളിൽ അവൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ.
1: പീസ് ഖുർആൻ റേഡിയോയിലൂടെ നാം കേട്ടത് തഫ്സീർ അമാനി.
3: ഈ ശബ്ദലോകത്തെ
6: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട, ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
1: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
2: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
0: അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അള്ളാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ! അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അള്ളാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അള്ളാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അള്ളാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അള്ളാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
3: ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഹൃദയവസന്തം. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. قل ما أسألكم عليه من أجر عليه من أجر وما أنا من المتكلفين.
5: ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്ത് സ്വാദിലെ 86-ാമത്തെ വചനമാണ് ഓതിക്കളിപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 85 വരെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഖുൽ, നബിയെ താങ്കൾ പറയുക. മാ അസ്അലുക്കും, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. അലൈഹി, ഇതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ. മിൻ അജരിൻ, ഒരു പ്രതിഫലവും. വമാ അന, ഞാനല്ല താനും. മിനൽ മുതകല്ലിഫീൻ, സാഹസം പ്രവർത്തിക്കുന്നവരിൽ പെട്ടവൻ അല്ലെങ്കിൽ വിഷമം ഏൽക്കുന്നവരിൽ പെട്ടവൻ. അള്ളാഹു തൻ്റെ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി, പറയുവാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. നബിയെ പറയുക, ഞാൻ നിങ്ങളോട് ഇതിൻ്റെ, അതായത് ഖുർആനിൻ്റെ പേരിൽ യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല. ഞാൻ കൃത്രിമമായി അല്ലെങ്കിൽ സാഹസം പ്രവർത്തിക്കുന്നവരിൽ പെട്ടവനും അല്ല. അതുമല്ലെങ്കിൽ കൃത്രിമം കെട്ടിച്ചമക്കുന്നവരുടെ കൂട്ടത്തിലുമല്ല. ഈ മുതകല്ലിഫീൻ എന്ന ആ പദപ്രയോഗത്തിനാണ് മുഫസ്സിരീങ്ങൾ ഈ തരത്തിൽ അർത്ഥം നൽകിയിട്ടുള്ളത്. കൃത്രിമം കെട്ടിച്ചമക്കുന്നവരിൽ പെട്ടവനും അല്ല. ആ ആയത്ത് ഖിറാഅത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഖുൽ
4: മാ അസ്അലുകും അലൈഹി മിൻ അജ്രിൻ വമാ അന മിനൽ മുതകല്ലിഫീൻ.
5: പാരായണ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ ഓതിപ്പഠിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഖുൽ, നബിയെ പറയുക, മാ അസ്അലുകും, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, അലൈഹി, ഇതിൻ്റെ പേരിൽ, അഥവാ അള്ളാഹു എന്നെ ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൻ്റെ പേരിൽ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഓതി കേൾപ്പിച്ചു തരുന്ന ഈ ഖുർആനിൻ്റെ പേരിൽ, മിൻ അജിരിൻ, ഒരു പ്രതിഫലവും ഞാൻ ചോദിക്കുന്നില്ല.
4: വമാ അന മിനൽ മുതകല്ലിഫീൻ, ഞാൻ കൃത്രിമം കെട്ടിച്ചമക്കുന്നവരുടെ കൂട്ടത്തിലുമല്ല,
5: അല്ലെങ്കിൽ സാഹസം പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിലും അല്ല. അപ്പോൾ ലോകത്ത് നിയുക്തരായ അമ്പിയാക്കന്മാരെല്ലാം ഈ തരത്തിൽ സംസാരിച്ചതായി ഖുർആനിൽ പല സൂറത്തുകളിലും കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് സൂറത്ത് ഹൂദിൽ അള്ളാഹു ഇത് ആവർത്തിച്ച് പറയുന്നത് കാണാം.
4: മാ അസ്അലുകും അലൈഹി മിൻ അജർ, ഞാൻ നിങ്ങളോട് ഇതിൻ്റെ പേരിൽ ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല.
5: അപ്പോൾ ഭൗതികമായ യാതൊരു ലാഭേച്ഛയും കൂടാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവരായിരുന്നു അള്ളാഹു നിയോഗിച്ചയച്ച അമ്പിയാക്കന്മാർ. ഭൗതിക താൽപ്പര്യങ്ങളൊന്നും അതിൻ്റെ പിന്നിൽ അവർക്കുണ്ടായിരുന്നില്ല. നാം ഓരോരുത്തരും ഉൾക്കൊള്ളേണ്ടുന്ന, മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന, പ്രവാചകനോട് അള്ളാഹു പ്രഖ്യാപിക്കാൻ വേണ്ടി പറയുന്നൊരു കാര്യമാണിത്. അള്ളാഹുവിൻ്റെ ദീൻ, നമ്മൾ പഠിച്ച, നമ്മൾ മനസ്സിലാക്കിയ, നമ്മൾ ഉൾക്കൊണ്ട കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നത് നാം ഓരോരുത്തരുടെയും ഒരു ബാധ്യതയായി, ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തമായി നമ്മൾ കാണണം. അതിൻ്റെ പേരിൽ ഭൗതികമായ താൽപ്പര്യങ്ങളൊന്നും നമ്മളെ പിടികൂടാൻ പാടില്ല. ഇബ്നു കസീർ റഹ്മഹുള്ള ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നു, യഖൂലു തആല ഖുൽ യാ മുഹമ്മദ് ലിഹാഉലാഇൽ മുശ്രിക്കീൻ. അള്ളാഹു പറയുന്നു, പ്രവാചകരെ, മുഹമ്മദ് നബിയെ, ഈ ബഹുദൈവ വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കുക,
4: മാ അസ്അലുകും അല ഹാദൽ ബലാഗി വഹാദൻ നുസ്ഹി,
5: ഈ പ്രബോധനത്തിൻ്റെ പേരിൽ, ഈ ഗുണകാംക്ഷയുടെ പേരിൽ, അല്ലെങ്കിൽ ഈ സതുപദേശത്തിൻ്റെ പേരിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല,
4: അജ്റൻ തുഅ്തൂനീഹി മിൻ അറദിൽ ഹയാത്തി ദുനിയ,
5: നിങ്ങളിൽ നിന്ന് ഭൗതികമായ എന്തെങ്കിലും പ്രത്യുപകാരമോ ഭൗതികമായ എന്തെങ്കിലും സൗകര്യമോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ചോദിക്കുന്നില്ല. ഇത് അള്ളാഹു പ്രവാചകനോട് പറയാൻ വേണ്ടി ആവശ്യപ്പെടുന്നു.
4: വമാ അന മിനൽ മുതകല്ലിഫീൻ, ഞാൻ കൃത്രിമം കെട്ടിച്ചമക്കുന്നവരിൽ പെട്ടവനും അല്ല. ഐ വമാ അസീദു അലാ മാ അർസലനില്ലാഹു ബിഹ്,
5: അള്ളാഹു എന്നെ നിയോഗിച്ചയച്ച, അല്ലെങ്കിൽ എനിക്ക് അവതരിപ്പിച്ചതിൽ ഒന്നും ഞാൻ വർദ്ധിപ്പിച്ചിട്ടില്ല.
4: വല അബ്തഗി സിയാദതൻ അലൈഹി,
5: എന്തെങ്കിലും ഒന്ന് അതിൽ ഏറ്റി പറയണം, അല്ലെങ്കിൽ വർദ്ധിപ്പിച്ച് പറയണം ഞാൻ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല.
4: ബൽ മാ ഉമിർത്തു ബിഹി അദ്ദൈതുഹു,
5: ഞാൻ എനിക്ക് കൽപ്പിക്കപ്പെട്ട, എന്നോട് കൽപ്പിക്കപ്പെട്ട കാര്യം ഞാൻ നിർവഹിക്കുന്നു.
4: ല അസീദു അലൈഹി വല അൻഖുസു മിൻഹു,
5: ഒന്നും കൂട്ടുകയോ കുറക്കുകയോ ചെയ്യുന്നില്ല.
4: വഇന്നമാ അബ്തഗി ബിദാലിക വജ്ഹല്ലാഹി അസ്സ വജല്ല,
5: ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഉന്നതനും മഹാനുമായ അള്ളാഹുവിൻ്റെ പ്രീതിയാകുന്നു, അള്ളാഹുവിൻ്റെ വജുഹാകുന്നു.
4: വദ്ദാറിൽ ആഖിറ,
5: പാർത്രികമായ ഭവനവുമാകുന്നു. ഇത് ഓരോ പ്രബോധകന്മാർക്കും ഒരു ഗുണപാഠം കൂടിയാണ് ഈ വചനം പ്രദാനം ചെയ്യുന്നത്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നതിലൂടെ, അവൻ്റെ ദീനിനെ പ്രബോധനം ചെയ്യുന്നതിലൂടെ അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും പാർത്രികമായ നേട്ടവുമാണ് ആഗ്രഹിക്കേണ്ടത്. തുച്ഛമായ ക്ഷണികമായ ദുനിയാവിൻ്റെ നേട്ടങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട്, ഇവിടുത്തെ ഏതെങ്കിലും ഭൗതികമായ സൗകര്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടല്ല ഇസ്ലാമിനെ ഒരാൾ പ്രബോധനം ചെയ്യേണ്ടത്, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് എന്നതുകൂടി മനസ്സിലാക്കേണ്ട കാര്യമാണ്. മഹാനായ പണ്ഡിതൻ സുഫിയാനു സൗരി റഹ്മഹുള്ള, അദ്ദേഹത്തിന് ഉദ്ധരിക്കുന്നത് കാണാം, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുഹാബി പറഞ്ഞതായി ഉദ്ധരിക്കപ്പെടുകയാണ്.
4: യാ അയ്യുഹന്നാസ്, ഹേ മനുഷ്യരെ, മൻ അലിമ ശൈഅൻ ഫൽയഖുൽ ബിഹ്,
5: ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ അവരത് പറഞ്ഞു കൊടുക്കട്ടെ. വമല്ലാ യഅലമു ഫല്യഖുൽ അല്ലാഹു അഅലം. അറിയാത്ത കാര്യത്തെക്കുറിച്ച് അല്ലാഹു അഅലം എന്നാണ് പറയേണ്ടത്. ഫഇന്ന മിനൽ ഇൽമി അൻ യഖൂല അർറജുലു ലിമാ ലാ യഅലമു അല്ലാഹു അഅലം. ഒരു അറിവിൽപ്പെട്ടതാകുന്നു, ഒരു വിജ്ഞാനത്തിൽപ്പെട്ടതാകുന്നു തനിക്ക് അറിവില്ലാത്ത കാര്യത്തെക്കുറിച്ച് അല്ലാഹു അഅലം എന്ന് പറയൽ. ഫഇന്നല്ലാഹ ഖാല ലി നബിയ്യിക്കും. കാരണം അല്ലാഹു തൻ്റെ പ്രവാചകനോട് പറഞ്ഞിരിക്കുന്നു, ഖുൽ, നബിയെ പറയണം, മാ അസ്അലുക്കും അലൈഹി മിൻ അജർ, ഞാൻ ഇതിന് ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല. വമാ അന മിനൽ മുതകല്ലിഫീൻ, ഞാൻ കൃത്രിമം കെട്ടിച്ചമച്ച് പറയുന്നവരിൽപ്പെട്ട ആളുമല്ല. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അള്ളാഹു പ്രവാചകനോട് പ്രഖ്യാപിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമാണ് നമ്മൾ കേട്ടത്. പൂർവ്വ പ്രവാചകന്മാരെക്കുറിച്ചും ഇതുപോലെയുള്ള പരാമർശങ്ങൾ വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും കാണാൻ സാധിക്കും. തീർച്ചയായും ഈ ദുനിയാവിൻ്റെ സുഖസൗകര്യങ്ങളിൽ മതിമറന്നുകൊണ്ട് ദുനിയാവിൻ്റെ പല ചില്ലറ ലാഭങ്ങളും ആഗ്രഹിച്ചുകൊണ്ട് ദീനിയായ വിഷയങ്ങൾ, മതപരമായ കാര്യങ്ങൾ, അത് പറയേണ്ടത് പറയാതിരിക്കുകയും അതല്ലെങ്കിൽ പറയുമ്പോൾ തന്നെ അതിൻ്റെ ലക്ഷ്യം മറ്റൊന്നായിട്ട് മാറുകയുമൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുന്ന ആളുകൾ എന്ന നിലക്ക് നാം ഓരോരുത്തരും ആവശ്യത്തിൽ ജാഗ്രതാബോധമുള്ളവരായിരിക്കണമെന്നത് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്ന പാഠമാണ്. ഈ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് അല്ലാമ മുഹമ്മദ് ബിൻ സ്വാലിഹുൽ ഉസൈമിൻ അഹമ്മദ് പറയുന്നു, യഅനി ലസ്തു അത്ലുബു മിൻകും, ഞാൻ നിങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്നില്ല, തേടുന്നില്ല, ആവശ്യപ്പെടുന്നില്ല, അൻ തുഅ്തൂനി ദറാഹിം, നിങ്ങളെനിക്ക് ദിർഹമുകൾ തരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഔ തുഅ്തൂനി അർസാഖൻ ഔ തുസവ്വിജൂനി ബനാത്തിക്കും, നിങ്ങളെനിക്ക് ഭക്ഷണം തരണമെന്നോ നിങ്ങളുടെ പെൺമക്കളെ എനിക്ക് വിവാഹം ചെയ്തു തരണം എന്നോ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഔ തുസ്കിനൂനനി ഖുസൂരിക്കും, അല്ലെങ്കിൽ വലിയ വലിയ കൊട്ടാരങ്ങളിൽ നിങ്ങളെനിക്ക് താമസ സൗകര്യം ഏർപ്പെടുത്തി തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, അലാ തബ്ലീഗ് റിസാല, ഈ ദൗത്യ നിർവഹണത്തിൻ്റെ പേരിൽ, ഇതൊരു ദൗത്യം നിർവഹണമാണ്, അള്ളാഹുവിൻ്റെ ദീൻ എത്തിച്ചു കൊടുക്കുക എന്നത് ഒരു ദൗത്യ നിർവഹണമാകുന്നു, ആ കാര്യത്തിൽ നിങ്ങളിൽ നിന്ന് ഈ പറയപ്പെട്ടതൊന്നും, ഈ ക്ഷണികമായ നശ്വരമായ ദുനിയാവിൻ്റെ സുഖസൗകര്യങ്ങളൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല, ചോദിക്കുന്നില്ല. വലാക്കിന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമാ യസ്അലു അൽ അജ്റ മിമ്മൻ, പിന്നെ അല്ലാഹുവിൻ്റെ റസൂൽ ആരിൽ നിന്നാണ് പ്രതിഫലം ചോദിക്കുന്നത്? മിനല്ലാ, അല്ലാഹുവിൽ നിന്നാകുന്നു ആ പ്രതിഫലം, ഇതിൻ്റെ പ്രതിഫലം ചോദിക്കുന്നത്. തീർച്ചയായും ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നവരുടെ ലക്ഷ്യവും അതായിരിക്കണം. പടച്ചവൻ്റെ വജ്ഹ്, അവൻ്റെ പ്രീതി, അവൻ്റെ പ്രതിഫലം, അത് ഈ ദുനിയാവിലെ ക്ഷണികമായതല്ല, പാർത്രിക ലോകത്തുള്ള അതിവിശാലമായ സ്വർഗമാണ്, അവിടുത്തെ വിജയമാണ് അതുകൊണ്ട് ആഗ്രഹിക്കേണ്ടത് എന്നർത്ഥം. പിന്നെ വമാ അന മിനൽ മുതകല്ലിഫീൻ, ഞാൻ കൃത്രിമം കെട്ടിച്ചമച്ച് പറയുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുമല്ല. അൽ മുതഖവ്വിലീന, ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്ത് പ്രയോഗിച്ചത് തഖവ്വല എന്ന പദമാണ്. തഖവ്വല എന്ന് പറഞ്ഞാൽ കൃത്രിമം കെട്ടിച്ചമച്ച് പറഞ്ഞു എന്നാണ്. അപ്പം അത്തരത്തിലുള്ള കൃത്രിമം കെട്ടിച്ചമച്ച് പറയുന്ന, അല്ലാഹു പറയാത്തത് അല്ലാഹുവിൻ്റെ പേരിൽ ആരോപിച്ചു പറയുന്ന, അല്ലാഹു പറഞ്ഞതിൽ വല്ല കുറവും വരുത്തുന്ന അങ്ങനെയുള്ളവരിൽ പെട്ടവനല്ല ഞാൻ. അതാണ് വമാ അന മിനൽ മുതകല്ലിഫീൻ ഐ അൽ മുതഖവ്വിലീന അൽ ഖുർആന മിൻ തിൽഖായി നഫ്സി, എൻ്റെ തന്നിഷ്ടപ്രകാരം, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെ കെട്ടിച്ചമച്ച് പറയുന്ന ആളല്ല ഞാൻ എന്ന് അല്ലാഹു പ്രവാചകനോട് പറയാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അതാണ് 86-ാമത്തെ വചനം. തുടർന്ന് 87-ാമത്തെ ആയത്ത്, ഇൻ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ. ഇൻ ഹുവ, ഇതല്ല, ഇല്ലാ ദിക്റുൻ, ഒരു ഉത്ബോധനമല്ലാതെ, ഒരു ഉപദേശമല്ലാതെ, അല്ലെങ്കിൽ ഒരു സന്ദേശമല്ലാതെ, ലിൽ ആലമീൻ, ലോകർക്ക്, അതായത് ഇത് ലോകർക്ക് മുഴുവനും വേണ്ടിയുള്ള ഒരു ഉത്ബോധനം അല്ലാതെ മറ്റൊന്നുമല്ല. അല്ലാഹുവിൻ്റെ കലാം വിശുദ്ധ ഖുർആൻ ലോകർക്കുള്ള ഉപദേശമാകുന്നു, ഉത്ബോധനമാകുന്നു, സന്ദേശമാകുന്നു എന്നർത്ഥം. അത് ഖുർആനിനെക്കുറിച്ച് നാം ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാകുന്നു. ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ലോകർക്കുള്ളതാകുന്നു വിശുദ്ധ ഖുർആൻ. പക്ഷേ ഇത് അറിഞ്ഞ, ഇത് പഠിക്കുന്ന, ഇത് മനസ്സിലാക്കുന്ന നമ്മൾ ഇത് ലോകരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ, ലോകരിലേക്ക് കൈമാറാൻ നാം എത്രമാത്രം പരിശ്രമിക്കുന്നുണ്ട് എന്നത് പരിശോധിക്കേണ്ട കാര്യമാണ്. ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഈ പറഞ്ഞത് യഅനി അൽ ഖുർആൻ ദിക്റുൻ ലി ജമീഇൽ മുകല്ലഫീൻ, ഈ ഖുർആൻ എല്ലാ മുകല്ലഫീങ്ങളിലേക്കുമുള്ള അല്ലേ ശാസനകൾ ഉള്ള അല്ലെങ്കിൽ കൽപ്പനകൾ ഉള്ള എല്ലാവരിലേക്കുമുള്ളതാകുന്നു. അത് മിനൽ ഇൻസി വൽ ജിന്ന്, ജിന്നുകളിലും മനുഷ്യരിൽപ്പെട്ട എല്ലാവരിലേക്കുമുള്ളതാകുന്നു ഈ ഖുർആൻ. ഹാദിഹിൽ ആയ കൗലിഹി തആല, ഇത് അള്ളാഹുവിൻ്റെ ഒരു വചനം പോലെ തന്നെയാകുന്നു. സൂറത്തുൽ അൻആമിലെ 19-ാമത്തെ വചനം, ലിഊദിറകും ബിഹി വമം ബലഗ്, ലിഊദിറകും ബിഹി, ഇത് ഞാൻ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയുള്ളതാകുന്നു. അള്ളാഹുവിൻ്റെ കലാം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ്. ആരിലേക്കാണ് മുന്നറിയിപ്പ് നൽകേണ്ടത്? എല്ലാവരിലേക്കും, ജിന്നുകളിലേക്കും മനുഷ്യരിലേക്കും എന്ന് വേണ്ട, മുഴുവൻ സൃഷ്ടികളിലേക്കും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കാൻ അത് ബാധ്യസ്ഥരായിട്ടുള്ള എല്ലാവരിലേക്കുമുള്ള അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പാകുന്നു, താക്കീദാകുന്നു ഖുർആൻ. അതാണ് അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ അൻആമിൽ പ്രത്യേകമായി ഈ വചനത്തെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ കലാമിനെക്കുറിച്ച് പരാമർശിച്ചത്. എന്താണ് അള്ളാഹു പറഞ്ഞത്? അള്ളാഹു ഈ വചനവുമായി ബന്ധം, ഈ വചനത്തിൽ അതായത് സൂറത്തുൽ അൻആമിൽ പറയുന്ന കാര്യം, വഊഹിയ ഇലയ്യ ഹാദൽ ഖുർആനു ലിഊദിറകും ബിഹി വമം ബലഗ്, ദീർഘമായ ഒരു ആയത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ ഗ്രന്ഥം. അത് ഇത് മുഖേന നിങ്ങൾക്കും അതിൻ്റെ സന്ദേശം എത്തിച്ചേരുന്ന അല്ലെങ്കിൽ ചെന്നെത്തുന്ന എല്ലാവർക്കും ഞാൻ മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാകുന്നു. അള്ളാഹുവിൻ്റെ വചനത്തെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെക്കുറിച്ച് അള്ളാഹു പരാമർശിക്കുകയാണ്. ഈ ഖുർആൻ എനിക്ക് ദിവ്യബോധനമായി നൽകപ്പെട്ടിട്ടുള്ളത് അത് മുഖേന നിങ്ങൾക്കും അതിൻ്റെ സന്ദേശം ചെന്നെത്തുന്ന എല്ലാവർക്കും ഞാൻ മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാകുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ എല്ലാവർക്കുമുള്ള മുന്നറിയിപ്പാകുന്നു ഖുർആൻ. ഇനി ആ ഖുർആൻ എന്താണ് മുന്നറിയിപ്പ് നൽകുന്നത്? എന്താണ് ഖുർആൻ ഏറ്റവും പ്രാധാന്യപൂർവ്വം പറയുന്നത്? അതും ഈ വചനത്തിൻ്റെ ശേഷം കാണാൻ സാധിക്കും. സൂറത്തുൽ അൻആമിലെ 19-ാമത്തെ ആയത്ത്, അതായത് ഖുൽ ഇന്നമാ ഹുവ ഇലാഹുൻ വാഹിദുൻ വ ഇന്നനി ബരീഉ മിമ്മാ തുശ്രികൂൻ, അതാണ് അള്ളാഹുവിൻ്റെ കലാം, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം കാര്യമായി മനുഷ്യരോട് അല്ലെങ്കിൽ ലോകരോട് പ്രഖ്യാപിക്കുന്നത്. അതെന്താണ്? അള്ളാഹുവോടൊപ്പം വേറെ ദൈവങ്ങളുണ്ടെന്ന് എന്നതിന് യഥാർത്ഥത്തിൽ നിങ്ങൾ സാക്ഷ്യം വഹിക്കുമോ?

0: തആല ദിക്രുഹു ലിനബിയിഹി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തന്റെ പ്രവാചകൻ മുഹമ്മദ് നബിയോട് പറയുകയാണ്, ഖുൽ ലിഹാഉലാഇൽ മുശ്രികീന മിൻ ഖൗമിക്, പ്രവാചകരെ താങ്കളുടെ സമൂഹത്തിൽപ്പെട്ട ബഹുദൈവ വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കുക, ഇൻ ഹുവ യഅനി മാ ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ അല്ല, ഇല്ലാ ദിക്റുൻ, ഒരു ഉത്ബോധനമല്ലാതെ അല്ല, യഖൂലു ഇല്ലാ തദ്കീറു മിനല്ലാഹ്, അല്ലാഹുവിന്നുള്ള ഒരു മുന്നറിയിപ്പാകുന്നു, ഒരു ഉത്ബോധനമാകുന്നു, ലിൽ ആലമീൻ, ലോകർക്കുള്ള, അതായത് മിനൽ ജിന്നി വൽ ഇൻസി, ജിന്നുകളിലും ഇൻസുകളിലും പെട്ട മനുഷ്യരിലും ജിന്നുകളിലും പെട്ടവർക്കുള്ള ഉത്ബോധനമാകുന്നു. അല്ലാമ സഅദി റഹ്മത്ത് പറയുന്നു, ഇൻ ഹുവ, അതായത് ഈ ഇതല്ല എന്ന് പറഞ്ഞാൽ, ഹാദൽ വഹ്യു വൽ ഖുർആനു, ഈ വഹയും ഈ ഖുർആനും അല്ല, ഇല്ലാ ദിക്റു ലിൽ ആലമീൻ, ലോകർക്കുള്ള ഒരു ഉത്ബോധനമല്ലാതെ. യതദക്കറൂന ബിഹി കുല്ലു മാ യൻഫഉഹും മിൻ മസ്വാലിഹി ദീനിഹിം വ ദുനിയാഹും, മനുഷ്യരുടെ അല്ലെങ്കിൽ ലോകരുടെ ഐഹികവും അതേപോലെ തന്നെ മതപരവുമായിട്ടുള്ള എല്ലാത്തിലേക്കുമുള്ള ഗുണപരമായ കാര്യങ്ങളാകുന്നു ഇതിലുള്ളത്. ഫയക്കൂനു ഷറഫൻ വരിഫഅത്തൻ ലിൽ ആലമീന ബി, ഇത് സ്വീകരിക്കുന്നതിലൂടെ അവർക്ക് ഔന്നിത്യവും അവർക്ക് ശ്രേഷ്ഠതയും ഉണ്ടാകുന്നു, അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്നർത്ഥം. അതേപോലെ തന്നെ തുടർന്ന് 88-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, നിശ്ചയമായും നിങ്ങൾ അറിയുന്നതുമാണ്, നബഅഹു ഇതിൻ്റെ വൃത്താന്തം, ബഅദഹീൻ ഒരു കുറഞ്ഞ കാലത്തിനു ശേഷം. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഗ്രന്ഥത്തെക്കുറിച്ച് പറയണം, തീർച്ചയായും ഇതിൻ്റെ വൃത്താന്തം ഒരു കുറഞ്ഞ കാലത്തിനു ശേഷം നിങ്ങൾക്ക് അറിയാറാകുന്നതുമാണ്. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം, ഇതെത്രമാത്രം സത്യമാണ് എന്നത് പിന്നീട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്നർത്ഥം. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഖബറുഹു വസിദ്ഖഹു, ഇതിൻ്റെ വർത്തമാനങ്ങളും ഇതിൻ്റെ സത്യതയും, ബഅദഹീനിൻ ഐ അൻ ഖരീബിൻ, അടുത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഖാല ഖതാദ ബഅദൽ മൗത്ത്, ഇമാം ഖതാദ റഹ്മത്ത് പറയുന്നത് മരണശേഷം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. വഖാല ഇഖ്രീമ യഅനി യൗമൽ ഖിയാമ, ഇമാം ഇഖ്രീമ റഹ്മത്ത് പറയുന്നു ഖിയാമത്ത് നാളിന് ശേഷം, അത് ഖിയാമത്ത് നാളാണ് ഉദ്ദേശിക്കുന്നത്. വലാ മുനാഫാത്ത ബൈനൽ ഖൗലൈൻ, ഇത് രണ്ടും എന്താണ് സ്വീകരിക്കാൻ പറ്റിയതാകുന്നു. ഫഇന്നമൻ മാത്ത ഫഖദ് ദഖല ഫീ ഹുക്മിൽ ഖിയാമ, ഒരാൾ മരിച്ചാൽ അയാളുടെ ഖിയാമത്തായി, ഖിയാമത്ത് സുഗ്ര എന്നാണ് അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നത്. ഖാലൽ ഹസൻ യബ്ന ആദം ഇൻദൽ മൗത്ത് യഅതീക അൽ ഖബറുൽ യഖീൻ, ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നു, മനുഷ്യ മരണത്തോടുകൂടി നിനക്ക് ദൃഢമായ അറിവ് നിനക്ക് ലഭിക്കുന്നു, വർത്തമാനം നിനക്ക് ലഭിക്കുന്നു. തബരി റഹ്മാൻ പറയുന്നു, വല തഅലമുന്ന അയ്യുഹൽ മുശ്രിക്കൂൻ, ഹേ ബഹുദൈവ വിശ്വാസികളെ, നിങ്ങൾ മനസ്സിലാക്കും, ബില്ലാഹി അല്ലാഹുവിൽ പങ്കുചേർക്കുന്നവരായ ബഹുദൈവ വിശ്വാസികളെ, മിൻ ഖുറൈഷ് ഖുറൈഷികളിൽപ്പെട്ട, നബഅഹു യഅനി നബഅ ഹാദൽ ഖുർആൻ, ഈ ഖുർആനിൻ്റെ വൃത്താന്തം വർത്തമാനം നിങ്ങൾ മനസ്സിലാക്കും. വഹുവ ഖബറുഹു യഅനി ഹഖീഖത്തു മാ ഫീ മിനൽ വഅദി വൽ വഈദ് ബഅദഹീൻ, ഈ ഗ്രന്ഥം മുന്നോട്ട് വെക്കുന്ന ഇതിൻ്റെ താക്കീതുകളും ഇതിൻ്റെ മുന്നറിയിപ്പുകളും ഇത് വാഗ്ദാനം ചെയ്യുന്ന കാര്യങ്ങളും എത്രമാത്രം സത്യസന്ധമാണ് എന്ന് വളരെ കുറഞ്ഞ കാലത്തിന് ശേഷം, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ഒരു ഇടവേളയ്ക്ക് ശേഷം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ആയത്തുമായി ബന്ധപ്പെട്ട് മുഫസ്സിലീങ്ങൾ പറയുന്നത്. അല്ലാമ സഅദി റഹ്മത്ത് പറയുന്നു, ബഅദ ഹീൻ എന്ന് പറഞ്ഞാൽ, വദാലിക ഹീന യഖഉ അലൈഹിമുൽ അദാബു വതഖ്തഉ അൻഹുമുൽ അസ്ബാബ്, അവരുടെ ബന്ധങ്ങളൊക്കെ വേർപ്പെടും, ദുനിയാവുമായിട്ടുള്ള ബന്ധങ്ങൾ, അതേപോലെ ദുനിയാവിലുള്ള ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ, അതിനുശേഷം അള്ളാഹുവിൻ്റെ ശിക്ഷ അവർക്ക് ഇറങ്ങിയതിനു ശേഷം അവർക്ക് യാഥാർത്ഥ്യം തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ ഗ്രന്ഥത്തെ മരണത്തിന് മുമ്പ് തന്നെ തിരിച്ചറിയാൻ, അതിൻ്റെ താക്കീതുകളെ മുന്നറിയിപ്പുകളെ ഗൗരവത്തോടുകൂടി സ്വീകരിക്കാൻ നാമേവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഹൃദയ വസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
2: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ്

0: കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ, അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. 3 ഇസ്ലാമിൻ്റെ അടിസ്ഥാന: 1 തൗഹീദ്, 2 റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്, ആഹിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ് അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യന്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പൊ ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്. അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിന്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിന്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
4: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലസീ യുഖ്രിജുൽ

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: പീസ് റേഡിയോ തെൻസിയിൽ വിശുദ്ധ ഖുർആൻ പാരായണം ലോകപ്രശസ്ത ഖാരിഗളുടെ ശബ്ദത്തിൽ ആസ്വദിക്കാൻ പീസ് റേഡിയോ തെൻസിയിൽ നമുക്ക് അവസരമൊരുക്കുന്നു. ഇന്നത്തെ തെൻസിലിൽ സൂറത്ത് യൂനുസ് 31-109 കൂടിയ വചനങ്ങളും സൂറത്ത് ഹൂദ് 1-123 കൂടിയ വചനങ്ങളും നമുക്ക് ആസ്വദിക്കാം ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദിന്റെ ശബ്ദത്തിൽ.

0: بسم الله الرحمن الرحيم.
1: ألف لام را كتاب أحكمت

0: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് പീസ് റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്ത് യൂനുസിലെ 31 മുതൽ 109 കൂടിയ വചനങ്ങളും സൂറത്ത് ഹൂദിലെ 1 മുതൽ 123 കൂടിയ വചനങ്ങളുമാണ് നാം ആസ്വദിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ, ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്ത പ്രോഗ്രാം കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കാര്യങ്ങളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചുകൊണ്ട് ശ്രോതാക്കളോടൊപ്പം ചേരുന്നത് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: മഷാല്ലാ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം. പറയാൻ നിർവഹിച്ചുകൊണ്ട് ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മഹർ അൽ മുഅയ്ഖലി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ കേട്ടത് ഖത്മുൽ ഖുർആൻ. പാരായണം ചെയ്തത് ഷെയ്ഖ് മഹർ അൽ മുഅയ്ക്കലി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി. അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും, അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
2: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ്

0: മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38 അധ്യായം സൂറത്ത് സ്വാദ് 24 വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തന്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുറാൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
3: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
4: الله أكبر، الله أكبر، الله أكبر. سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في الدهر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
2: അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അള്ളാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ! അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അള്ളാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അള്ളാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അള്ളാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അള്ളാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
5: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലേക്ക് ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
7: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: الأرض بغير الحق وبما كنتم تفسقون.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി.
2: പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത് ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീടതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നാം കേൾക്കുന്നത് പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം നിയമപരമായിരിക്കണം. നിയമാവലികളും നിർദ്ദേശങ്ങളും ഖുർആൻ പാരായണ പഠനത്തിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും വലിയ മേഖലയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെ സംബന്ധിച്ചിടത്തോളം പഠിപ്പിക്കപ്പെടുകയാണ് ഖുർആൻ പാരായണ പഠനം പരിപാടിയിലൂടെ. ഇപ്പോൾ നാം കേൾക്കുന്നത് സൂറ അൽ ഖിയാമയിൽ 1 മുതൽ 13 വരെ ആയത്തുകളുടെ പാരായണമാണ്. ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇനി സൂറത്തുൽ ഖിയാമ 75-ാമത്തെ സൂറത്താണിത്. നമുക്കതിലെ നിയമങ്ങൾ നോക്കാം. ലാ ഉഖസിമു, മദ്ദിന് ശേഷം ഹംസയാണ്. അപ്പോൾ മദ്ദ് മുംഫസിലാണ്. ഇവിടെ ഒരു 4 ഹറക്കത്ത് 3 ഹറക്കത്ത് എങ്കിലും അത് നീട്ടി ഓതണം. പിന്നെയും വലാ ഉഖസിമു, വീണ്ടും മദ്ദ് മുംഫസിൽ. പിന്നെ അയഹ്സബുൽ ഇൻസാനു, ഇൻസാനു ഇൻ നൂനുസാക്കിനൊക്കെ ശേഷം സീനാണ്. അപ്പോൾ എന്താ നിയമം മക്കളെ? നൂനുസാക്കിനൊക്കെ ശേഷം ഇൻസാനു, നൂനുസാക്കിനൊക്കെ ശേഷം സീനാണ് ഇൻസാൻ. ഇഖ്ഫ ആണ്. അപ്പം നന്നായിട്ട് മണിക്കണം. അല്ലൻ നജ്മ, 2 നൂന്, ഒരു നൂന് പിന്നെ അടുത്ത നൂന് തൊട്ട് വന്നു. അപ്പോൾ നന്നായിട്ട് മണിച്ചോദണം. ബല ഖാദിരീന അല അന്നുസവ്വിയ, അല അല അൻ മദ് മുംഫസിൽ, അന്നുസവ്വിയ 2 നൂന് അടുപ്പിച്ചു വന്നു. നന്നായിട്ട് മണിക്കുക. ബൽ യുരീദുൽ ഇൻസാനു, വീണ്ടും ഇൻസാന് നൂനുസാക്കിന് ശേഷം സീനാണ്. ഇഖ്ഫ തന്നെ. ലിയഫ്ജുറ അമാമ, യസ്അനു, യസ്അലു അയ്യാന യൗമുൽ ഖിയാമ. ഇനി നമുക്ക് ഓതാം.

അവിടെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളതേ, ബി യൗമി യാക്ക് ഫത്തഹൻ. പലപ്പോഴും നമ്മളെ ആൾക്കാർ മാലിക് യൗമുദ്ദീൻ, ഫാത്തിഹയിലുള്ള മാലിക് യോ യോ നോതും, ഓ യോ യോന്നല്ല യാന്നാണ് യൗമി. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ, അല്ല പ്രത്യേകം ശ്രദ്ധിക്കുക, ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫാത്തിഹ നമുക്ക് ദിവസേന ഫർള് നമസ്കാരങ്ങളിൽ തന്നെ 17 പ്രാവശ്യം ഓതേണ്ടതാണ്. അപ്പോൾ അതിലെ ഉച്ചാരണവും പരമാവധി കൃത്യമായിരിക്കാൻ ഒരു ജാഗ്രത പുലർത്തണം എന്ന് ശ്രോതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താണ്. അപ്പോൾ മാലിക്കി മാലിക്കി യൗമി, യൗമി അല്ല യൗമി, യ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ

ഇപ്പൊ ഈ ഊതിയ അഞ്ചായത്തും അവസാനം താ കൊണ്ട് അതുപോലെ അവസാനം ഹാവ് കൊണ്ടാണ് അവസാനിക്കുന്നത്. അപ്പോൾ ബനാന ഒരു ഒരു കാറ്റ് പുറത്തേക്ക് വരുന്നത് പോലെയുള്ളൊരു ശബ്ദം ഉണ്ടാകണം, ശ്രദ്ധിക്കുക കേട്ടോ.

0: അങ്ങനെ തന്നെ യൗം ഇപ്പൊ ശരിയായി. യെസ് ഒന്നുകൂടി, യെസ് അലു അയ്യാന യൗമുൽ ഖിയാമ. പിന്നെ ഫഇദ ബരിഖൽ ബസർ وخسف الخسف القمر وجمع الشمس والقمر يقول الانسان وندم انسانو اخفاء തന്നെയാണ് യൗമ ഇദിൻ, അവിടെയും യൗമ വരുന്നുണ്ട്. പിന്നെ യൗമ ഇദിൻ തൻവീന് ശേഷം ഹംസയാണ്, അപ്പൊ ഇലഹാർ. ഹൈനൽ മഫർ കല്ല ലാ വസർ ഇലാ റബ്ബിക യൗമ ഇദിൻ അൽ മുസ്തഖർദാൻ. അപ്പൊ അവിടെ ഓതേണ്ടത് യൗമ യൗമ ഇദിനിൽ മുസ്തഖർ. അറിയാലോ എങ്ങനെ യൗമ ഇദിനിൽ മുസ്തഖർ, അത്
1: യൗമ ഇദിനിൽ മുസ്തഖർ.
0: യുനബ്ബഉൽ ഇൻസാനു വീണ്ടും ഇൻസാൻ, ഇഖ്ഫാ നുൻ സാക്കിനക്ക് ശേഷം സീന്, യൗമ ഇദിൻ അവിടെ തൻവീന് ശേഷം ബാ ആണ്. തൻവീന് ശേഷം ബാ വന്നാൽ നുൻ സാക്കിനക്ക് ശേഷവും തൻവീനോ ശേഷം ബാ വന്നാൽ ഇഖ്ലാബ്. ഇഖ്ലാബ് ആ നൂനിനെ മീമാക്കി മാറ്റി നന്നായിട്ട് മണിച്ചുകൊണ്ട് കുന്നത്തോടു കൂടി ഓതണം. അവിടെ ഒരു മീമും മുസാഫുകളിൽ ഒരു ചെറിയ മീം താഴെയോ മേലെയോ എഴുതിയത് കാണാം. ബിമാ ഖദ്ദമ വഅഖർ ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ വലൗ അൽഖ മആദീറ. നോക്കാം, നമുക്ക് ഓതാം. ഫഇദ ബരിഖൽ ബസർ. وخسف القمر
1: وخسف القمر
0: وجمع الشمس والقمر
1: وجمع الشمس والقمر
0: قاف കുറച്ചു ഉച്ചാരണം, قاف ഒന്നുകൂടി നന്നായിട്ട് ഒന്നുകൂടി.
1: وجمع الشمس والقمر

0: ഇനി അടുത്തതിൽ നോക്കാം.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം പരിപാടിയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖിയാമ 1 മുതൽ 13 വരെ വചനങ്ങളുടെ പാരായണ നിയമമാണ് ഇപ്പോൾ നാം പഠിച്ചു കഴിഞ്ഞത്. ക്ലാസ് എടുത്തത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
2: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവന്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുന്നത് വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: പീസ് റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു അൻആം 126 മുതൽ 165 കൂടിയ വചനങ്ങളും സൂറത്തു ആറാഫ് 1 മുതൽ 126 കൂടിയ വചനങ്ങളുമാണ് നാം ആസ്വദിക്കുന്നത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.

0: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് പീസ് റേഡിയോ തെൻസീൽ. ഇന്നത്തെ തെൻസീലിൽ സൂറത്തു അൻആം 126 മുതൽ 165 കൂടിയ വചനങ്ങളും സൂറത്തു ആറാഫിലെ 1 മുതൽ 126 കൂടിയ വചനങ്ങളുമാണ് നാം ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: കാതടപ്പിക്കുന്ന ശബ്ദസംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളിവെളിച്ചം എത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്നുള്ള പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാർ അവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്നവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000 ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥസഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. പരിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ പ്രമാണബദ്ധമായി മനസ്സിലാക്കുവാൻ പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. എന്താണ് മദ്ദ്, അതിന്റെ നിയമങ്ങളും തജ്വീദ് പഠനത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് അവതരിപ്പിക്കുന്നത് അബ്ദുല്ല സമീർ മദീനി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പാരായണ നിയമങ്ങൾ സഹിതം ഖുർആൻ പാരായണം ചെയ്യുന്നവർക്കും സഹായകമായിക്കൊണ്ടാണ് തജ്വീദ് പഠനം എന്നുള്ള പേരിലുള്ള ഈ പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ചു വരുന്നത്. ഈ പ്രോഗ്രാമിൻ്റെ വ്യത്യസ്തമായ എപ്പിസോഡുകളിലൂടെ തജ്വീദ് നിയമങ്ങളുടെ പ്രാഥമികമായ പാഠങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനമായി നമ്മൾ പറഞ്ഞു വച്ചത് തജ്വീദ് നിയമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട നിയമമായിട്ടുള്ള അഹ്കാമുൽ മീമു സാക്കിന, സാക്കിനായ മീമിൻ്റെ വിധികൾ എന്നതിനെ സംബന്ധിച്ചായിരുന്നു. സാക്കിനായ മീമിൻ്റെ വിധികൾ അത് മൂന്നെണ്ണമാണ്: അൽ ഇൽഹാർ, അൽ ഇദ്ഗാം, അൽ ഇഖ്ഫ. അല്ലെങ്കിൽ അൽ ഇൽഹാറു ഷഫവി, അൽ ഇദ്ഗാമു സഗീർ, ഔ ഇദ്ഗാമുൽ മുതമാഥിലൈൻ. മൂന്നാമത്ത് വൽ ഇദ്ഗാം വൽ ഇഖ്ഫാഉ ഷഫവി. ഇൽഹാറു ഷഫവി, ഇഖ്ഫാഉ ഷഫവി, വൽ ഇദ്ഗാമു സഗീർ തുടങ്ങിയ മൂന്ന് നിയമങ്ങൾ സംക്ഷിപ്തമായി അതിൻ്റെ ആയത്തുകൾ ഉദാഹരണ സഹിതം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇനി തജ്വീദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പാഠത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഇൻഷാ അല്ലാ തുടർന്നും ചില പാഠങ്ങൾ ഈ വിഷയത്തിൻ്റെ പൂർത്തീകരണത്തിന് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എല്ലാ ശ്രോതാക്കളും തന്നെ വളരെ ശ്രദ്ധയോടുകൂടി വിഷയങ്ങൾ ഇത് കേൾക്കുകയും തങ്ങളുടെ ഖുർആൻ പാരായണത്തിൽ അത് പ്രാവർത്തികമാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത് പ്രായോഗികമായ തലത്തിൽ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് പാരായണം ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നും പരിശോധിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അഹ്കാമുൽ മദ്യ വൽ ഖസ്ർ, മദ്ദിൻ്റെയും ഖസറിൻ്റെയും നിയമങ്ങൾ. നമ്മൾ കേട്ടിട്ടുണ്ടാകും മദ്ദ്, അതുപോലെ മദ്ദുമായി മദ്ദിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങൾ, ഇനങ്ങളും സംഗതികളുമൊക്കെ. ഏതായിരുന്നാലും അല്പം നമുക്ക് അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാം ലളിതമായി തന്നെ, ഉദാഹരണങ്ങൾ സഹിതം. അറബി ഭാഷയിൽ ഓരോ അക്ഷരങ്ങൾക്കും അത് അതിനെ നീട്ടുവാനും അതിന് പ്രത്യേകമായ രൂപത്തിൽ ഉച്ചരിക്കുവാനും ഓരോ അക്ഷരങ്ങൾക്കും അങ്ങനെ ഉണ്ടാകും. അക്ഷരങ്ങളെ നീട്ടി ഉച്ചരിക്കുന്ന അക്ഷരങ്ങളുണ്ടാകും, ചുരുക്കി ഉച്ചരിക്കുന്ന, നീട്ടാതെ ഉച്ചരിക്കുന്ന അക്ഷരങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഏതൊക്കെ അക്ഷരങ്ങളാണ് നീട്ടി ഉച്ചരിക്കേണ്ടത്, ഏതൊക്കെ അക്ഷരങ്ങളാണ്

0: അതുകൊണ്ട് തന്നെ തജ്വീദ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ ആളുകളും വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമെല്ലാം പഠിതാക്കളെല്ലാം ഈ തജ്വീദ് നിയമങ്ങളിൽ പ്രധാനപ്പെട്ട മദ്ദിൻ്റെ നിയമങ്ങൾ അതെപ്പോഴാണ് നീട്ടേണ്ടത്, എപ്പോഴൊക്കെയാണ് അത് നീട്ടാതെ ഓതേണ്ടത് തുടങ്ങിയ സംഗതികൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ മദ്ദ് എന്ന് പറഞ്ഞാൽ എന്താണ്. മദ്ദ് എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥം സിയാദത്ത് എന്നാണ്. അൽ മദ്ദു ഫിൽ ലുഗത്തി അസ്-സിയാദ, വർദ്ധനവ് എന്നാണ് അർത്ഥം. സാങ്കേതികപരമായി തജ്വീദിൻ്റെ നിർവചനപ്രകാരം മദ്ദ് എന്ന് പറഞ്ഞാൽ അൽ മദ്ദു വ ഇത്താലത്തു സൗത്തി ബി ഹർഫി മദ്ദി മിൻ ഹുറൂഫിൽ ഇല്ല ബി ഹർഫിൻ മദ്ദി മദ്ദി മിൻ ഹുറൂഫി അൽ ഇല്ല, അഥവാ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ. അറബി ഭാഷയിൽ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ മൂന്നക്ഷരമാണ്, അലിഫ്, അതുപോലെ വാവ് മദ്ദിയ, യ മദ്ദിയ. അഥവാ അലിഫ് എന്ന സുക്കൂന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹ്, വാവിന് സുക്കൂന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ലമ്മ്, യാഇന് സുക്കൂന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കസർ. ഇങ്ങനെ വരുമ്പോൾ ഈ മൂന്നക്ഷരങ്ങൾ അലിഫ് വാവ് യ ഈ മൂന്ന് സന്ദർഭത്തിലാണ് അല്ലെങ്കിൽ ഈ മൂന്ന് രൂപത്തിൽ വരുമ്പോഴാണ് അതിനെ മദ്ദിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. ആ അക്ഷരങ്ങളെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ നീട്ടുന്ന ശബ്ദം നീട്ടി ഉച്ചരിക്കുക, ഇത്താലത്തു സൗത്ത് നീട്ടി ഉച്ചരിക്കുക എന്നുള്ളതാണ് മദ്ദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പ്രധാനമായും മൂന്ന് തരത്തിലാണ് മദ്ദുകൾ ഉള്ളത്. ഒന്ന് മദ്ദ് ലാസിം, മറ്റൊന്ന് മദ്ദ് വാജിബ്, മറ്റൊന്ന് മദ്ദ് ജായിസ്. ഒന്ന് അനുവദനീയമായത്, മറ്റൊന്ന് നിർബന്ധമായത്, മറ്റൊന്ന് അനിവാര്യമായത്. ലാസിം, വാജിബ്, ജായിസ്, ഈ മൂന്ന് ഇനങ്ങളാണ് മദ്ദിൻ്റെ ഇനങ്ങളായിട്ട് ഉള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ മദ്ദിൻ്റെ അക്ഷരങ്ങൾ എവിടെ വന്നാലും, അതായത് ഹർഫുൽ മദ്ദ് എവിടെ വന്നാലും നീട്ടുക എന്നുള്ളതല്ല. ഇപ്പോൾ ഹംസത്തുൽ വസൽ എന്ന് പറയുന്ന ഹംസ, അത് ഹർഫ് മദ്ദിന് ശേഷമാണ് വരുന്നതെങ്കിൽ, ഹർഫ് മദ്ദിന് ശേഷമാണ് അലിഫ് വാവു യാഇന് ശേഷമാണ് ഹംസത്തുൽ വസൽ വരുന്നതെങ്കിൽ അവിടെ നീട്ടാൻ പാടില്ല, അതിനെ കസർ ചെയ്യണം. അതിനാണ് കസർ എന്ന് പറയുന്നത്. മദ്ദിൻ്റെ വിപരീതമാണ് കസർ, നീട്ടാതിരിക്കുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ രണ്ട് മദ്ദിൻ്റെ അക്ഷരത്തിന് സുക്കൂനാണ്, അതുപോലെ മറ്റൊന്നിലെ ഹംസത്തുൽ വസാദിനേക്ക് ചേർക്കുമ്പോൾ അതിനും സുക്കൂനായി വരും. അതുപോലെ ഹർഫുൽ മദ്ദും ഹർഫു സാക്കിനും കൂടി വരുമ്പോൾ അത് ഹംസയെ കളയും. അത് രണ്ട് കൂട്ടി യോജിപ്പിച്ച് ഓതുമ്പോൾ ആ സമയത്ത് മദ്ദ് അവിടെ ഉച്ചരിക്കുകയില്ല, എന്നാൽ മദ്ദിൻ്റെ അക്ഷരം അവിടെ എഴുതുകയും ചെയ്യും. ഖുർആനിൽ പല ഉദാഹരണങ്ങളും കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് സൂറത്തുൽ ബഖറയിൽ
1: ഈ
0: ആയത്തിൽ സുമ്മ അതിമ്മൂ എന്നാണ്. അതിമ്മൂ എന്നവിടെ അലിഫ് വാവിന് സുക്കൂന്, വാവിന് തൊട്ടുമുമ്പുള്ള അക്ഷരത്തിന് ലം. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ അതിമ്മൂ എന്നാണ്. പക്ഷേ അതിന് ശേഷം വരുന്നതിന് ഹംസത്തുൽ വസൽ വരുന്നത് കൊണ്ട് അവിടെ രണ്ട് ഇൽത്തിഖാഉ സാക്കിനൈൻ, രണ്ട് സുക്കൂനുകൾ, മദ്ദിൻ്റെ അക്ഷരത്തിൻ്റെ സുക്കൂനും അതുപോലെ അതിന് ശേഷം വരുന്ന അലിഫിൻ്റെ അതിൻ്റെ സുക്കൂനും കൂടി വന്നതുകൊണ്ട് ആ മദ്ദ് അവിടെ നീട്ടുകയില്ല. ആ സമയത്ത് അവിടെ കസറാണ് ഒതുന്നത്. അപ്പോൾ ഇതാണ് ഒരു സംഗതി. രണ്ട് സുക്കൂനുകൾ ഉച്ചാരണത്തിൽ ഒരുമിച്ച് വരികയാണെങ്കിൽ ആദ്യത്തെ ഹർഫ് ഇല്ലത്തിൻ്റെ അക്ഷരമല്ല, സാധാരണ സഹീഹായ ഹർഫ് അലിഫും വാവും യാവും അല്ലാത്ത അക്ഷരവും ആണെങ്കിൽ, അതുപോലെ തന്നെ അത് പിന്നെ സാക്കിനായ ഹർഫിന് ശേഷമാണ് ഹംസത്തുൽ വസൽ കടന്നു വരുന്നെങ്കിൽ അവിടെയും നമ്മൾ നീട്ടി ഓതുകയില്ല, അവനെ കസറാക്കി കൊണ്ടു ഓതും. വല തൻസൗൽ ഫളല ബൈനകും വമിനൻ നാസി മൻ യഖൂലു ആമന്ന. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അവിടെ കസറാക്കിയാണ് ഓതുന്നത്. അപ്പോൾ മദ്ദ് എന്ന് പറഞ്ഞാൽ നീട്ടുക, അതിന് വിപരീതമാണ് കസർ, ചുരുക്കുക. അപ്പോൾ മദ്ദിനെ നമ്മൾ ഭാഷാർത്ഥം പറഞ്ഞു, അതിൻ്റെ സാങ്കേതിക അർത്ഥം പറഞ്ഞു. ഭാഷാർത്ഥം നീട്ടുക, അൽമത്തുലു വൽ ഇത്താല വസ്സിയാദ, വർദ്ധനവ് എന്നർത്ഥം. മദ്ദൽ ഹർഫു യമുദ്ദുഹു ഐ തവ്വലഹു, നീട്ടി എന്നാണ് അതിൻ്റെ ഭാഷാർത്ഥം. ഇസ്തിലാഹിയായിട്ട് സാങ്കേതികപരമായിട്ട് ശബ്ദം നീട്ടുക, മദ്ദിൻ്റെ അക്ഷരങ്ങൾ കൊണ്ട് ശബ്ദം നീട്ടുക. അതായത് സാധാരണ നിലക്ക് ഉള്ള മദ്ദിനെ നീട്ടുന്നതിനേക്കാൾ കൂടുതൽ നീട്ടുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഹറൂഫുൽ മദ്ദ് മൂന്നെണ്ണമാണെന്ന് പറഞ്ഞു. അൽ അലിഫു സാക്കിനത്തുൽ മഫ്തൂഹു മാ ഖബലഹ, വൽ വാവു സാക്കിനത്തുൽ മദ്മൂമു മാ ഖബലഹ, വൽ യാഉ സാക്കിനത്തുൽ മക്സൂറു മാ ഖബലഹ. സാക്കിനായ അലിഫ് തൊട്ടുമുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹ്, സാക്കിനായ വാവ്

0: തൊട്ടു മുമ്പുള്ള അക്ഷരത്തിൻ്റെ ലൊമ്മ്, സാക്കിനായ യായ് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിൻ്റെ കസർ, ഇതാണ് മദ്ദിൻ്റെ അക്ഷരങ്ങൾ. പിന്നെ മദ്ദിൻ്റെ ഇനങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു, പല തരത്തിൽ അതിനെ ഇനങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. ഒരു തരം നമ്മൾ നേരത്തെ പറഞ്ഞത് ലാസിം, വാജിബ്, ജായിസ്, മൂന്ന് തരത്തിൽ മദ്ദുകളുണ്ട് എന്ന്. വേറെ നിലക്ക് തരംതിരിക്കുകയാണെങ്കിൽ രണ്ട് നിലക്ക് തരംതിരിക്കാം. ഒന്ന് മദ്ദു തൊബീഇ അല്ലെങ്കിൽ മദ്ദുൽ അസ്ലി, അതായത് മദ്ദിൻ്റെ അക്ഷരങ്ങൾ വന്നിട്ടുള്ള അലിഫു, വാവ്, യാ എന്നീ അക്ഷരങ്ങൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ വന്നിട്ടുള്ള പദങ്ങൾ, ആ പദങ്ങൾ അത് എന്താണ്? മദ്ദു തൊബീഇയാണ് അല്ലെങ്കിൽ മദ്ദുൽ അസ്ലിയാണ്. മദ്ദുൽ അസ്ലി എന്ന് പറഞ്ഞാൽ രണ്ട് അലിഫിൻ്റെ ഖദറാണ് അവിടെ നീട്ടുക. ഖാല, ഖീല തുടങ്ങിയിട്ടുള്ളത് മദ്ദ് അസ്ലിയാണ് അവിടെ. അതിൽ ആ രണ്ട് അക്ഷരത്തിൻ്റെ ദൈർഘ്യത്തിൽ മാത്രമേ അവിടെ നീട്ടുകയുള്ളൂ. എന്നാൽ രണ്ടാമത്തെ ഇനം മദ്ദുൽ ഫർഇ അല്ലെങ്കിൽ മദ്ദു സായിദ്, അതെന്താണ്? ഈ രണ്ട് ഈ അക്ഷരത്തിന് പുറമെ അധികം നീട്ടുന്നത്, കൂടുതലായി നീട്ടുന്നത്, അതിന് രണ്ട് കാരണങ്ങളാണ് പിന്നെ മദ്ദുൽ ഫറഇക്ക് ഉള്ളത്. മദ്ദുൽ ഫറഇക്ക് രണ്ട് കാരണമാണ് ഉള്ളത്. ഒന്ന് സുക്കൂൻ കാരണത്താൽ, മറ്റൊന്ന് ഹംസ കാരണത്താൽ. അഥവാ ഹംസക്ക് മുമ്പ് മദ്ദിൻ്റെ ഏതെങ്കിലും അക്ഷരങ്ങൾ കടന്നു വരിക, അതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം സുക്കൂനിൻ്റെ മുമ്പ് മദ്ദിൻ്റെ അക്ഷരം കടന്നു വരിക, സുക്കൂനിൻ്റെ മുമ്പ് മദ്ദിൻ്റെ അക്ഷരം കടന്നു വരിക, അത് അപ്പോഴാണ് മദ്ദ് ലാസിം എന്ന മദ്ദുണ്ടാകുന്നത്. എന്നാൽ ഹംസക്ക് മുമ്പ് മദ്ദിൻ്റെ അക്ഷരങ്ങൾ കടന്നു വരുമ്പോഴാണ് മദ്ദ് ജായിസും മദ്ദ് വാജിബും ഉണ്ടാകുന്നത്. അതുതന്നെ മദ്ദ് മുത്തസിൽ മദ്ദ് വാജിബിന് പറയും, മദ്ദ് മുംഫസിൽ മദ്ദ് ജായിസിന് പറയും. അപ്പോൾ ഇതൊക്കെ മദ്ദ് രണ്ട് നിലക്ക് അതിനെ തരംതിരിക്കാന്ന് പറഞ്ഞു. ഒന്ന് മദ്ദ് ലാസിം, വാജിബ്, ജായിസ് എന്ന നിലക്ക്, അതല്ലെങ്കിൽ രണ്ട് നിലക്ക് മദ്ദ് അസ്ലി, മദ്ദ് ഫറഇ. ആ മദ്ദ് ഫറഇയിൽ പെട്ടതാണ് ഈ മൂന്നെണ്ണം, മദ്ദ് ജായിസും വാജിബും ലാസിമും. ഇനി ഓരോ തരം ഓരോ മദ്ദുകളും പിന്നെ മദ്ദിൻ്റെ അവസ്ഥകളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഓരോ മദ്ദുകളും അതിൻ്റെ അവസ്ഥകൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു മദ്ദു തൊബീഇ, മദ്ദുൽ അസ്ലി. ആ മദ്ദുൽ അസ്ലിക്ക് മൂന്ന് അവസ്ഥകളുണ്ട്. മദ്ദുൽ അസ്ലി അല്ലെങ്കിൽ മദ്ദു തൊബീഇ, മദ്ദിൻ്റെ അക്ഷരങ്ങൾ ഏതെങ്കിലും പദത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നീട്ടുന്നതുമായി ബന്ധപ്പെട്ട മൂന്ന് അവസ്ഥകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, നിർത്തി ഓതുമ്പോഴും അതുപോലെ തന്നെ ചേർത്തി ഓതുമ്പോഴും ആ മദ്ദിനെ നിലനിർത്തിക്കൊണ്ടുള്ള അവസ്ഥ. അത് എങ്ങനെയാണ്? ഹർഫുൽ മദ്ദ്, മദ്ദിൻ്റെ അക്ഷരം ആ കലിമത്തിൻ്റെ മധ്യഭാഗത്തായി വരികയും ആ മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം അഥവാ മധ്യഭാഗത്ത് ആ കലിമത്തിൻ്റെ നടുവിലായിക്കൊണ്ട് നീട്ടുന്ന മദ്ദിൻ്റെ അക്ഷരങ്ങളിൽ പെട്ട ഏതെങ്കിലും അക്ഷരം കടന്നു വരികയും ആ മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം രണ്ട് ഹർഫുകളോ അത് കൂടുതലോ ഉള്ളതെങ്കിൽ അവസാനത്തിൽ ഹർഫ് മുത്തഹരിക്കും അഥവാ ഹറക്കത്തുള്ളതാണെങ്കിൽ ഹംസയല്ലാത്ത ഹർഫുകളും ആണെങ്കിൽ അതിനെ നിലനിർത്തും. അതായത് മദ്ദിൻ്റെ അക്ഷരം ഒരു കലിമത്തിൻ്റെ മധ്യത്തിൽ കടന്നു വരികയും ആ മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം രണ്ടോ അതിൽ കൂടുതലോ അക്ഷരങ്ങൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ അവസാന കലിമത്ത് അല്ലെങ്കിൽ അതിനുള്ള മുമ്പിലുള്ള അതിന് ശേഷമുള്ള കലിമത്ത് ഹറക്കത്തുള്ള അക്ഷരവുമാണെങ്കിൽ ഹറക്കത്തുള്ള അക്ഷരങ്ങളും ആണെങ്കിൽ അതിനെ വഖഫിൻ്റെ സന്ദർഭത്തിലും ചേർത്തി ഓതുന്ന സന്ദർഭത്തിലും അതിനെ നിലനിർത്തിക്കൊണ്ടാണ് ഓതുക. ഉദാഹരണത്തിൽ അബ്സാറുഹും തജ്അലൂനഹു വഫീഹ, ഇവിടൊക്കെ മദ്ദിൻ്റെ അക്ഷരമുണ്ട്, അത് വഖഫ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ചേർത്തി ഓതുമ്പോഴും ഒരുപോലെ തന്നെയാണ് ഓതുന്നത്, ആ മദ്ദിനെ അതിൽ നിലനിർത്തുന്നു. അതാണ് മാ യസ്ബുത്തു വസ്ലൻ വഖഫൻ, വസ്ലിൻ്റെ സന്ദർഭത്തിലും വഖഫിൻ്റെ സന്ദർഭത്തിലും അതിനെ നിലനിർത്തിക്കൊണ്ട് ഓതുന്ന ഒരു അവസ്ഥ. രണ്ടാമത്തെ അവസ്ഥ അഥവാ മദ്ദുൽ അസ്രിയെ പറ്റിയാണ് പറയുന്നത്. മദ്ദിൻ്റെ അക്ഷരങ്ങൾ ഏതെങ്കിലും പദത്തിൽ വന്നാൽ അതിനെ വഖഫിൻ്റെയും വസ്ലിൻ്റെയും അഥവാ ചേർത്തി ഓതുന്നതിൻ്റെയും നിർത്തി ഓതുന്നതിൻ്റെയും സന്ദർഭത്തിൽ ഓതുന്ന അതിനെ ഉച്ചരിക്കുന്ന അതിനെ നിലനിർത്തുന്ന അവസ്ഥയാണ് ഒന്നാമത് പറഞ്ഞത്. രണ്ടാമത്തത് മാ യസ്ബുത്തു വസ്ലൻ വയഹദുഫു വഖഫൻ, ചേർത്തി ഓതുമ്പോൾ അതിനെ നിലനിർത്തുകയും എന്നാൽ നിർത്തി ഓതുമ്പോൾ അതിനെ ഒഴിവാക്കുകയും ചെയ്യുന്നത് അവസ്ഥ. അതെപ്പോഴാണ്? സിലത്ത് ഹാ ഉള്ളമീർ, ഹാ ഉള്ളമീർ, ഹു എന്ന് ഹി എന്നൊക്കെ അതിൽ ലമീറായിട്ട് ഒന്നിൻ്റെ കൂടെ വരുന്ന അതിനാണ് ഹാ ഉൽ ലമീർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് രണ്ട് മുത്തഹരിക്കായ അക്ഷരങ്ങൾക്ക് നടുവിൽ ഇടയിലായിക്കൊണ്ട് വരുന്ന ഹാ എ, ആ ഹാ ഉൽ ലമീറിൻ്റെ സിലത്ത് അതിനെ സിലത്ത് ചെയ്യുക, അഥവാ അത് നീട്ടിക്കൊണ്ട് ഓതുക. ഉദാഹരണത്തിൽ لا تحرك به لسانك لتعجل به, لا تحرك به എന്നിവിടെ നമ്മൾ ചേർത്തി ഓതുമ്പോഴാണ് ലാ തുഹരിക് ബിഹി ലിസാനക നോദ. ബിഹി എന്നതിൽ വഖഫ് ചെയ്യുകയാണെങ്കിൽ, നിർത്തുകയാണെങ്കിൽ ലാ തുഹരിക് ബിഹ്, അവിടെ ബിഹി എന്ന് ഓതുകയില്ല. അതുപോലെ ഫഅക്റമഹു വനഅമഹു വനഅമഹു വനഅമഹു എന്നാണ് അവിടെ അത് ചേർത്തി വസൽ ചെയ്ത് ഓതുമ്പോൾ, ചേർത്തി ഓതുമ്പോൾ വനഅമഹു എന്ന് പറയും. അത് നിർത്തുന്നത് കൊണ്ട് വനഅമഹ് എന്ന് പറയും. അതിനെ അതിനെ എന്ത് ചെയ്യില്ല, നീട്ടുകയില്ല. അപ്പോൾ ഹാ ഉൽ ലമീറിൻ്റെ സില അതിനെന്ത് ചെയ്യും, മാ യസ്ബുത്തു വസ്ലൻ വയഹദുഫു വഖ്ഫൻ, ചേർത്തി ഓതുമ്പോൾ അതിനെ സ്ഥിരപ്പെടുത്തും, അത് നിർത്തി ഓതുമ്പോഴാണെങ്കിലും നിർത്തുകയാണെങ്കിലോ അതിനെ നീട്ടുകയില്ല. അത് ഖുർആനിൽ പല സ്ഥലങ്ങളിലും കാണാൻ പറ്റും. മൂന്നാമത്തത് മാ യസ്ബുത്തു വഖ്ഫൻ വയഹദുഫു വസ്ലൻ, നിർത്തി ഓതുമ്പോൾ, നിർത്തുമ്പോൾ സ്ഥിരപ്പെടുത്തുകയും എന്നാൽ ചേർത്തി ഓതുമ്പോൾ സ്ഥിരപ്പെടുത്താതിരിക്കുകയും കളയുകയും ചെയ്യുന്ന അവസ്ഥ മദ്ദിൻ്റെ അക്ഷരങ്ങളിൽ ഉള്ള, മദ്ദിൻ്റെ അക്ഷരങ്ങളുള്ള ചില കലിമത്തുകളിൽ ഉണ്ടാകാറുണ്ട്. മദ് തൊബിഇയുടെ ഒരവസ്ഥ, മൂന്നാമത്തെ അവസ്ഥയാണത്. അഥവാ അൽ അലിഫുൽ മുബ്ദല മിനത്തൻവീൻ, അത് പല അവസ്ഥകളുണ്ട്, പല ഇനങ്ങളുണ്ട്. അതായത് വഖഫിൻ്റെ സന്ദർഭത്തിൽ മദ്ദുണ്ടാവും, എന്നാൽ ചേർത്തി ഓതുമ്പോൾ മദ്ദുണ്ടാവുകയും ഇല്ല. ഇപ്പോൾ ഉദാഹരണത്തിൽ അലിഫ് തൻവീൻ കൊണ്ട് നിർത്തുന്ന ആയത്തുകളിൽ, ഇപ്പോൾ ബഷീറം അവിടെ നദീറോ എന്നുള്ളത് അവിടെ നീട്ടുന്നത് വഖഫിൻ്റെ സന്ദർഭത്തിലാണ്. എന്നാൽ ആ ആയത്ത് വേറെ ആയത്തിനോട് അല്ലെങ്കിൽ ചേർത്തി ഓതുകയാണെങ്കിലോ, നദീറം എന്ന് അതിന് ശേഷമുള്ളതിനോട് ചേർത്തിയാണ് ഓതുന്നത്, നദീറോ എന്ന് അവിടെ എന്തെങ്കിലും നീട്ടുകയില്ല. മദ് ഇവൽ എന്ന് അതിന് പറയാറുണ്ട്. അഥവാ അലിഫ് തൻവീന് കൊണ്ട് നിർത്തുന്ന സന്ദർഭത്തിൽ മാത്രമാണ് അവിടെ നീട്ടുന്നത്, അല്ലാത്ത സന്ദർഭത്തിൽ നീട്ടുകയില്ല. അപ്പോൾ മദ് തൊബിഇ അഥവാ മദ് അസലിയുടെ മൂന്നവസ്ഥകളാണ് പറഞ്ഞത്. നിർത്തുമ്പോഴും അതുപോലെ ചേർത്തി ഓതുമ്പോഴും സ്ഥിരപ്പെടുത്തുന്ന മദ്, അത് മദ്ദിൻ്റെ അക്ഷരം ആ കലിമത്തിൻ്റെ മധ്യത്തിലായി നടുവിലായി വരികയും ശേഷം രണ്ടോ അതിൽ കൂടുതൽ അക്ഷരങ്ങൾ ഉണ്ടാവുകയും ആ അക്ഷരങ്ങൾ അവസാനത്തിൽ ഹംസയല്ലാതെ വരികയും ചെയ്യുമ്പോൾ അതിനെ നിർത്തി ഓതുമ്പോഴും ചേർത്തി ഓതുമ്പോഴും അതിനെ സ്ഥിരപ്പെടുത്തുന്നു. രണ്ടാമത് നിർത്തി ഓതുമ്പോൾ കളയുകയും ചേർത്തി ഓതുമ്പോൾ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നത് അത് ഹാ ഉൽ ലമീറിൻ്റെ സിലത്ത്, അതിനെ നീട്ടുന്നത്, അത് നീട്ടുക എന്നുള്ളത് ചേർത്തി ഓതുമ്പോൾ മാത്രമാണ്. നിർത്തി ഓതുമ്പോൾ, നിർത്തുമ്പോൾ, വഖഫ് ചെയ്യുമ്പോൾ അതിനെ കളയും. മൂന്നാമത്തത് നിർത്തുമ്പോൾ സ്ഥിരപ്പെടുത്തുന്ന മദ്, ചേർത്തി ഓതുമ്പോൾ കളയുന്നത്, അത് തൻവീൻ ഫതഹ് ആയിക്കൊണ്ട്, അലിഫ് തൻവീൻ ആയിക്കൊണ്ട് വഖഫ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ മദ് നിലനിർത്തുകയും ചേർത്തി ഓതുമ്പോൾ അത് ഒഴിവാക്കുകയും ചെയ്യുന്നു. ഏതായിരുന്നാലും മദ്ദുകളുടെ ഇനത്തിലെ ആദ്യത്തെ ഇനമാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്, മദ്ദു തബീഇ, മദ്ദുൽ അസലി, അടിസ്ഥാനപരമായ മദ്ദ്, തബീഇയായ സ്വതസിദ്ധമായ രീതിയിലുള്ള മദ്ദ് എന്ന് പറഞ്ഞാൽ ഒരു കലിമത്തിൽ മദ്ദിൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ട ഏതെങ്കിലും അക്ഷരങ്ങളുണ്ടെങ്കിൽ അതിനെ രണ്ട് അലിഫിൻ്റെ കതിറിൽ നീട്ടുന്ന രീതിയാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതാണ് അതിൻ്റെ തബീഇയായ മദ്ദിൻ്റെ തോത്. അത് എപ്പോഴൊക്കെയാണ് നമ്മൾ മദ്ദായിട്ട് നീട്ടുന്നത്, ഏത് സന്ദർഭത്തിലാണ് നമ്മൾ നീട്ടാത്തത് തുടങ്ങിയ മൂന്നവസ്ഥകളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അത് അതിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും മദ്ദിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ച് നീട്ടേണ്ടടുത്ത് നീട്ടുകയും നീട്ടാൻ പാടില്ലാത്തടുത്ത് അല്ലെങ്കിൽ നീട്ടേണ്ടടുത്തില്ലാത്ത നീട്ടേണ്ട സ്ഥലങ്ങളിൽ നീട്ടുകയും അങ്ങനെ നീട്ടേണ്ട സ്ഥലങ്ങളിൽ നീട്ടിക്കൊണ്ട് തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യുവാനും നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അല നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. എന്താണ് മദ്ദ്, അതിൻ്റെ നിയമങ്ങളും എന്ന വിഷയത്തിൽ ഇന്നത്തെ തജ്വീദ് പഠനം എപ്പിസോഡ് അവതരിപ്പിച്ചത് ബഹുമാനനായ അബ്ദുള്ള സമീർ മദീനി.
2: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: അൽമുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
2: أعوذ بالله من الشيطان الرجيم.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ സൃഷ്ടിച്ചവനായ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പോൾ ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തായത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തായത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിങ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ, ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ നാം പഠിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ അധ്യായം 37, സൂറ സ്വാഫാത്ത് 32 മുതൽ 34 വരെയുള്ള വചനങ്ങളാണ്. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
3: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم فأغوي

0: സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 32-33 വചനങ്ങളാണ് ഊതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 32-ാമത്തെ വചനമാണ് നമ്മൾ വിശദീകരിച്ചു വന്നിരുന്നത്. ഫഅഗ്വൈനാകും, എന്നാൽ ഞങ്ങൾ നിങ്ങളെ വഴിപഴപ്പിച്ചു. പരലോകത്ത് വെച്ചുകൊണ്ട് തങ്ങൾ ചെയ്തത് വഴിപഴപ്പിക്കലാണെന്ന് ബോധ്യപ്പെട്ട, അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യം തങ്ങളുടെ അനുയായികൾക്ക് മുമ്പിൽ വിളിച്ചു പറയുന്ന ദാരുണമായ കാഴ്ചയാണ് അല്ലാഹു വളരെ മുൻകൂട്ടി തന്നെ നമ്മെ അറിയിക്കുന്നത്. ഫഅഗ്വൈനാകും, എന്നാൽ ഞങ്ങൾ നിങ്ങളെ വഴിപഴപ്പിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, അഗ്വ വഴിപഴപ്പിച്ചു, യുഗ്വി വഴിപഴപ്പിക്കുന്നു, ഇഗ്വാ വഴിപഴപ്പിക്കൽ. ഇന്ന, അതിൻ്റെ കാരണമാണ് പിന്നെ പറയുന്നത്, തീർച്ചയായും ഞങ്ങൾ, കുന്ന ഞങ്ങളായിരുന്നു, ഗാവീൻ വഴിപഴച്ചവരായിരുന്നു. സുബ്ഹാനല്ലാഹ്, തങ്ങൾ വഴിപഴച്ചവരാണെന്ന് വ്യക്തമായി ബോധ്യമുള്ള ചില നേതാക്കന്മാർ ഈ ദുനിയാവിൽ തന്നെ തങ്ങളുടെ അനുയായികളെ ബോധപൂർവം വഴിപഴപ്പിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ അറിയുന്ന, പ്രമാണങ്ങൾ കൃത്യമായി അറിയുന്ന ആളുകൾ പോലും ഭൗതികമായ ചില്ലറ ലാഭങ്ങൾക്കു വേണ്ടി, ചില താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി പ്രമാണവിരുദ്ധമായ സംസാരങ്ങൾ പോലും നടത്തുന്നു എന്നത് എത്ര ഖേദകരമായ കാര്യമാണ്. പക്ഷേ ആർക്കുമാർക്കും ആരെയും സഹായിക്കാൻ കഴിയാത്ത, തീർത്തും നിസ്സഹായരായ പരലോകത്ത് വെച്ചാണ് ഈ കാര്യം അവർ വിളിച്ചു പറയുന്നത്. ഫഅഗ്വൈനാകും, ഞങ്ങൾ നിങ്ങളെ വഴിപഴപ്പിച്ചിരിക്കുന്നു. ഇന്ന കുന്ന ഗാവീൻ, കാരണം ഞങ്ങൾ വഴിപഴച്ചവരായിരുന്നു എന്നതാണ്. ഇമാം ഇബ്നു കസീർ എന്ന് പറയുന്നു, ദഅൗനാകും ഇല ദ്വലാല, നിങ്ങളെ ഞങ്ങൾ വഴികേടിലേക്ക് ക്ഷണിച്ചിരുന്നു. അതാണ് ഫഅഗ്വൈനാകും എന്നതിൻ്റെ വ്യാഖ്യാനമായി അദ്ദേഹം പറയുന്നത്. ഇന്ന കുന്ന ഗാവീൻ ഐ ദഅൗനാകും ഇലാ മാ നഹ്നു ഫീഹ് ഫസ്തജബ്തും ലനാ, ഞങ്ങൾ ഏതൊരു വഴികേടിലായിരുന്നോ ആ വഴികേടിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിച്ചു, നിങ്ങളോ ഞങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്തു. നഊദു ബില്ലാ. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാൽ എത്രമാത്രം അത് ഗുണകരമാണെന്നത് ഓരോ വിശ്വാസിയും മനസ്സിലാക്കേണ്ട കാര്യമാണ്. നിങ്ങൾ പ്രമാണത്തെയാണ് പിൻപറ്റേണ്ടതെന്ന് കൃത്യമായി പ്രമാണത്തോട് പ്രതിബദ്ധതയുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മൻഹജ് സ്വീകരിച്ച ആളുകൾ പറയുമ്പോൾ നേതാക്കന്മാർ പറയും അവർ പുത്തൻവാദികളാണ്, അവർ ഔലിയാക്കന്മാരെ സ്നേഹിക്കാത്തവരാണ്, അവർ മദ്ഹബിൻ്റെ ഇമാമുകളെ അവമതിക്കുന്നവരാണ് എന്ന നിലയിലൊക്കെ ജനങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ആ വാക്കൊന്ന് കേട്ടിരുന്നെങ്കിൽ, പ്രമാണത്തിലേക്ക് ഞങ്ങളെ വിളിച്ചിരുന്ന, സുന്നത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചിരുന്ന, ബിദ്അത്തുകൾക്കെതിരെ ഞങ്ങളെ ബോധവൽക്കരിച്ചിരുന്ന, ഷിർക്കിൻ്റെ ഗുരുതരാവസ്ഥയെക്കുറിച്ച് ഞങ്ങളെ ബോധവൽക്കരിച്ചിരുന്ന ആളുകളുടെ വാക്കുകൾ, ആ വാക്കുകൾക്ക് ഞങ്ങൾ ചെവി കൊടുത്തിരുന്നെങ്കിൽ എന്ന് പൊതുജനങ്ങൾ ചിന്തിക്കുന്ന, ഖേദത്തോടുകൂടി പറയുന്ന ഒരു അവസ്ഥ നാളെ പരലോകത്ത് സംഭവിക്കുമെന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാമ സഅദി റഹ്മത്ത് പറയുന്നു, ഫഅദുലൽനാകും അൻ സബീലില്ലാ, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ഞങ്ങൾ നിങ്ങളെ പഴപ്പിച്ചു. വൽ ഈമാനി ബിഹി, അല്ലാഹുവിൽ വിശ്വസിക്കുന്നതിൽ നിന്നും ഞങ്ങൾ നിങ്ങളെ പഴപ്പിച്ചു. ഇന്നാ കുന്നാ ദാല്ലീന മിൻ ഖബലികും, നിങ്ങൾക്ക് മുമ്പ് തന്നെ, അഥവാ നിങ്ങൾ ഞങ്ങളുടെ അനുയായികൾ ആകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ വഴികേടിലായിരുന്നു. ഫഹലക്ന ബി സബബി കുഫ്രിന വഅഹ്ലക്നാകും മഅനാ, ഫഹലക്ന ബി സബബി കുഫ്രിന, ഞങ്ങളുടെ കുഫർ കാരണമായി ഞങ്ങൾ നാശത്തിലകപ്പെട്ടു, ആ നാശത്തിലേക്ക് നിങ്ങളെക്കൂടി ഞങ്ങൾ ക്ഷണിച്ചു, അങ്ങനെ നിങ്ങളെയും നശിപ്പിച്ചു. ഇനി തഫ്സീറുകൾ തന്നെ കാണാൻ സാധിക്കും, അവരുടെ വാക്ക് കേട്ടാൽ അവർ പറയുന്നു എന്നതുപോലെയാണ്. എന്ത്? ഇന്ന ലം നുഖ്ലിസ് അംഫുസന ഫകൈഫ നുഖ്ലിസുക്കും. നേതാക്കന്മാർ അനുയായികളുടെ മുഖത്ത് നോക്കി പറയുകയാണ്, ഞങ്ങളെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ അല്ലെങ്കിൽ മോചിപ്പിക്കാൻ സാധ്യമല്ല, പിന്നെ നിങ്ങളെ എങ്ങനെ ഞങ്ങൾക്ക് മോചിപ്പിക്കാൻ സാധിക്കും? ഫഅഗ്വൈനാകും യഅനി ജഅൽനാകും മിൻ അഹ്ലിൽ ഗയ്യി ബിസ്വദ്ദിക്കും അൻ ത്വരീഖിർ റുഷ്ദ്. ഞങ്ങൾ നിങ്ങളെ പഴപ്പിച്ചു. എങ്ങനെ? സന്മാർഗത്തിൽ നിന്ന് നിങ്ങളെ തടഞ്ഞുകൊണ്ട്. എത്ര ചിന്തിപ്പിക്കുന്ന വാക്കാണ് സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ വാക്ക്. നിങ്ങൾ അത് ആ പ്രഭാഷണം കേൾക്കരുത്, അതേപോലെ തന്നെ ആ പുസ്തകം വായിക്കരുത്, ആ ഉപദേശം കേൾക്കാൻ പോകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സത്യസന്ദേശങ്ങൾക്ക് മുമ്പിൽ, സത്യശബ്ദങ്ങൾക്ക് മുമ്പിൽ മാർഗതടസ്സം സൃഷ്ടിച്ച ആളുകളാണ് ഈ തരത്തിൽ നാളെ പരലോകത്ത് പറയുക എന്ന് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നു. മാത്രമല്ല, ഈ ആയത്തിന് തഫ്സീർ ചെയ്തിടത്ത് ചില മുഫസ്സിരീങ്ങൾ പറയുന്ന മറ്റൊരു കാര്യം, ഈ വചനത്തിൽ നമുക്കൊരു പാഠമുണ്ട്. ആരുമായിട്ടാണോ നമ്മൾ കൂട്ടുകൂടുന്നത് എന്നത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ആരുമായിട്ടാണ് ഏറ്റവും അടുത്ത് ഇടപഴകിക്കൊണ്ടിരിക്കുന്നത്? ആരുടെ ഉപദേശങ്ങൾക്കാണ് നമ്മൾ കാതോർക്കുന്നത്? അവർ സന്മാർഗികൾ തന്നെയാണോ? അവർ തഖ്വയുള്ളവർ തന്നെയാണോ? അതല്ല, അവർ നമ്മളെ പറ്റിക്കാൻ, അതേപോലെ തന്നെ നമ്മളെ ദുർമാർഗത്തിലേക്ക് ക്ഷണിക്കാൻ അതിനുവേണ്ടി നടക്കുന്നവരാണോ? എപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്. തിരുമേനി പറഞ്ഞു, മസലുൽ ജലീസി സ്വാലിഹി, ഒരു നല്ല ആളുടെ കൂടെ കൂടുന്ന ആളുടെ ഉദാഹരണം, ഹാമിലിൽ മിസ്ക്, കസ്തൂരി വാഹകനെ പോലെയാകുന്നു. അല്ലേ, ഒരു സുഗന്ധവുമായി നടക്കുന്ന ആളുടെ കൂടെ കൂടിയാൽ, ഇമ്മാ അൻ യുഹ്ദിയക വ ഇമ്മാ അൻ തബ്താഅ മിൻഹു, ഒന്നുകിൽ അയാളിൽ നിന്നേക്ക് നല്ല സുഗന്ധം ആസ്വദിക്കാൻ സാധിക്കും, അതേപോലെ തന്നെ അയാളിൽ നിന്ന് നിനക്കത് വാങ്ങിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അയാൾ നിനക്ക് വെറുതെ തന്നേക്കാം, സുഗന്ധദ്രവ്യം നല്ല സാധനം നിനക്ക് തന്നേക്കാം. വ ഇമ്മാ അൻ തജിദ മിൻഹു റീഹൻ ത്വയ്യിബ, ഒന്നുമല്ലെങ്കിൽ അയാളിൽ നിന്ന് നിനക്ക് സുഗന്ധം, ആ പരിമളം നിനക്ക് ആസ്വദിക്കാൻ സാധിക്കും. എന്നാൽ വമസലുൽ ജലീസി സൂഇ, ഒരു ചീത്ത കൂട്ടുകാരൻ്റെ കൂടെ കൂടുന്നവൻ്റെ ഉദാഹരണം, കനാഫിഖിൽ കീരി ഇമ്മാ അൻ യഹ്രിഖ സിയാബക് വ ഇമ്മാ അൻ തജിദ മിൻഹു റീഹൻ ഖബീസ, ഒരു ഉലയിൽ ഊതുന്ന ഈ ലോഹങ്ങൾ ഉരുക്കാൻ വേണ്ടി തീ കത്തിച്ച് അത് ഊതി കത്തിക്കുന്ന ആ മനുഷ്യൻ്റെ അരികിൽ കൂടിയവൻ്റെ പോലെയാകുന്നു. അവിടെ കൂടിയാൽ ഒന്നുകിൽ നിന്റെ വസ്ത്രം കരിച്ചു കളയാൻ കാരണമാകും, അല്ലെങ്കിൽ വളരെ ചീത്ത ദുർഗന്ധമാണ്, ചീത്ത മണമാണ് ആ മനുഷ്യൻ്റെ അടുക്കൽ നിനക്ക് ലഭിക്കുക. ഇതാണ് നല്ല ആരുടെ കൂടെ കൂടുന്നവൻ്റെയും ദുഷിച്ച ആളുടെ കൂടെ കൂടുന്നവൻ്റെയും ഉദാഹരണം എന്ന് പ്രവാചകൻ തിരുമേനി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ 5534 ഹദീസായിട്ട് ഈ ഹദീസ് കാണാൻ സാധിക്കും. സഹോദരന്മാരെ, നാം എവിടെ നിന്നാണ് ദീൻ പഠിക്കുന്നത്? ആരാണ് നമ്മൾക്ക് വഴി കാണിച്ചു തരുന്നത്? ആരെയാണ് നമ്മൾ നമ്മളുടെ മതത്തിൻ്റെ കാര്യത്തിൽ, ദീനിൻ്റെ കാര്യത്തിൽ നാം പിന്തുടരുന്നത് എന്നത് വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടുന്ന, വിലയിരുത്തേണ്ട കാര്യമാണ്. കാരണം ദുനിയാവിലെ കാര്യമാണെങ്കിൽ നമുക്ക് വല്ല വഴികേടും സംഭവിച്ചാൽ, ദുനിയാവിൻ്റെ വിഷയത്തിലാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ വീണ്ടെടുക്കാൻ സാധിച്ചേക്കാം. എന്നാൽ നാളെ പരലോകത്ത് നമ്മൾ ദീനാണെന്ന് കരുതി, സന്മാർഗമാണെന്ന് കരുതി ദുർമാർഗം അവലംബിച്ചിട്ടുണ്ടെങ്കിൽ, ഷിർക്ക് തൗഹീദാണെന്ന് കരുതി ഷിർക്ക് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, അതൊക്കെ തന്നെ വീണ്ടെടുക്കാൻ കഴിയാത്ത ദൗർഭാഗ്യത്തിലേക്ക്, ദുരന്തത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ്, കൊണ്ടെത്തിക്കുന്നതാണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. 33-ാമത്തെ വചനം, فَإِنَّهُمْ يَوْمَئِذٍ فِي الْعَذَابِ مُشْتَرِكُونَ. فَإِنَّهُمْ തീർച്ചയായും അവർ, يَوْمَئِذٍ അന്നേ ദിവസം, فِي الْعَذَابِ ശിക്ഷയിൽ, مُشْتَرِكُونَ പങ്കാളികളായിരിക്കും. ഇഷ്തറക എന്ന് പറഞ്ഞാൽ പങ്കുചേർന്നു, യഷ്തരിക്കു ഇഷ്തിറാക്കൻ, അതാണ് അതിൻ്റെ രൂപം. ഇഷ്തറക്ക പങ്കുചേർന്നു, യഷ്തരിക്കു പങ്കുചേർക്കുന്നു അല്ലെ പങ്കുചേരുന്നു, ഇഷ്തിറാക്കൻ പങ്കാളികളാകുന്നു. അല്ലമീറു യഊദു അലൽ അത്ബാഇ വൽ മത്ബൂഈൻ, ഈ അവർ എന്നത് അത് അനുയായികളിലേക്കും നേതാക്കളിലേക്കും മടങ്ങും. രണ്ടു കൂട്ടരും ശിക്ഷയിൽ പങ്കാളികളായിരിക്കും. യഷ്തരിക്കൂന യൗമൽ ഖിയാമ ഫിൽ അദാബി ഐ ഫി അസ്ലിഹി, ഖിയാമത്ത് നാളിൽ ആ ശിക്ഷയിൽ അവർ പങ്കാളികളായിരിക്കും. വ ഇൻകാന ബഅദുഹും അഷദ്ദു അദാബൻ, പക്ഷേ എല്ലാവർക്കും ഒരേ തരം ശിക്ഷയല്ല, ശിക്ഷയിൽ ഏറ്റ വ്യത്യാസമുണ്ടാകും. സൂറത്തുൽ അൻആമിൽ അല്ലാഹു പറഞ്ഞതുപോലെ വലികുല്ലിൻ ദറജാത്തുൻ മിമ്മാ അമിലു, ഓരോരുത്തർക്കും തങ്ങളുടെ പ്രവർത്തനമനുസരിച്ചു കൊണ്ട് പദവികൾ ഉണ്ടാകും എന്ന് പറഞ്ഞതിൽ ശിക്ഷയുടെ കാര്യത്തിലും അത് യാഥാർത്ഥ്യമാണെന്നത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്നാൽ ഈ അനുയായികളും നേതാക്കന്മാരും ഒരുപോലെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നവരാകുന്നു. അതാണ് ഫഇന്നഹും, എന്നാൽ അവർ യൗമഇദിൻ അന്നേ ദിവസം, ഫിൽ അദാബി ശിക്ഷയിൽ, മുഷ്തരിക്കൂൻ പങ്കുചേരുന്നവരാകുന്നു. ദുനിയാവിൽ ഏതെങ്കിലും തരത്തിൽ ദുരിതം അനുഭവിക്കുന്ന, ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾ, അവരുടെ കൂടെ തന്നെ അതേ ശിക്ഷ അനുഭവിക്കുന്ന ആളുകളുണ്ടാകുമ്പോൾ അത് അവർക്കൊരു ആശ്വാസമാണ്. അല്ലെങ്കിൽ ദുരിതം പേറുന്ന ആളുകൾ തങ്ങളുടെ പോലെ തന്നെ തങ്ങളുടെ സഹജീവികളും ആ ദുരിതം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതും ഒരു ആശ്വാസമാണ്. പക്ഷേ പരലോകത്താകട്ടെ തീർത്തും വ്യത്യസ്തമാണ്. ദുനിയാവിൽ കുറേ പേർ ഒന്നിച്ച് ശിക്ഷ അനുഭവിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു ആശ്വാസം, അല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു ആശ്വാസം, കുറേ ആൾ ഒന്നിച്ചുണ്ടല്ലോ എന്ന ആ ആശ്വാസം പരലോകത്തുണ്ടാവുന്നതല്ല. സൂറത്ത് സുഖ്റുഫിലെ 39-ാമത്തെ വചനത്തിൽ കാണാം, ഇന്ന് നിങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്യുന്നതേ അല്ല. അള്ളാഹു പറയുകയാണ്, എന്ത്? ഇല്ലംതും, നിങ്ങൾ അക്രമികളായി എന്ന കാരണത്താൽ, അന്നക്കും ഫിൽ അദാബി മുഷ്തരിക്കൂൻ, നിങ്ങൾ ശിക്ഷയിൽ പങ്കാളികളാണ് എന്നുള്ളത് ഒരു ആശ്വാസവും അല്ലെങ്കിൽ ഒരു ഉപകാരവും നിങ്ങൾക്കുണ്ടാക്കുന്നതല്ല. ദുനിയാവിലെ പോലെയല്ല എന്നർത്ഥം. പരലോകത്ത് എത്ര കോടി മനുഷ്യർ ശിക്ഷ അനുഭവിക്കുന്നുണ്ടെങ്കിലും അത് ഒരാൾക്കും ആശ്വാസത്തിന് വക നൽകുന്ന കാര്യമല്ല. അഅദനല്ലാഹു മിനന്നാർ. ഒരു കവയത്രിയായിരുന്ന, പിന്നീട് ഇസ്ലാം സ്വീകരിച്ച ഹൻസാഇനെക്കുറിച്ച് ചില തഫ്സീറുകളിൽ കാണാം. ഈ വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ, ആശയം ഗ്രഹിക്കാൻ സഹായകമായ ഒരു കവിത, വലൗല കസ്റത്തുൽ ബാഖീന ഹൗലി അലാ ഇഖ്വാനിഹിം ലഖതൽതു നഫ്സി. തൻ്റെ സഹോദരൻ യുദ്ധത്തിൽ മരണപ്പെട്ട കാഴ്ച കണ്ടപ്പോൾ, ദാരുണമായ കാഴ്ച കണ്ടപ്പോൾ അവർ പറഞ്ഞതാണ്. ഒരു കവയത്രിയാണവർ. കുറേ ആളുകളുടെ കരച്ചിൽ ഇല്ലായിരുന്നെങ്കിൽ, തങ്ങളുടെ സഹോദരന്മാർക്ക് വേണ്ടി അവർ കരയുന്ന കാഴ്ച ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ, ഞാൻ മാത്രമല്ല ദുഃഖിത എന്നർത്ഥം. ലഖതൽതു നഫ്സി, ഞാൻ എന്നെ തന്നെ വധിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ, കുറേ ആളുകൾ തങ്ങളുടെ സഹോദരന്മാർക്ക് വേണ്ടി കരയുന്നത് കണ്ടപ്പോൾ അതെനിക്കൊരാശ്വാസമായി, എൻ്റെ സഹോദരൻ്റെ കാര്യത്തിൽ ഒരു ആശ്വാസമായി എന്നർത്ഥം. എന്നാൽ ഇത് ദുനിയാവിലെ കാര്യമാണ്. പരലോകത്ത് നരകം വിധിക്കപ്പെട്ട, നരകത്തിലേക്ക് നയിക്കപ്പെടുന്ന ആളുകൾക്ക് ആ നരകത്തിലെത്തിപ്പെട്ടാൽ എത്ര പേർ പങ്കാളികളായിരുന്നാലും അതൊരാശ്വാസമേ അല്ല. ഫഅഹ്ലുന്നാർ ഇഷ്തറകൂ ഫിൽ അദാബ്, നരകക്കാർ ശിക്ഷയിൽ പങ്കാളികളായിരിക്കും. വലാക്കിൻ ലൈ യംഫഅഹും യംഫഅഹും ഹാദൽ ഇഷ്തിറാഖ് ഫീ തഖ്ഫീഫിൽ അദാബ്, ശിക്ഷ ലഘൂകരിച്ച് കിട്ടാൻ, ഒരു ആശ്വാസം ലഭിക്കാൻ അത് കാരണമാവുകയില്ല. അല്ലാമ സഈദി റഹ്മത്തുള്ള പറയുന്നു, ഫഇന്നൽ അത്ബാഅ വൽ മത്ബൂഈന മുഷ്തരിക്കൂന യൗമൽ ഖിയാമ ഫിൽ അദാബി കമഷ്തറകൂ ഫിദ്ദുനിയാ ഫീ മഅസിയത്തില്ലാഹ്. അനുയായികളും നേതാക്കന്മാരും ഖിയാമത്ത് നാളിൽ ശിക്ഷയിൽ ഒരുപോലെയായിരിക്കും, അല്ലെങ്കിൽ പങ്കാളികളായിരിക്കും. ദുനിയാവിൽ അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ അവർ പങ്കാളികളായതുപോലെ. അതുപോലെ തന്നെ ഇമാം ഇബ്നു സയ്യിദ് റഹ്മഹുള്ളയുടെ വചനം തഫ്സീർ ഇബ്നു കസീറിൽ കാണാൻ സാധിക്കും, ഉഹും വശയാത്വീൻ, അവരും അവരുടെ പിശാചുക്കളും ഏ അവർ വഴിപഴക്കാൻ കാരണക്കാരായ പിശാചുക്കളും ശിക്ഷയിൽ പങ്കാളികളായിരിക്കും എന്നർത്ഥം. അള്ളാഹു അത്തരം ദൗർഭാഗ്യകരമായ അവസ്ഥയിൽ നിന്ന് നാം ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. 34-ാമത്തെ വചനത്തിൽ കാണാം,
1: ഇന്നാ കദാലിക നഫ്അലു ബിൽ മുജ്രിമീൻ.
0: അള്ളാഹുവിന്റെ വചനമാണ് ഇന്നാ, തീർച്ചയായും നാം.
1: കദാലിക
0: അപ്രകാരം, നഫ്അലു ബിൽ മുജ്രിമീൻ, കുറ്റവാളികളെക്കൊണ്ട് അപ്രകാരമാവുന്നു നാം പ്രവർത്തിക്കുക. ആരൊക്കെയാണോ ശിക്ഷക്ക് അർഹരായിട്ടുള്ളത്, ആ ശിക്ഷക്ക് അർഹരായ എല്ലാവർക്കും ഈ തരത്തിൽ ശിക്ഷയാണ് നാം നൽകുക. അന്നല്ലാഹു സുബ്ഹാനഹു വതആല ലം യദ്ലിം ബിഹാദൽ അദാബ് ലിഖൗലിഹി. അള്ളാഹുവിന്റെ വചനത്തിന് വ്യക്തമാകുന്ന ഒരു കാര്യം, അള്ളാഹു ശിക്ഷ അർഹിക്കുന്നവർക്ക് മാത്രമേ ശിക്ഷ കൊടുക്കൂ, അന്യായമായി ഒരാൾക്കും അള്ളാഹു ശിക്ഷ നൽകുകയില്ല. ഫഹും ലം യുഅദ്ദബു ഇല്ലാ ബി ജർമിഹിം. ഉസൈമി റഹ്മത് പറയുന്നു, തങ്ങൾ ചെയ്ത കുറ്റത്തിനനുസരിച്ചല്ലാതെ, പാപത്തിനനുസരിച്ചല്ലാതെ തങ്ങൾക്ക് ശിക്ഷിക്കപ്പെടുന്നതല്ല. അന്നന്നാസ ഇൻദല്ലാഹി സവാഉൻ ഫകുല്ലുൻ മനിസ്തഹഖ ഇഖാബൻ ഔ സവാബൻ ഫഹുവലഹ്. ഏതൊരു മനുഷ്യനാകട്ടെ ശിക്ഷ അർഹിക്കുന്നവനാണോ പ്രതിഫലം അർഹിക്കുന്നവനാണോ അതവർക്ക് ലഭിക്കും. ശിക്ഷ അർഹിക്കുന്നവർക്ക് ശിക്ഷയും പ്രതിഫലം അർഹിക്കുന്നവർക്ക് പ്രതിഫലവും. അതാണ് അള്ളാഹുവിൻ്റെ ആ വിഷയത്തിലുള്ള നിലപാട്. അതാണ് ഇന്നാ കദാലിക്, തീർച്ചയായും നാം അപ്രകാരം. നഫ്അലു ബിൽ മുജ്രിമീൻ, കുറ്റവാളികളെക്കൊണ്ട് പ്രവർത്തിക്കുന്നു. ലിഖൗലിഹി ഇന്നാ കദാലിക നഫ്അലു ബിൽ മുജ്രിമീൻ. അല്ലാമ സഈദ് റഹ്മത് പറയുന്നു, ഇന്ന ഹാക്കദ നഫ്അലു ബില്ലദീന ഇഖ്താറു മആസില്ലാ. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുത്തവർക്ക് ഇതാണ് നാം കൊടുക്കുക. ഫിദ്ദുനിയ അലാ ത്വാഅതിഹി ഫനുദീഖഹും അൽ അദാബൽ അലീം. ദുനിയാവിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ മാറി ധിക്കാരം പ്രവർത്തിച്ച ആളുകൾക്ക്, അതിനെ തെരഞ്ഞെടുത്ത ആളുകൾക്ക് നാം അപ്രകാരം ശിക്ഷ കൊടുക്കും. വേദനയേറിയ കഠിന കടോരമായ ശിക്ഷയാണ് നാം അവർക്ക് നൽകുക എന്നർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മുന്നറിയിപ്പുകളെ അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി സ്വീകരിച്ച് സ്വർഗാവകാശികളിൽ ഉൾപ്പെടാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാൻ നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
2: ജസാകുമുല്ലാഹു ഖൈറൻ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, വിശുദ്ധ ഖുർആനിലെ അധ്യായം 37, സൂറ സ്വാഫാത്ത് 32-34 വരെയുള്ള വചനങ്ങൾ. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
3: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ, മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ. ഇതിലുണ്ട് ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ്

0: മാൽഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുറാനോതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖളാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ

0: എത്ര പേരെ കേൾപ്പിച്ചു. ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു. വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി കൂട്ടുകാർ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഖുർആൻ ടെലികിസ് അവതരിപ്പിക്കുന്നത് അമീർ ഒറ്റപ്പാലം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലികിസിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആന്റെ അവസാനത്തെ രണ്ട് ജുസുകളിൽ നിന്നുള്ള മൂന്ന് ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള വളരെ ഫലപ്രദമായി നമുക്ക് നമ്മുടെ ഹിഫ്ള് നന്നാക്കാൻ ഉപകരിക്കുന്ന, വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിച്ച് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവസാനത്തെ രണ്ട് ജുസ് റിവിഷൻ ചെയ്യാനുള്ള വലിയ ഒരവസരം ലഭിക്കുന്നു. ഒരുപാട് വിദ്യാർത്ഥികൾ, രണ്ടും അതിൻ്റെ മേലെയും പഠിച്ച ഒരുപാട് കുട്ടികൾ വിളിക്കുന്നു. അൽഹംദുലില്ലാ, മാഷാല്ലാ, അവർക്കെല്ലാവർക്കും പരിശുദ്ധ ഖുർആൻ മുഴുവനായി ഹിഫ്ള് ചെയ്യാനും ജീവിതത്തിൽ പകർത്താനും കഴിയട്ടെ. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ആദ്യത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
4: ഫർഹാന.
3: ഫർഹാന, ഓക്കെ. മോളെ എവിടുന്ന വിളിക്കുന്നത്? കോട്ടക്കൽ. ആ ഓക്കെ. എത്രാം ക്ലാസ് നിന്നാണ്, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഫർഹാന മോള്? നാലാം ക്ലാസ്സിലാണ് അല്ലേ? ഓക്കെ. സ്കൂളിൽ മൂന്നിലാണോ?
4: അല്ല, സ്കൂൾ ഖുർആനില് പഠിക്കുന്നുണ്ട്. അതില് മൂന്നില്, സ്കൂളില് നാലില്.
3: മാഷാല്ലാ, ബാർക്കല്ലാഹു ഫീക്. വളരെ ഉഷാറാണ് അപ്പോ. പിന്നെ ഖുർആൻ ടെലികിസിലേക്ക് ആദ്യമായിട്ട് വിളിക്കണോ?
4: ഇല്ല, കുറേ പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്.
3: മാഷാല്ലാ, സമ്മാനം കിട്ടിയിട്ടുണ്ടാവൂലേ? അലമാറൊക്കെ നിറഞ്ഞോ? ഷെൽഫൊക്കെ എത്ര സമ്മാനം കിട്ടി? ഏഴ് സമ്മാനം കിട്ടിയിട്ടുള്ളൂ. ആ അപ്പൊ ഇനിയുണ്ട്. മാഷാല്ലാ, എത്ര പേരെ നമുക്ക് എണ്ണാലേ. മാഷാല്ലാ. അപ്പോ മോള് എത്ര ജുസ് പഠിച്ചിട്ടുണ്ട്? അഞ്ച് ജുസ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അപ്പൊ വളരെ മിടു മിടുക്കിയാണ്. അപ്പൊ നമുക്ക് ഇപ്രാവശ്യം എന്ത് ചോദ്യം മാറ്റി പിടിക്കാം. അമ്മ ജുസ് ഒന്ന് മാറ്റിയിട്ട് അഹ്കാഫ് നിന്ന് എടുത്തു തുടങ്ങാം. ഓക്കെ. അപ്പൊ മോള് സമ്മതിച്ചിട്ടാട്ടോ ചോദിക്കണത്? മോളെ സമ്മതത്തോടെയാണ് നമ്മൾ തുടങ്ങണത്. റെഡി? ചായയൊക്കെ കുടിച്ചില്ലേ? ഉഷാറല്ലേ? അതാണ് ചായ കുടി. ആ എന്നാലും കുഴപ്പമില്ല, ചായ കുടിച്ചതിനേക്കാൾ ഉഷാറുണ്ട് മോളെ സംസാരത്തിന്. ഓക്കെ, അപ്പോ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ആദ്യ ഒരു മാബഅദ് ആയിക്കോട്ടെ അല്ലേ?

0: الرحمن الرحيم. ويوم يعرض الذين كفروا على النار أذهبتم طيباتكم في حياتكم الدنيا واستمتعتم بها فاليوم تجزون عذاب الهون بما كنتم تستكبرون في الأرض بغير الحق حق وبما كنتم تفسقون.
1: അഹ്സൻതി, മാഷാല്ലാ, പെട്ടെന്ന് തന്നെ ഓതി. ഹിഫ്ളു ഉഷാറാക്കിയിട്ടുണ്ട്. ബാർക്കല്ലാഹു ഫീക്. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ആവുമ്പോ ഇനി ഇതിന്റെ താഴെന്നട്ടോ ചോദിക്കാ. മോള് അഹ്കാഫ് എന്നൊക്കെ പറഞ്ഞോണ്ടേ, ഇവിടുന്ന് അങ്ങോട്ട് താഴെന്ന് ഏതെങ്കിലും സൂറത്തുനിന്നായിരിക്കും ചോദിക്കാം. ഓക്കെ, ഇനി ഒരു മഖബിലായിക്കോട്ടെ, ഉഷാറായിക്കോട്ടെ അല്ലേ. ഓക്കെ.

0: سعيرا.
1: أدين ما قبله. ولا آيتك قلت له.
2: الله أكبر.
1: أوكي.

0: ആ പറയൂ. ഈ ആയത്തിന്റെ അടുത്ത ആയത്തിന് തുടക്കോ പോതിയതിന്റെ നമുക്ക് മാഖബിലാണ് വേണ്ടത് ട്ടോ. വലില്ലാഹി മുൽകു സമാവാതി വൽ അർദ്. യെസ് ഓതിക്കോളൂ.
1: بسم الله الرحمن الرحيم ويعذب المنافقين والمنافقات والمشركين والمشركات الظانين بالله غير مستور عليهم ضرب الله عليهم ولعنهم وأعد لهم جهنم وساءت مصيرا.
0: ഇപ്പൊ ഞാൻ ചോദിച്ചത് വേറെ ആയത്താണ്, മോള് ഓതിയത് വേറെ. ഇനിയിപ്പൊ എന്താ ചെയ്യാ? അല്ല ഞാൻ നേരത്തെ ഓതിയില്ലേ ഒമല്ലം യുഅ്മിൻ ബില്ലാഹി, അതിന്റെ മാഖബിലായിരുന്നു മോള് ഓതേണ്ടത്. ഇപ്പൊ മോള് ഓതിയത് അതിന്റെ ശേഷമുള്ള ആയത്തിന്റെ തുടക്കമാണ് ഞാൻ ഓതിയത്. മോള് ഓതിയതല്ല ഇപ്പോ. അപ്പൊ എന്താ ചെയ്യാ? ഓതിയത് തെറ്റിപ്പോയല്ലോ. وَمَن لَّمْ يُؤْمِن بِاللَّهِ وَرَسُولِهِ فَإِنَّا أَعْتَدْنَا لِلْكَافِرِينَ سَعِيرًا. അതിന്റെ മാഖബിലാണ്. പിന്നെ മോളൂസ് ഫർഹാന, അത് അതല്ല മോളെ ഞാൻ ചോദിച്ചത്. ഞാൻ ഓതി ആയത്തിന്റെ മാഖബില, മോള് പറഞ്ഞില്ലേ മാഖബില ഓതാന്ന്
1: പറഞ്ഞില്ലേ?
0: ഇപ്പൊ എവിടെ ഇപ്പൊ മനസ്സിലായി? ഇപ്പൊ എങ്ങനെ വേഗം കിട്ടിയത്? നേരത്തെ തന്നെ ഓതിയാണ്, അത്രയും സമയം നമുക്ക് ലാഭിക്കാർന്നു. ഓക്കെ മാഷാ. ആ ഓക്കെ ഓക്കെ. അപ്പൊ രണ്ട് ചോദ്യങ്ങളായി അല്ലേ? യെസ് അൽഹംദുലില്ല. അപ്പോ ഇനി മൂന്നാമത്തെ ഒരു ചോദ്യം, മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ സൂറത്തിന്റെ പേര് പറയണം. ഏ റെഡി അല്ലേ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുലൂ

0: صورة صورة.
1: ما شاء الله احسنتي. ഓക്കെ, മൂന്ന് ചോദ്യങ്ങളുള്ളൂ. വേണമെങ്കിൽ 10 ചോദ്യങ്ങളാക്കാം, വേണോ? അൽഹംദുലില്ല, നമ്മള് വളരെ ബോൾഡാണ്, കോൺഫിഡൻ്റ് ആണ്, ഉഷാറാണ് കേട്ടോ. അൽഹംദുലില്ല, അള്ളാഹു അതേ നന്നായിട്ട് 25 ജുസു കൂടി ഇതേപോലെ മനഃപ്പാഠമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ശുക്രൻ, ജസാക്കുമുല്ലാഹു
0: ഖൈറാ.
1: എൻ്റെ പേര് അമീർ, അമീർ ഒറ്റപ്പാലം. ഓക്കെ, ഇൻഷാല്ലാ. ശുക്രൻ, ജസാക്കല്ലാ ഖൈറ. മറ്റു കുട്ടികളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
1: നിങ്ങളെന്താ വിചാരിച്ചത്? ആ കുട്ടി ആകെ ആ ജ്യൂസ് അല്ല പഠിച്ചിക്കണത്, 5 ജ്യൂസ് മേലെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു മറിച്ച്. ജാഫർ സലിഫ് എങ്ങനെയാണ് എന്താണ് മുടുക്കിയത്? അടുത്ത കോളറിലേക്ക് നമുക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
1: പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലികിസിലേക്ക് സ്വാഗതം. ഇതാരാണ് വിളിക്കുന്നത്?
0: ഫീദ.
1: ഒരു പ്രാവശ്യം കൂടി പറയൂ.
0: ഫീദ. ഫീദ.
1: ഫീദ. ഫീദ. FILDA അല്ലേ?
0: യെസ്.
1: മാഷാല്ലാ. ഫീദ. ഫീദ മോൾ എവിടുന്ന് വിളിക്കുന്നു?
0: വരമ്പനാല.
1: ജില്ലന്റെ ഏത് ഏത് സ്ഥലത്താണത്?
0: വരമ്പനാല.
1: വരമ്പനാല. മലപ്പുറം ജില്ലയാണോ?
0: മലപ്പുറം ജില്ലയാണ്.
1: ആ ഓക്കെ ഓക്കെ, മലപ്പുറം ജില്ലയിൽ. ഓക്കെ, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
0: രണ്ടാം ക്ലാസ്സിൽ.
1: രണ്ടാം ക്ലാസ്സിലാണ്. ഓക്കെ, മാഷാല്ലാ. ഖുർആൻ ടെലികിസിലേക്കൊക്കെ വിളിക്കാറുണ്ടോ? ഓക്കെ, ഇപ്പൊ കിട്ടിയില്ലേ? കിട്ടിയപ്പോ സന്തോഷായോ? പീസ് റേഡിയോ പ്രോഗ്രാമുകളൊക്കെ കേൾക്കാറുള്ള ഒരു കുട്ടിയാണല്ലേ? മാഷാല്ലാ. പങ്കെടുക്കാറുണ്ടോ മോളെ? സ്റ്റാർ ക്വസ്റ്റിൽ പോലത്തെ പരിപാടികളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? അൽഹംദുലില്ല. അപ്പൊ നല്ല മിടുക്കിയാണ് അപ്പോ അല്ലേ? യെസ്. അപ്പൊ നമുക്ക് 30 29 ജുസുകളാണുള്ളത്. തബാറക്കയും അമ്മ ജുസ, രണ്ട് ജുസും മോള് പഠിച്ചിട്ടുണ്ടോ? ഏ മാഷാല്ലാ, തബാറക്ക ജുസ് മുഴുവൻ കാണാതെ പഠിച്ചിട്ടുണ്ട് അല്ലേ? മോള് എവിടുന്നാ പഠിച്ചത്? അൽഹംദുലില്ല. മുജാദില മുതല് താഴേക്കാണോ? ഏ ഹലോ
0: ഹലോ.
1: ആ, 3 ജുസ് എന്ന് പറയുമ്പോ അവസാനത്തെ 28 29 30 അല്ലേ? അപ്പൊ നമുക്ക് 3 ജുസ്. അപ്പൊ നമുക്ക് അവിടുന്ന് തുടങ്ങാം അല്ലേ? ഇൻഷാല്ലാ. അപ്പോ ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കൂട്ടോ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يوم يبعثهم الله جميعا فينبئهم بما عملوا

0: ഇത് അതിൻ്റെ അടുത്ത ആയത്താണ് മോൾ ഓതേണ്ടത്. ഹലോ,
1: ഓതിക്കോളൂ.
0: വരട്ടെ.

0: куню
1: من نجوى
0: نجوى ثلاثة إلا هو الرابعهم ولا جمسة
1: ولا خمسة مول نوكيتان أوذنه قرآن نوكيتان أوذنه കാണാതെ ഓതുന്നത്? ആ കാണാതെ ഓതുമ്പോ എങ്ങനെ ജംസത്തിന്നൊക്കെ ഓതുക? ഹംസത്തിന്നല്ലേ? അപ്പോ എന്ത് മനസ്സിലായത്? ഇപ്പോ നമ്മൾ പഠിച്ചത് ഇങ്ങനെ നന്നായിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ മറന്നു പോകുന്നു. മനസ്സിലായോ?
0: യെസ്.
1: അപ്പൊ മോള് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചതാട്ടോ മുജാദില. അപ്പോ മുജാദില സൂറത്ത് മുജാദില എന്നേ ഇൻഷാല്ലാ ഫിൽദ. അപ്പോ വീണ്ടും നമ്മളേ ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യണം തോന്നുന്നുണ്ട് അല്ലേ? മോൾക്ക് തോന്നുന്നില്ലേ? യെസ്, പറയൂ. ആ അപ്പോ എന്തായാലും നന്നായിട്ട് ഒന്നുകൂടി പഠിച്ചിട്ട് മോൾ അടുത്ത പ്രാവശ്യം വിളിക്കണം. Yes?
0: Okay.
1: ഇൻഷാല്ലാ അല്ലാഹു ഖൈറാക്കട്ടെ. ശുക്രൻ, ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
1: അടുത്ത കോളറിലേക്ക് നമുക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
1: പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? മുആദ്. മുആദ് ഒരു റൂമിലേക്കോ സൗണ്ട് വരാത്ത ഭാഗത്തേക്കോ മാറി നിൽക്കണം കേട്ടോ. യെസ്, മുആദ് അല്ലേ? മുആദ്, മോൻ്റെ പേരിലൊരു സ്വഹാബി ഉണ്ടല്ലോ. മോന്റെ വീട് എവിടെയാണ്? പാലക്കാഴിയാണ്. ഓക്കെ, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഏഴാം ക്ലാസ്സിലാണ്. പഠിച്ചവന് ആരെ സൗണ്ടാണത്? എത്ര ജ്യൂസ് പഠിച്ചിട്ടുണ്ട് മുആദ്? മാഷാല്ലാ, ഇപ്പൊ എന്താ ഒരു സന്തോഷം എന്നറിയും മുആദെ. നിങ്ങളെ പോലത്തെ കുട്ടികളിങ്ങനെ വിളിക്കുമ്പോഴേ നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ ഏഴ് ജ്യൂസ്, മൂന്ന് ജ്യൂസ്, അഞ്ച് ജ്യൂസ് എന്നൊക്കെ പറയുമ്പോൾ അൽഹംദുലില്ലാ വല്ലാത്തൊരു സന്തോഷമാണ്. കാരണം ഇത് പഠിക്കുന്നുണ്ടല്ലോ കുട്ടികൾ. അതേപോലെ മോന് ഏഴാം ക്ലാസ്സിലാണ്. മുമ്പൊക്കെ വിളിക്കുന്ന കുട്ടികൾ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, നാലിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ അഞ്ച് ജ്യൂസിൻ്റെ ഒക്കെ മേലെ ഹിഫ്ളാക്കുന്ന ആ ഒരു ഇതിലേക്ക് നമ്മളെ മാഷാല്ലാ വളർന്നു അൽഹംദുലില്ലാ. അപ്പോൾ അതൊരു സന്തോഷം തന്നെയാണ് അല്ലേ? ശരി, അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മുആദിനോട് അമ്മ ജുസും മുൽക്കും മാത്രം ചോദിച്ചാൽ പോരാന്നുള്ളതാണ്. എന്താ എൻ്റെ അഭിപ്രായം? നിങ്ങളെ അഭിപ്രായം പറയണം, അല്ലെങ്കിൽ മോൻ പറഞ്ഞ ജുസ് എന്ന് ചോദിക്കാം. അപ്പോൾ ആ ഒരു അതിനൊരു അവസരം കൂടി ആവണം. നമ്മുടെ ഒരു മുറാജ അത് ചോദിക്കുന്ന അറിയുമ്പോൾ മോൻ അത് നന്നായിട്ടൊന്ന് ഓതി നോക്കുമല്ലോ. ആ എന്താ പറയൂ, എന്താ ചെയ്യണ്ട, വേഗം. എവിടുന്നാ ചോദിക്കണ്ടേ? മുആദിൻ്റെ ഉപ്പാന്റെ പേര് പറ. മുആദിൻ്റെ ഉപ്പാന്റെ പേര് പറ.
2: ആ
1: ഓക്കെ, അപ്പോ എന്താണ് ഇന്നത്തെ, ഏതാ ചോദിക്കണ്ടേ? മുൽക്കും അത് മാത്രം മതിയെന്നാ? ആ ഇനി അടുത്തൊരു പ്രാവശ്യം മുആദ് വിളിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം എന്തായാലും പരിഗണിക്കണം. യെസ്, ഇൻഷാല്ലാ ഇൻഷാല്ലാ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يوم يكشف عن ساق ويدعون إلى السجود فلا يستطيعون അടുത്ത ആയത്ത്.
2: എന്ത്?
1: അതിന്റെ അടുത്ത ആയത്ത് മൂന്ന് ഓതണം.
2: കേട്ടില്ല,
1: സൗണ്ട് കുറച്ച് കൂട്ടിയേക്കണം. يوم يكشف عن ساق ويدعون الى السجود فلا يستطيعون. കേട്ടോ? ഹലോ മുആദ്, ഇപ്പോൾ കേൾക്കുന്നുണ്ടോ?
2: ഹലോ.
1: ആ, നേരത്തെ ഓതി ആയത് കേട്ടില്ലേ?
2: ക്ലിയർ ആണല്ല.
1: يوم يكشف ساق ويدعون الى السجود فلا يستطيعون. ഇപ്പോ കേട്ടോ?
2: ആ,
1: അതിന്റെ അടുത്ത ആയത്ത്, ശേഷമുള്ള ആയത്ത് വേഗം ഓതുക.
2: ഔസു ബില്ലാഹി മിനൽ ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
1: ഓതിക്കോളൂ. ഓതിക്കോളും അതെ. ഇത് നമ്മൾ പഠിച്ച ആ ഭാഗത്ത് തന്നെ കേട്ടുള്ളത്. അവസാനത്തെ രണ്ട് ജുസിന്റെ ഉള്ളിൽ നിന്നുള്ള ചോദ്യമാണ് കേട്ടോ. ഓതിക്കോളൂ. ഹലോ, കിട്ടിയോ? കാണാതെയാണ് ഓതേണ്ടത് കേട്ടോ. കാണാതെയാണ് ഓതേണ്ടത്. ഹലോ, സമയായി. അത്രയും സമയം നമുക്ക് വെയിറ്റ് ചെയ്യാനേ പ്രയാസാണ്. എന്താ ചെയ്യാ? നന്നായിട്ട് ഒന്നുകൂടി പ്രിപ്പയർ ചെയ്തിട്ട് മോന് വിളിക്കണം കേട്ടോ. ഇൻഷാല്ലാ. ഓക്കെ, അള്ളാഹു എളുപ്പാക്കി തരട്ടെ. സമയം ഒരുപാട് നമുക്ക് ഇതിന്റെ ഇടയിൽ സമയം കൊടുക്കാൻ പറ്റൂലേ. ഒരുപാട് കുട്ടികളും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കല്ലേ. ഇപ്പൊ ഏകദേശം രണ്ട് മിനിറ്റിന് മേലെ മോന് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഓർമ്മിക്കാൻ എടുത്തിട്ടുണ്ട്. ഏ, ഓക്കെ, അപ്പൊ എന്താ ചെയ്യാ? ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കണം കേട്ടോ. ഓക്കെ, കിട്ടിയ സമയം കഴിഞ്ഞു. ആ സമയത്തിനുള്ളിൽ നമ്മൾ ഓതണായിരുന്നു. ഒരു രണ്ട് മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മാഷാല്ലാ, നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും ഒരുപാട് കൂട്ടുകാർ നമ്മളെ വിളിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും അതിന് നന്നായിട്ട് പഠിക്കുകയും ഒരുങ്ങുകയും വീണ്ടും നമ്മൾ ഖുർആൻ ടെലിക്വിസിൽ പങ്കെടുക്കാൻ വേണ്ടി വിളിക്കുകയും ചെയ്യാം. ഇൻഷാ അള്ളാ, അള്ളാഹുവിൻ്റെ തൗഫീഖ് നമുക്ക് ലഭിക്കുമ്പോൾ അതിനുള്ള അവസരം ലഭിക്കുകയും നമ്മുടെ ഹിഫ്ള് നന്നായി ആവർത്തിച്ചുകൊണ്ട് ഓർമ്മയിൽ നിലനിർത്താനും അത് ചൊല്ലിക്കൊടുക്കാനും കഴിയും എന്നുള്ള കാര്യത്തോടെ തന്നെ മുന്നോട്ട് പോകുക അള്ളാഹു സഹായിക്കട്ടെ. ശുക്രൻ, ജസാക്കും അള്ളാഹു ഖൈറ. ഇൻഷാ അള്ളാ, നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും മറ്റു പുതിയ കൂട്ടുകാരുമായി നമുക്ക് ഒരുമിച്ചിരിക്കാം. ശുക്രൻ, ജസാക്കും അള്ളാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഖുർആൻ ടെലിക്വിസ്.
4: മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ രഹസ്യമായതും പരസ്യമായതും ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.
5: إِنَّهُ يَعْلَمُ الْجَهْرَ مِنَ الْقَوْلِ وَيَعْلَمُ مَا تَكْتُمُونَ.
4: തീർച്ചയായും സംസാരത്തിൽ നിന്ന് പരസ്യമായിട്ടുള്ളത് അവൻ അറിയും, നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവൻ അറിയും.
6: ഖാരിഇകളുടെ ശബ്ദത്തിൽ മധുരപരമായ ഖുർആൻ പാരായണം കേൾവിക്കാരിലേക്ക് എത്തിക്കുകയാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ. സൂറത്തു ശുഅറ ഖാരി റഅദുൽ ഖുർദിയുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം.
7: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റിവളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഹിസാബ്.
1: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരയണമേ.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.

0: الحق ذلك بما عصوا وكانوا يعتدون.
1: وإذ قلتم يا موسى ഇവിടെ وإذ قلتم ألا وإذ قلتم وإذ അതുപോലെ قاف ذالم قاف ശ്രദ്ധിക്കണം وإذ قلتم يا موسى لن نصبر ساكنة نون ششم نون ഇദ്ഗാം ബിഗുന്ന ഇദ്ഗാം മുതമാസിലൻ ലൻ നസ്ബിറ രണ്ട് ഹർക്കത്തിൻ്റെ തോതിൽ അവിടെ ഗുന്ന ചെയ്യണം ലൻ നസ്ബിറ അതുപോലെ സ്വാദാണ് ലൻ നസ്ബിറ അല്ല സ്വാദ് ലൻ നസ് എസ് സാ സി സു എസ് ഇസ്തിഇലാ എന്ന അക്ഷരമാണ് സ്വരഭാരത്തിൽ ഉച്ചരിക്കണം ലൻ നസ്ബിറ അലാ ത്വആമിൻ ഇവിടെ ത എന്ന അക്ഷരമാണ് പ്രത്യേകം ശ്രദ്ധിക്കണം ത്വആമല്ല ത ഇത്തുബാഖ് എന്ന സിഫത്ത് നൽകി കനപ്പിച്ച് ഉച്ചരിക്കണം നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം അലാ ത്വആമിൻ ത്വആമിൻ ഐന് തൊണ്ടയുടെ മധ്യഭാഗം ത്വആമിൻ വ തൻവീനു ശേഷം വ ഇദ്ഗാം ബിഗുന്ന തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം ത്വആമിൻ വാഹിദിൻ ഹ ഹ തൊണ്ടയുടെ മധ്യഭാഗം വാഹിദിൻ ഫ തൻവീനു ശേഷം ഫ ഇഖ്ഫാവും ബിഗുന്ന തൻവീനോ നൂനുസാകിനക്കോ ശേഷം ഫ വരുമ്പോൾ ഗുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം ഇദ്ഗാം പോലെ ആവരുത് ഇഖ്ഫാവും ബിഗുന്ന അവ്യക്തമാക്കൽ വാഹിദിൻ ഫ ഫ ഫദഉ ലന ഫദഇ ദാലിന് ഖൽഖല ഫദ സുക്കൂനാണ് ഫദഉ ഐൻ ദമ്മ വദ ഫദഉ ലന ഫദഉ ലന റബ്ബക യുഖ്രിജ് ലന യുഖ്രിജ് ജീമിനെ ഖൽഖല ചെയ്യണം യുഖ്രിജ് ലന മിമ്മ മീമിന് ഷദ് മണിക്കണം മിമ്മ തുംബിതു സാക്കിന നൂന് ശേഷം ബ വന്നാൽ നൂനിനെ മീമാക്കി മാറ്റണം ഇഖ്ലാബ് തുംബിതുൽ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം തുംബിതുൽ അർദു തുംബിതുൽ അർദ് അല്ല ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കുക അതുപോലെ ബാദ് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് നിൽക്കണം അതുപോലെ ഇസ്തിഇല എന്ന അക്ഷരമാണ് സ്വരഭാരത്തിൽ ഉച്ചരിക്കണം അർദു ദ മീൻ ബഖലിഹ ഇവിടെയും സാക്കിന നൂന് ശേഷം ബ ഇഖ്ലാബ് ചെയ്യണം മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം മീൻ ബഖലിഹ അതുപോലെ ഖാഫ് മീൻ ബഖ് ബഖ് ഖൽഖല ചെയ്യണം മീൻ ബഖലിഹ വഖിഫാഇഹ ഇവിടെ മദ് മുത്തസിലാണ് നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം അതോടൊപ്പം വഖിഫ ഫ ആണ് സീനല്ല വഖിസാഇഹ എന്ന് പറയരുത് വഖിഫ ഫ വഖിഫാഇഹ വഫൂമിഹ വഅദസിഹ വബസലിഹ സാദ് വബസ സ വബസലിഹ ഖാല അതസ്തബ്ദിലൂന അല്ലദി ഖാല അതസ്തബ്ദിലൂന അതസ്തബ് ബാഇന ഖൽഖല ചെയ്യണം അതസ്തബ്ദിലൂന അല്ലദി അല്ലദി അല്ലസി അല്ല അല്ലദി ഹുവ ഹുവ തൊണ്ടയുടെ താഴെ ഭാഗം ഹുവ അല്ലദി ഹുവ അദ്ന അദ്ന ദാലിനെ ഖൽഖല ചെയ്യണം അദ്ന ബില്ലദി ഹുവ ഖൈർ ഇവിടെ നിർത്തുമ്പോൾ ഖൈര് റായിനെ തർക്കീഖ് ചെയ്യണം അതുപോലെ മദ് ചെയ്യണം ഏതുപോലെ ലിഇലാഫി ഖുറൈഷ് പോലെയുള്ള മദ്ലീൻ അപ്പോൾ ഇവിടെ ഖൈർ ഇങ്ങനെ ഖൈറെന്ന് വഖഫ് ചെയ്യരുത് ഖൈറല്ല ഖൈർ ഇഹ്ബിത്തു ഇവിടെ ഇഹ്ബിത്തു ഹംസക്ക് വസലിൻ്റെ ഹംസയാണ് അതിന് കെസർ നൽകിക്കൊണ്ടാണ് വായിക്കുന്നത് ഇഹ്ബിത്തു ഇഹ്ബിത്തു സുക്കൂനോ അല്ലെങ്കിൽ അഹ്ബിത്തു ഫതഹൊന്നും അല്ല ഈ കെസറുള്ള ഹംസ ഈ ഇഹ്ബിത്തു അതുപോലെ ഹ ഇ ത ഇതെല്ലാം മഖ്റജ് കൃത്യമായിട്ട് ഉച്ചരിക്കണം ഇഹ്ബിത്തു മിസ്റൻ സാദ് മിസ്റൻ ഫ തൻവീനു ശേഷം ഫ ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം ഫഇന്ന ലകും ഫഇന്ന നൂൻ മുശദ്ദഗുന്ന ലകും മീം സാകിനക്ക് ശേഷം മീം ഇദ്ഗാം മുതമാസിലൈൻ ഒന്നാമത്തെ മീമിന് അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം ലകും സഅൽതും വദുരിബത് ദ വദുരിബത് അലൈഹിം വദുരിബത്ത് എന്നല്ല, വദുരിബത്ത് അലൈഹിമുദ്ദില്ല, ദില്ല ദില്ല അല്ല, അദ്ദില്ല. വദുരിബത്ത് അലൈഹിമുദ്ദില്ല. അദ്ദില്ലതു വൽ മസ്കനതു വബാഉ, മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദറിൽ നീട്ടണം. വബാഉ ബിഗദബിൻ, ബിഗദബിൻ ഗ ബിഗ, അതുപോലെ ദ ضاد بغضب مي تنوين ششم ميم تنوينين ميم ليك ادغام شيد من چوندو چريكنم من الله ذلك بانهم ذلك ذلك لا ذلك بانهم نون شدند منيكنم كانوا يكفرون بايات الله يكفرون بايات الله ويقتلون ويق قاف قلقل چهن ويقتلون النبيين نون مشدغن النبيين بغير الغ توندهده مغل باغم بغير الحق وقف چهيمبول صدقا ഇവിടെ وقف چهيمبول حق الحق എന്ന് കൃത്യമായി قلقلയുടെ ഏറ്റവും പിന്നെ വലിയ രൂപം الحق ذلك بما عصوا عين صاد عين صاد مخرج صدقن عصوا عين തൊണ്ടയുടെ മധ്യഭാഗം صاد استعلاء അക്ഷരം സ്വരഭാരത്തിൽ ഉച്ചരിക്കും عصوا അതുപോലെ സുക്കൂനുള്ള വാവിന് ശേഷം വ ഇദ്ഗാം ചെയ്യണം ഒന്നാമത്തെ വാവിനെ അടുത്ത വാവിലേക്ക് ഇദ്ഗാം ചെയ്യണം ഇദ്ഗാമു തമാസിലിൻ عصوا عصوا ഇങ്ങനെയാണ് പറയുക عصوا എന്നല്ല عصوا എന്ന് ശേഷം വ അല്ല അസൗ വകാനു എന്നാണ് പറയേണ്ടത് വകാനു യഅതദൂൻ ഐൻ യഅതദൂൻ ഒന്നുകൂടെ ശ്രദ്ധിക്കുക

0: بغير الحق ذلك بما عصوا وكانوا يعتدون. سورة البقرة إلى أروتي والنامة آيات. بارك الله فيكم جميعا, السلام عليكم ورحمة الله وبركاته.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമൈൻ ലൈവ്. ഹറമൈൻ ലൈവിൽ ആദ്യമായി മദീന ഹറമിൽ ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് അബ്ദുള്ള സൂറത്ത് റഅദിന്റെ 18 മുതൽ 43 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് നമുക്ക് കേൾക്കാം.
3: الحمد لله رب العالمين

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹറമൈൻ ലൈവ്. ഹറമൈൻ ലൈവിൽ ഇതുവരെ മദീന ഹറമിൽ ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് അബ്ദുള്ള സൂറത്തു റഅദിന്റെ 18 മുതൽ 43 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തതാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനി ഹറമൈൻ ലൈവിൽ മക്ക ഹറമിൽ മഗ്‌രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് യാസർ അൽ ദോസരി സൂറത്തുൽ ബഖറയുടെ 284 മുതൽ 286 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് ശ്രോതാക്കൾക്ക് ഇപ്പോൾ കേൾക്കാം.

0: നിങ്ങൾ കേട്ടത് ഹർമൈൻ ലൈവ്. ഹർമൈൻ ലൈവിൽ മക്ക ഹർമിൽ മഗരിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് യാസർ അൽ ദോസരി സൂറത്തുൽ ബഖറയുടെ 284 മുതൽ 286 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തതാണ് ശ്രോതാക്കൾ കേട്ടത്. ഹർമൈൻ ലൈവ് സമാപിക്കുന്നു.
1: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നെ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്നവരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടിപ്പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റം മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേസ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികളിനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
2: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിൻ്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:

0: ആദം അലൈഹിസ്സലാമിൻ്റെ മക്കളായ ഹാബീലും ഖാബീലും, ഹാബീലെന്ന അനിയനെ ഖാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന ഖാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തുപോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഖാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: Tune to reality.

ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. തങ്ങളുടെ ഖുർആൻ പാരായണത്തിലെ ശൈലി കൊണ്ട് ലോകശ്രദ്ധ ആർജിച്ച കുഞ്ഞു കാരികളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. സൂറത്തുൽ മുത്തഫിഫീനിലെ 1 മുതൽ 17 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് ഉസ്മാൻ മിച്ചൽ അൽ ഹദ്ദാദ്.

0: മാഷാ അള്ളാ. ജസാകല്ലാ ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ മുത്തഫഫീനിലെ 1 മുതൽ 17 വരെയുള്ള വചനങ്ങളാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേട്ടത്. പാരായണം ചെയ്തത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.
1: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവന് പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പാരായണം നിർവഹിക്കുന്നത് അബ്ദുറഹ്മാൻ അൽ മാജിദ്.

0: فأعرض عنهم وانتظر إنهم منتظرون.
1: ما شاء الله. നമ്മൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
2: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തഫ്സീറു അമാനി, പരിശുദ്ധ ഖുർആനിലെ വ്യത്യസ്ത അധ്യായങ്ങളുടെ വിശദീകരണങ്ങൾ. ബഹുമാന്യ പണ്ഡിതൻ മുഹമ്മദ് അമാനി മൗലവി രചിച്ച തഫ്സീറു അമാനിയുടെ വിശദീകരണത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് തഫ്സീറു അമാനി എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത്. ഇന്നത്തെ തഫ്സീറു അമാനിയിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫീലിൻ്റെ വിശദീകരണമാണ് നാം കേൾക്കുന്നത്.
1: പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ.
2: വചനം ഒന്ന്.
1: അലം തറ, നീ കണ്ടില്ലേ. കൈഫ ഫഅല, എങ്ങനെ ചെയ്തുവെന്ന്. റബ്ബുക, നിന്റെ റബ്ബ്. ബി അസ്ഹാബിൽ ഫീൽ, ആനക്കാരെ കൊണ്ട്.
3: അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ,
1: ആനക്കാരെ കൊണ്ട് നിന്റെ റബ്ബ് ചെയ്തതെങ്ങനെയാണെന്നു നീ കണ്ടില്ലേ.
2: വചനം രണ്ട്.
1: അലം യജ്അൽ, അവൻ ആക്കിയില്ലേ. കൈദഹും, അവരുടെ തന്ത്രം, ഉപായം. ഫീ തളീൽ, പിഴവിൽ, നഷ്ടത്തിൽ, വഴികേടിൽ.
3: അലം യജ്അൽ കൈദഹും ഫീ തളീൽ,
1: അവരുടെ തന്ത്രം അവൻ പിഴവിലാക്കിയില്ലേ.
2: വചനം മൂന്ന്.
1: വഅർസല അലൈഹിം, അവരുടെ മേൽ അവൻ അയക്കുകയും ചെയ്തു. തൊയ്റൻ, ഒരു തരം പക്ഷികളെ. അബാബീൽ, കൂട്ടം കൂട്ടമായി.
3: വഅർസല അലൈഹിം തൊയ്റൻ അബാബീൽ,
1: അവരുടെ മേൽ അവൻ കൂട്ടം കൂട്ടമായി ഒരു തരം പക്ഷികളെ അയക്കുകയും ചെയ്തു.
2: വചനം നാല്.
1: തർമീഹിം, അവ അവരെ എറിഞ്ഞിരുന്നു. എറിഞ്ഞും കൊണ്ട്. ബിഹിജാറത്തിൻ, ഒരു തരം കല്ലുകൊണ്ട്. മിൻ സിജ്ജീൽ, സിജ്ജീലിൽ പെട്ട, ഇഷ്ടികക്കല്ലിൽ പെട്ട, ചൂളക്കല്ലിൽ പെട്ട.
3: തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ,
1: അവ അവരെ ചൂളവെച്ച ഇഷ്ടിക കല്ലുകൊണ്ട് എറിഞ്ഞിരുന്നു.
2: വചനം അഞ്ച്.
1: ഫജഅലഹും, അങ്ങനെ എന്നിട്ടു അവൻ അവരെ ആക്കി. കഅസ്ഫിൻ, വൈക്കോൽ തുരുമ്പ് പോലെ. മഅകൂൽ, തിന്നപ്പെട്ട.
3: ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ,
1: അങ്ങനെ അവരെ അവൻ തിന്നപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കി.
4: ആനക്കാർ അസ്ഹാബുൽ ഫീൽ എന്നു പറഞ്ഞത് കഅബ പൊളിക്കുവാൻ വന്ന അബ്രഹത്തിനെയും സൈന്യത്തെയും ഉദ്ദേശിച്ചു തന്നെ. കൈദഹും, അവരുടെ തന്ത്രം അഥവാ ഉപായം കൊണ്ടുദ്ദേശം, കഅബയെ നശിപ്പിച്ച് ജനങ്ങളുടെ തീർത്ഥാടന യാത്രകൾ യമനിൽ നിർമ്മിച്ച പുതിയ ദേവാലയത്തിലേക്ക് ആക്കിത്തീർക്കുവാനുള്ള പരിപാടിയുമാകുന്നു. സൈന്യത്തെ പരാജയപ്പെടുത്തിയതിനെക്കുറിച്ച് അല്ലാഹു പറഞ്ഞത് ഇപ്രകാരമാണ്: കൂട്ടം കൂട്ടമായ ഒരു തരം പക്ഷികളെ അല്ലാഹു അവരിൽ നിയോഗിച്ചു. അവ അവരെ കളിമണ്ണ് കൊണ്ടുള്ള ചൂളവെച്ച ഒരു തരം കല്ലുകൾ അഥവാ ഇഷ്ടികക്കല്ലുകൾ കൊണ്ട് എറിഞ്ഞിരുന്നു. അങ്ങനെ ആ സൈന്യം കന്നുകാലികൾ തിന്ന ശേഷം നിലത്ത് കൊഴിഞ്ഞു കിടക്കുന്ന വൈക്കോൽ തുരുമ്പെന്നോണം ചിന്നിച്ചിതറി നശിച്ചുപോയി. പക്ഷികളെയോ കല്ലുകളെയോ സംബന്ധിച്ച് കൂടുതലൊന്നും വിവരിക്കുവാൻ സാധ്യമല്ലെന്നു മുകളിൽ പറഞ്ഞുവല്ലോ. എന്നാൽ കല്ലിനെക്കുറിച്ച് അല്ലാഹു ഉപയോഗിച്ച വാക്ക് സിജ്ജീൽ എന്നാണ്. ലൂത്ത് അലൈഹിസ്സലാം നബിയുടെ ജനതയെ ബാധിച്ച ശിക്ഷ വിവരിക്കുന്ന മധ്യേ സൂറത്തു ഹൂദിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: വഅംതർന അലൈഹിം ഹിജാറതം മിൻ സിജ്ജീൽ, അവരിൽ നാം സിജ്ജീലിന്റെ കല്ല് വർഷിപ്പിക്കുകയും ചെയ്തു. ചൂളവെച്ച കല്ല് എന്നാണ് അവിടെ ഖുർആൻ വ്യാഖ്യാതാക്കൾ അതിന് അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത്. കളിമണ്ണ് കൊണ്ടുള്ള കല്ല് ഹിജാറത്തും മിൻ ത്വയിൻ എന്നും ഇതേ കല്ലിനെപ്പറ്റി സൂറത്ത് അദ്ധാരിയാത്തിൽ അല്ലാഹു പറഞ്ഞിരിക്കുന്നു. ആകയാൽ പക്ഷികൾ എറിയുവാൻ കൊണ്ടുവന്നിരുന്ന കല്ല് കളിമണ്ണ് കൊണ്ടുള്ളതും ചൂളവെക്കപ്പെട്ടതുമായിരുന്നുവെന്ന് കരുതാവുന്നതാണ്. ഈ കല്ലുകൾ മുഖേന സൈന്യങ്ങൾ കൊല്ലപ്പെടുകയാണോ അതുമൂലം അവർക്ക് മറ്റുവല്ല നാശങ്ങളും സംഭവിക്കുകയാണോ ചെയ്തതെന്ന് അല്ലാഹുവിനറിയാം. ഏതായാലും അവരുടെ അതിദാരുണമായ നാശത്തിനും പരാജയത്തിനും അത് കാരണമായെന്നുള്ളതിൽ സംശയമില്ല. അതുപോലെ തന്നെ ഇത് കേവലം സാധാരണമല്ലാത്ത ഒരത്ഭുതമായിരുന്നുവെന്നും സ്പഷ്ടമാകുന്നു. കൊക്കുകളെപ്പോലെയോ എറളാടിപ്പക്ഷികളെപ്പോലെയോ ഉള്ള ഒരുതരം പക്ഷികളായിരുന്നു പ്രസ്തുത പക്ഷികളെന്നും കടലമണി പോലെയോ പയറുമണി പോലെയോ ചെറുതായിരുന്നു ആ കല്ലുകളെന്നും കല്ലുകൾ വർഷിച്ചതോടുകൂടി സൈന്യങ്ങളിൽ ഒരുതരം വസൂരിയോ മറ്റേതോ രോഗമോ പിടിപെട്ടുവെന്നും അങ്ങിനെ അവരുടെ ശരീരങ്ങൾ നുറുങ്ങി നശിച്ചുവെന്നും മറ്റും ചില വ്യാഖ്യാതാക്കൾ പറഞ്ഞു കാണുന്നു. കൂടാതെ ഏതോ വിഷബീജങ്ങൾ വഹിച്ചിരുന്ന ഒരുതരം ഈച്ചകളായിരുന്നു ആ പക്ഷികളെന്നും ആ വിഷബീജങ്ങളാണ് കല്ലുകൊണ്ടുദ്ദേശ്യമെന്നും ചില ആധുനിക വ്യാഖ്യാതാക്കളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അങ്ങിനെ ഈ സംഭവത്തെ ഭൗതിക വീക്ഷണങ്ങൾക്കൊപ്പിച്ച് വ്യാഖ്യാനിക്കുവാനും അവർ മുതിർന്നിരിക്കുന്നു. ഖുർആനിലോ ഹദീസിലോ കാണപ്പെടുന്ന അസാധാരണ സംഭവങ്ങളിലെല്ലാം ഇതുപോലെ ദുർവ്യാഖ്യാനങ്ങൾ നടത്തി സ്വയം തൃപ്തിയടയുക ഇക്കാലത്ത് പലരുടെയും പതിവാണല്ലോ. ചിലർ അതൊരു പരിഷ്കാരം തന്നെയായിട്ടാണ് ഗണിച്ചു വരുന്നതും. ചില പുത്തൻ വ്യാഖ്യാനക്കാർ ഈ സൂറത്തിന് അതിനേക്കാളെല്ലാം വിചിത്രവും അഭാസകരവുമായ ഒരു അർത്ഥവ്യാഖ്യാനം ഈയിടെയായി നൽകിക്കാണുന്നു. അള്ളാഹുവിലും ഖുർആനിലും വിശ്വസിക്കുന്ന ഏതൊരാളും അയാൾക്ക് ഈ സൂറത്തിന്റെ വാക്കർത്ഥമെങ്കിലും അറിയാവുന്ന പക്ഷം ആ അർത്ഥവ്യാഖ്യാനം അള്ളാഹുവിന്റെ പേരിൽ അവർ കൽപ്പിച്ചുകൂട്ടി കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെന്ന് വിധി കൽപ്പിക്കുവാൻ മടിക്കുകയില്ലെന്ന് നമുക്ക് ഉറപ്പുണ്ട്. സംഭവത്തെക്കുറിച്ച് അവരുടെ വിവരണത്തിന്റെ ചുരുക്കം ഇതാണ്: അബ്ദുൽ മുത്തലിബും മക്കാ നിവാസികളായ ഖുറൈശികളും കഅബയുടെ പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന അബൂ ഖുബൈസ് മലമുകളിൽ കയറിയിരുന്നു. ഇത് കേവലം ഒരു സൂത്രമായിരുന്നു. അബ്രഹത്തും സൈന്യവും സ്ഥലത്ത് കടന്നതോടെ ഖുറൈശികൾ കൂട്ടം കൂട്ടമായി അവർക്കുമീതെ വമ്പിച്ച പാറക്കല്ലുകൾ ഉരുട്ടിക്കൊണ്ടിരുന്നു. അതുവഴി സൈന്യം ചതഞ്ഞരഞ്ഞുപോയി. അള്ളാഹു അക്ബർ! മനുഷ്യന്റെ ചിന്താഗതിക്ക് വക്രത ബാധിച്ചാൽ അവന് എന്തുതന്നെ പറഞ്ഞുകൂടാ? സൈന്യത്തെ പരാജയപ്പെടുത്തുവാൻ അള്ളാഹു സാധാരണമല്ലാത്ത ഒരുതരം പക്ഷികളെ നിയോഗിച്ചുവെന്നും ഒരുതരം കല്ലുകൊണ്ട് അവ അവരെ എറിഞ്ഞു നശിപ്പിച്ചുവെന്നും സമ്മതിക്കുവാൻ ഇവരുടെ യുക്തിക്ക് സാധിക്കാത്തതിൽ നിന്നും അതേസമയത്ത് അള്ളാഹുവിന്റെ പ്രസ്താവന ശരിയല്ലെന്ന് തുറന്നു പറയുവാൻ ധൈര്യം വരാത്തതിൽ നിന്നും ഉടലെടുത്തതാണ് ഈ വിവരണം. ഇതിന് അവർ നൽകുന്ന ന്യായീകരണങ്ങൾ ഇങ്ങനെ സംഗ്രഹിക്കാം: ധീരതയിലും കഅബയോടുള്ള ബഹുമാനത്തിലും പേരുകേട്ടവരാണ് ഖുറൈശികൾ. എന്നിരിക്കെ അവർ കഅബ പൊളിക്കാൻ വന്ന സൈന്യത്തോട് നേരിടാതെ ഭീരുത്വം കാട്ടി മലമുകളിൽ കയറിയിരുന്നുവെന്ന് പറയുന്നത് വിശ്വസിക്കാവതല്ല. കഅബ പൊളിക്കാൻ വന്ന സൈന്യത്തോട് അറബികൾ ധീരമായി പോരാടിയിരുന്നുവെന്ന് കാണിക്കുന്ന പല കവിതകളും നിവേദനങ്ങളും നിലവിലുണ്ട് താനും. പക്ഷേ സൈന്യത്തിന്റെ വരവ് ഹജ്ജ് ദിവസങ്ങളിലായതുകൊണ്ട് പെട്ടെന്ന് ഒരു യുദ്ധസന്നാഹത്തിന് സാധിച്ചില്ല. അതുകൊണ്ടാണ് സൂത്രജ്ഞനായ അബ്ദുൽ മുത്തലിബ് എല്ലാവരോടും അബൂ ഖുബൈസിൽ കയറുവാൻ കൽപ്പിച്ചത്. ശത്രുക്കളെ അവിടെ നിന്ന് കല്ലെറിഞ്ഞ് പരാജയപ്പെടുത്താമെന്ന രഹസ്യം അദ്ദേഹം ആദ്യം അവരെ അറിയിക്കാത്തത് കേവലം തന്ത്രമായിരുന്നു. ഈ ന്യായീകരണത്തിന്റെ ഉള്ളുകള്ളിയെപ്പറ്റി അല്പമൊന്ന് ചിന്തിക്കുക. ഒന്ന്, അറബികളുടെ ധീരതയും അവർക്ക് കഅബയോടുള്ള മതിപ്പും ശരി തന്നെ. പക്ഷേ തങ്ങൾക്ക് നേരിടാൻ കഴിയാത്ത വണ്ണമുള്ള ശത്രുസേനയെ നേരിട്ട് കൂട്ടത്തോടെ ആത്മഹത്യക്ക് ഒരുങ്ങുകയെന്ന പിഡിത്തം അവർക്കുണ്ടായിരുന്നുവെന്ന് കരുതാവതല്ല. അതിരിക്കട്ടെ, ആനപ്പട്ടാളം മക്കായിൽ പ്രവേശിച്ചിട്ടു പോലുമില്ല. പ്രവേശന മാർഗത്തിൽ വെച്ച് തന്നെ അള്ളാഹു അവരെ തടഞ്ഞു എന്നതാണ് വാസ്തവം. ആ നിലക്ക് അബൂ ഖുബൈസിന്റെ മുകളിൽ നിന്ന് സൈന്യത്തിനുമീതെ പാറക്കല്ലുകൾ ഉരുട്ടിവിട്ടു എന്ന് പറയുന്നതിന് അർത്ഥമില്ല തന്നെ. ഹുദൈബിയ സംഭവ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഒട്ടകം ഒരിടത്ത് വെച്ച് മുമ്പോട്ട് നടക്കുവാൻ കൂട്ടാക്കാതെ മുട്ടുകുത്തുകയുണ്ടായി. ഈ അവസരത്തിൽ തിരുമേനി ഇപ്രകാരം പ്രസ്താവിച്ചതായി ബുഖാരി റഹിമഹുല്ല ഉദ്ധരിക്കുന്നു: അതിന് അങ്ങിനെ ഒരു സമ്പ്രദായം ഇല്ല. പക്ഷേ ആനയെ തടഞ്ഞുവച്ചവൻ അതിനെ തടഞ്ഞുവച്ചതാണ്. മക്കാ വിജയ സംഭവം വിവരിച്ച കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞതായി ബുഖാരിയും മുസ്ലിമും റഹ്മത്തുല്ലാഹി അലൈഹിമ ഉദ്ധരിക്കുന്നു: അള്ളാഹു മക്കായെ സംബന്ധിച്ച് ആനയെ തടഞ്ഞുവെക്കുകയുണ്ടായി. അവന്റെ റസൂലിനും സത്യവിശ്വാസികൾക്കും അതിൽ അധികാരം നൽകുകയും ചെയ്തു. ഇന്നല്ലാഹ ഹബസ അൻ മക്കത്തൽ ഫീല വസല്ലത അലൈഹ റസൂലഹു വൽ മുഅ്മിനീൻ. ആനപ്പട്ടാളം മക്കയിൽ പ്രവേശിച്ചിട്ടേയില്ല എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ. ഖുർആന്റെ പ്രസ്താവനകളെ മാറ്റിമറിക്കുന്നവർക്ക് ഹദീസിനെ നിഷേധിക്കുവാൻ ഒട്ടും പ്രയാസം തോന്നുകയില്ലെങ്കിലും സത്യാന്വേഷികൾക്ക് ഇത് തെളിവ് തന്നെയാണ്. രണ്ട്, അബ്രഹത്തിന്റെ ഉദ്ദേശവും കഅബ പൊളിക്കുവാനുള്ള ശ്രമവും അറിഞ്ഞ അറബി ഗോത്രങ്ങൾ അതിൽ ക്ഷുഭിതരാവുകയും ചിലരെല്ലാം വഴിമധ്യേ അവനെ നേരിടുകയും ചെയ്തതായി ചരിത്രങ്ങളിൽ വന്നിട്ടുള്ളത് ശരിയാണ്. യമനിലെ ഒരു പ്രമാണിയായിരുന്ന ദൂനഫർ കുറെ ആളുകളെ ശേഖരിച്ച് അബ്രഹത്തുമായി ഏറ്റുമുട്ടുകയുണ്ടായി. അവർ പരാജയപ്പെടുകയും ദൂനഫർ ബന്ധനസ്ഥനാവുകയുമാണുണ്ടായത്. പിന്നീട് ഖസ്അം പ്രദേശത്ത് വെച്ച് നുഫൈലിബിനു ഹബീബും അദ്ദേഹത്തിന്റെ ജനതയും മറ്റൊരു യുദ്ധവും നടത്തുകയുണ്ടായി. ഇവർക്കും വിജയം വരിക്കുവാൻ കഴിഞ്ഞില്ല. നുഫൈൽ ബന്ധനസ്ഥനാവുകയും ചെയ്തു. ത്വായിഫ് വഴിയായിരുന്നു അബ്രഹത്ത് മുന്നേറിയിരുന്നത്. ത്വായിഫുകാർ ഏറ്റുമുട്ടുവാൻ കഴിവില്ലെന്നു കണ്ട് നയപൂർവം പിന്മാറുകയാണ് ചെയ്തത്. മേൽപ്പറഞ്ഞതുപോലെയുള്ള സംഘട്ടനകളിൽ അറബികൾ വഹിച്ച പങ്കും അവർ കാണിച്ച ധീരകൃത്യങ്ങളുമാണ് ഇവർ ചൂണ്ടിക്കാട്ടിയ ചില കവിതകളിൽ പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നത്. ഇതല്ലാതെ മക്കയിൽ വെച്ച് ഖുറൈശികളും അബ്രഹത്തിന്റെ സൈന്യവും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായതായി യാതൊരു രേഖയും ഇല്ല. അഥവാ മക്കയുടെ അടുത്തു വെച്ച് വല്ലതും ഉണ്ടായിട്ടുണ്ടെന്ന് സങ്കല്പിച്ചാൽ തന്നെ വഴിക്ക് വെച്ചുണ്ടായ സംഘട്ടനങ്ങളിൽ സംഭവിച്ചതുപോലെ അതിൽ ഖുറൈശികൾക്ക് ചെറുത്തു നിൽക്കുവാൻ കഴിയാതെ അവർ മലമുകളിൽ കയറി അഭയം പ്രാപിക്കുന്നതും സ്വാഭാവികമാണ്. എന്നല്ലാതെ അബ്ദുൽ മുത്തലിബ് രഹസ്യമായി തയ്യാറാക്കിയ ഒരു ആസൂത്രിത പരിപാടിയായിരുന്നു അത് എന്നുള്ളതിന് ഇക്കൂട്ടരുടെ സ്വന്തം കണക്കുകൂട്ടലല്ലാതെ വേറെ യാതൊരു തെളിവുമില്ല. തെളിവുള്ളത് നേരെ മറിച്ചാണ് താനും. വാസ്തവത്തിൽ ചില മഹാന്മാർ ചൂണ്ടിക്കാട്ടിയതുപോലെ അള്ളാഹു അവന്റെ വിശുദ്ധ മന്ദിരത്തെ അപ്രതീക്ഷിതവും അസാധാരണവുമായ ഒരു മാർഗത്തിലൂടെ കാത്തുരക്ഷിക്കുന്നതാണെന്ന് ദൃഷ്ടാന്തപൂർവം മനുഷ്യർക്ക് കാട്ടിക്കൊടുക്കുവാൻ വേണ്ടി അബ്രഹത്തിന്റെ മുന്നേറ്റത്തിന് വഴിമധ്യേ നേരിട്ട യുദ്ധങ്ങൾ നിമിത്തം ഭംഗം വരുത്താതിരിക്കുകയാണ് അവൻ ചെയ്തതെന്നത്രേ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു ആലം. 3. കഅബയുടെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മലയാണ് അബൂ ഖുബൈസ് എന്ന് മക്ക സന്ദർശിച്ച എല്ലാവർക്കും അറിയാം. മലയിൽ നിന്ന് കഅബയുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന ഭാഗത്തെ ചെരിവിൽ വെച്ച് കല്ലെറിഞ്ഞാൽ കഅബയുടെ അടുത്തുവന്ന പട്ടാളത്തെ ഉപദ്രവിക്കുവാൻ കഴിഞ്ഞേക്കുകയും ചെയ്യാം. എന്നാൽ തന്നെയും വേറെ ഭാഗത്തേക്കു രക്ഷപ്പെടുവാനുള്ള സൗകര്യം അവിടെയുണ്ട്. അതിരിക്കട്ടെ. ഏതായാലും അബൂ ഖുബൈസിന്റെ മുകളിൽ നിന്നാകട്ടെ, മക്കായെ ചുറ്റി നിൽക്കുന്ന മറ്റു മലകളുടെ മുകളിൽ നിന്നാകട്ടെ, ഇവർ പറയും പോലെ വമ്പിച്ച പാറക്കല്ലുകൾ ഉരുട്ടി ഉതിർത്തുകൊണ്ട് ഒരു സൈന്യത്തെ ചതച്ചെരുക്കുവാൻ തക്കവണ്ണം അത്ര അടുത്തോ സൗകര്യത്തിലോ അല്ല ആ മലകൾ സ്ഥിതി ചെയ്യുന്നതെന്ന് ആ സ്ഥലം കണ്ടു മനസ്സിലാക്കിയ ആർക്കും അറിയാവുന്നതാണ്. ഹജ്ജാജ് ബിൻ യൂസുഫിന്റെയും അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹുവിന്റെയും സൈന്യങ്ങൾ തമ്മിൽ മക്കയിൽ വെച്ച് നടന്നതും കഅബയുടെ അടുക്കലായിരുന്ന ഇബ്നു സുബൈർ റളിയല്ലാഹുവിന്റെ നേരെ മലമുകളിൽ നിന്ന് ഹജ്ജാജിന്റെ സംഘക്കാർ വമ്പിച്ച കല്ലുകൾ ഉതിർത്തതും കഅബക്ക് കേടുപറ്റിയതും ചരിത്ര പ്രസിദ്ധമാണ്. മിൻജനീഖ് എന്ന ഒരു യന്ത്രം മുഖേനയായിരുന്നു അതെന്ന് പ്രസ്താവ്യമത്രേ. ഇവിടെ ഖുറൈശികൾ മിൻജനീഖോ മറ്റോ ഉപയോഗിച്ചതായി ഇവരും പറയുന്നില്ല. മാത്രമല്ല അക്കാലത്തെ അറബികൾക്ക് മിൻജനീഖിനെപ്പറ്റി പരിചയവും ഉണ്ടായിരുന്നില്ല. അത് പിന്നീടാണ് അവർക്ക് പരിചയപ്പെട്ടിട്ടുള്ളതും. 4. ഇതിനെല്ലാം പുറമെ സംഭവത്തെക്കുറിച്ച് ഇക്കൂട്ടരുടെ സമർത്ഥനവും ഈ സൂറത്തിന് ഇവർ നൽകുന്ന വ്യാഖ്യാനവും അനുസരിച്ച് കൂട്ടം കൂട്ടമായ പക്ഷികൾ ത്വയറൻ അബാബീൽ എന്ന് അള്ളാഹു പറഞ്ഞതിൻ്റെ അർത്ഥം കൂട്ടം കൂട്ടമായ മനുഷ്യർ എന്നായിരിക്കണമല്ലോ. അതുപോലെ തന്നെ ചൂളക്കല്ല് അഥവാ കളിമണ്ണ് കൊണ്ടുണ്ടാക്കപ്പെട്ട ഇഷ്ടികക്കല്ല് ഹിജാറത്തും മിൻ സിജ്ജീൽ എന്നതിൻ്റെ അർത്ഥം വമ്പിച്ച പാറക്കല്ല് എന്നും അവരെ കല്ലുകൊണ്ട് എറിഞ്ഞിരുന്നു തർമീഹിം ബി ഹിജാറ എന്നതിൻ്റെ അർത്ഥം അവരുടെ മീതെ കല്ലുരുട്ടിയിരുന്നുവെന്നും ആക്കി മാറ്റേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം ശരിവെക്കുവാൻ വിശേഷബുദ്ധിയുള്ള ആർക്കാണ് കഴിയുക? ഇവർക്കല്ലാതെ. 5. ഇതിനേക്കാൾ ബാലിശമായ മറ്റൊരു കാര്യം തർമീഹിം ബി ഹിജാറ അവ അവരെ അഥവാ ആ പക്ഷികൾ ആ ആനപ്പട്ടാളത്തെ എറിഞ്ഞിരുന്നു എന്ന് അള്ളാഹു പറഞ്ഞുവല്ലോ. ഇതിലെ തർമീ എന്ന ക്രിയാരൂപം ഒറ്റക്കെടുക്കുമ്പോൾ അതിൻ്റെ മുമ്പും പിമ്പും ഗൗനിക്കാത്ത പക്ഷം അതിനു നീ എറിഞ്ഞിരുന്നു എന്നും അർത്ഥം കൽപ്പിക്കാം. ഈ അർത്ഥമാണ് ഇവിടെ ഉദ്ദേശമെന്നത്രേ ഈ വ്യാഖ്യാനക്കാർ പറയുന്നത്.
0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തഫ്സീറു അമാനി. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫീലിൻ്റെ മലയാളത്തിലുള്ള വിശദീകരണത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടുകഴിഞ്ഞത്.
5: ഹിഫ്ദുൽ ഖുർആൻ, ഖുർആൻ ഹൃദിസ്ഥമാക്കലും സവിശേഷ മൂല്യങ്ങളും, ഖുർആൻ പിന്തുണയും പ്രത്യാശയും. പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:40, കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
6: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കാതോർക്കുന്നു ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 54-ാമത്തെ വചനം ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുള്ളത് ഹാഫിൾ ജാഫർ സലഫി.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കൾ, സൂറത്തുൽ അഹ്സാബിലെ 54-ാമത്തെ ചെറിയ ഒരു ആയത്താണ് നമ്മൾ ഇൻഷാല്ലാഹ് ഇന്ന് മനഃപ്പാഠമാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ 53-ാമത്തെ ഒരു ആയത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കുറച്ച് വലിയ ആയത്താണ്. നന്നായി റിപ്പീറ്റ് ചെയ്യുകയും കൂടുതൽ തവണ പാരായണം ചെയ്ത് മനഃപ്പാഠമാക്കിയത് നിലനിർത്താൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹിഫ്ളുൽ ഖുർആനിലൂടെ കുറച്ച് സമയം മാത്രമേ നമ്മൾ പാരായണം ചെയ്ത് പഠിക്കുന്നുള്ളൂ. ബാക്കി സൂറത്തിൻ്റെ തുടക്കം മുതലൊക്കെ നിരന്തരമായി ആവർത്തിച്ച് പാരായണം ചെയ്യുക എന്നുള്ളത് മനഃപ്പാഠം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർബന്ധമുള്ള കാര്യമാണ്. അതുകൊണ്ട് ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ അതേ ദിവസം തന്നെ ആ ഭാഗങ്ങൾ കൃത്യമായി പാരായണം ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു അവൻ്റെ ഗ്രന്ഥം നന്നായി പഠിക്കാനും ജീവിതത്തിൽ നിലനിർത്താനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. 53-ാമത്തെ ആയത്ത് പാരായണം ചെയ്ത് 54-ാമത്തെ ആയത്തിൻ്റെ മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.

0: فإن الله كان بكل شيء عليما.
1: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്ന് നാം മനഃപ്പാഠമാക്കിയത് സൂറത്തുൽ അഹ്സാബിലെ 54-ാമത് വചനമാണ്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
3: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
4: Peace Radio, tuned to reality.
2: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപ്പാഠം. ഉസ്മാനി മുസഫിലെ പേജ് നമ്പർ 502 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അവ മനഃപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് പാരായണം നിർവഹിച്ചുകൊണ്ട് അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി നമുക്കൊപ്പം ചേരുന്നു.

0: മഷാല്ലാ ജസാക്കുമുല്ലാ ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുറാൻ റേഡിയോ മനഃപ്പാഠം. ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 502 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് സഅദ് അൽ ഖാമിദിയാണ് ഇതുവരെ നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.
1: അടുത്തതായി പീസ് ഖുർആൻ റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു അത്തഹ്സീൻ. ഇന്നത്തെ അത്തഹ്സീനിൽ ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ സൂറ അൽ ബഖ്റയിലെ 60-ാമത്തെ ആയത്തുമായി നമ്മോടൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, ശ്രോതാക്കളെ, സൂറത്തുൽ ബഖ്റയിലെ 59 വരെയുള്ള ആയത്തുകൾ അൽഹംദുലില്ലാ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് 60-ാമത്തെ ആയത്താണ് നമ്മൾ എടുക്കുന്നത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ സാധാരണയായി കണ്ടുവരാറുള്ള അബദ്ധങ്ങളും.
3: وَإِذِ اسْتَسْقَى مُوسَى لِقَوْمِهِ فَقُلْنَا اضْرِب بِّعَصَاكَ الْحَجَرَ فَانفَجَرَتْ مِنْهُ اثْنَتَا عَشْرَةَ عَيْنًا

ദാലിന് കെസറാണ്. ദാലിൻ്റെ ഉച്ചാരണവും ശ്രദ്ധിക്കണം. നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ വളരെ നേരിയ തോതിൽ പുറത്തായിരിക്കും. വ ഇതി വ ഇതിസ്തസ്ക വ ഇസി എന്നല്ല വ ഇതി വ ഇതിസ്തസ്ക ഇസ്തസ്ക. കാഫ് കനപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരമാണ്. ഇസ്തസ്ക ക അല്ല ക. മൂസ ലിഖൗമിഹി കാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗം. അതും കഴിഞ്ഞ് ചെറുനാക്കാണ് കാഫിൻ്റെ മഹ്റജ്. തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കാണ് കാഫിൻ്റെ മഹ്റജ്. ലിഖൗമിഹി ഇസ്തസ്ഖാ മൂസ ലിഖൗമിഹി ഫഖുൽ നദ്രിബ് ബിഅസാക അൽഹജർ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫഖുൽന ഫഖു ഫ ഫ ഫ അല്ല കനപ്പിക്കരുത്. ഫഖുൽന കാഫ് കനപ്പിച്ചുച്ചരിക്കണം. ഫഖുൽന ഫഖുൽ നദ്രിബ് അദ് ഇദ് ഇദ്രിബ്. അപ്പോൾ ദാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് വലതുഭാഗമോ ഇടതുഭാഗമോ അണപ്പല്ലുകളോട് ചേർന്ന് അതേ സൈഡിലുള്ള മുഗൾ ഭാഗത്തുള്ള അണപ്പല്ലുകളോട് ഉൾഭാഗത്ത് ചേർന്ന് നീളത്തിൽ തട്ടിക്കൊണ്ടാണ് ഹെവി ലെറ്ററാണ് അഥവാ ഇസ്തിഇലാഇൻ്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ദാദ്. വളരെയധികം ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു അക്ഷരമാണ് ദാദ്. അപ്പോൾ ഫഖുൽ നദ് ഫഖുൽ നദ്രിബ് ഫഖുൽ നദ്രിബ് അസാക. ഇനി ഇവിടെ ഇദ്രിബി ഇദ്രിബ് ബാഇന് സുക്കൂന്. അതുപോലെ ബി അസാക അടുത്ത ബാഇന് ഹർക്കത്തുണ്ട്. അപ്പോൾ സുക്കൂനുള്ള ബാഇന് ശേഷം ഹർക്കത്തുള്ള ബാ ഇവിടെ ഇദ്ഗാം ചെയ്തു ഉച്ചരിക്കും. ഈ ഇദ്ഗാമിൻ്റെ പേര് ഇദ്ഗാം മുതമാസിലൈൻ എന്നാണ്. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ഒന്നിനെ മറ്റൊന്നിൽ കൂട്ടിലയിപ്പിക്കുക. മുതമാസിലൈൻ എന്ന് പറഞ്ഞാലോ ഒരേ അക്ഷരമാണ്, ഒരേ മഹ്റജാണ്, ഒരേ സിഫത്താണ്. ഒരേ അക്ഷരമാകുമ്പോൾ അങ്ങനെ തന്നെ, സെയിം അക്ഷരമാകുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അതുകൊണ്ടാണ് മുതമാസിലൈൻ. അപ്പോൾ ഇദ്രിബ് അസാക ഇദ്രിബ് ബി എന്ന് ഓതുകയില്ല. ഫഖുൽ നദ്രിബ് അസാക എന്നാണ് ഓതേണ്ടത്. ഇനി ബി അസാക ഐന് സാദ് ഇതിനൊക്കെ മഹ്റജ് പ്രത്യേകം ശ്രദ്ധിക്കണം. ബി ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. സാദ് ഇസ്തിഇലാഇൻ്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. സ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. ഫഖുൽ നദ്രിബ് അസാക സ സ സ്വാ എന്ന് രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൂട്ടി പിടിച്ച് അങ്ങനെ സ്വാ, അങ്ങനെ അല്ല ഉച്ചരിക്കേണ്ടത്. സ ബി അസാക അൽ ഹജർ ഹ തൊണ്ടയുടെ മധ്യഭാഗം. ഹജർ ഹജർ ഫൻഫജറത് ഫൻഫജറത് മിൻഹു ഫൻഫ ഇഖ്ഫാ ബിഗുന്ന നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഫൻഫജറത് ഫൻഫജറത് ഫജറത് മിൻഹു താഇനെ ഇവിടെ ഖൽഖല ചെയ്യരുത്. ഫൻഫജറത് മിൻഹു എന്നല്ല ഫൻഫജറത് മിൻഹു. മിൻഹു ഇസ്നത മിൻഹു ഇസ്നത മിൻഹു മിൻഹു ഇസ്നത ഇസ്നത അല്ല ഇസ്നത ഷ ആണ് ശ്രദ്ധിക്കണം. മിൻഹു ഇസ്നത അശ്റത അശ് ഷീൻ തഫശി എന്ന സിഫത്ത് കൊണ്ടുവന്ന് അഥവാ പരത്തി ഉച്ചരിക്കണം. അശ്റത ഐന ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ നിർത്തുമ്പോൾ ഐന എന്ന് രണ്ട് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടിക്കൊണ്ട് നിർത്തുക. കൂട്ടി ഓതുമ്പോൾ ഐനൻ ഖദ് അവിടെ ഇഖ്ഫാ ബി ഗുന്ന. ഖാഫ് ഇസ്തിഇലാഇൻ്റെ അക്ഷരമാണ്, അതുകൊണ്ട് അതിൻ്റെ കൂടെയുള്ള ഗുന്നയും അല്പം കനപ്പിച്ചിട്ടായിരിക്കണം. ഐനൻ ഖദ് ഐനൻ ഖദ് ഖദ് അലീമ ഖദ് ദാലിനെ ഖൽഖല ചെയ്യണം, കേൾക്കണം ശരിക്കും. ഖദ് അലീമ قد علم كل أناس كل أناس مشربهم أناس تنوين ശേഷം മീം ഇദ്ഗാം ബിഗുന്ന തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. أناس مشربهم مشربهم كلوا واشربوا كلوا واشربوا واشربوا
മിൻ റിസ്ഖില്ലാഹ്, മിൻ റിസ്ഖില്ലാഹ്. ഇവിടെ മിൻ സാക്കിനായ നൂൻ, ശേഷം റാ. ഇദ്ഗാം ബിലാ ഗുന്ന, മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം നൂനിനെ റായിലേക്ക്. അപ്പോൾ മിർ റിസ്ഖില്ലാഹ്, മിർ റിസ്ഖില്ലാഹ് എന്നാണ് ഓതേണ്ടത്. അതേസമയം റായിനെ പലപ്പോഴും പല ആളുകളും റി റി എന്ന് ഓതും. എങ്ങനെ? മിർ റിസ്ഖില്ലാഹ്, മിർ റിസ്ഖില്ലാഹ്, ഇങ്ങനെയല്ല. മിർ റിസ്ഖില്ലാഹ്, മിർ റിസ്ഖില്ലാഹ്. വലാ തഅഥൗ, വലാ തഅഥൗ, തഅഥൗ ഐൻ, തൊണ്ടയുടെ മധ്യഭാഗം. ഷായ് മഹ്റജ് ശ്രദ്ധിക്കണം, നാവിൻ്റെ അറ്റം മുൻ പല്ലുകളുടെ ഇരുനിരകൾക്കിടയിൽ കൂടെ അല്പം പുറത്തോട്ട്, അഥവാ ദാലിനേക്കാൾ അല്പം കൂടെ പുറത്തായിരിക്കും. വലാ തഅഥൗ, വലാ തഅസൗ ഫിൽ അർളി ഓതരുത്. വലാ തഅസൗ അല്ല, വലാ തഅഥൗ ശൗ, വലാ തഅസൗ ഫിൽ അർളി. ഫിൽ അർളി ഇവിടെയും ചെറുതായിട്ട് ശ്രദ്ധിക്കണം, ഫിൽ അർളി അല്ല, ഫിൽ എ. ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഫിൽ അർളി ദാദ, ഫിൽ അർളി മുഫ്സിദീൻ, മുഫ്സിദീൻ. ഇൻഷാല്ലാ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. وَإِذِ اسْتَسْقَى مُوسَى لِقَوْمِهِ فَقُلْنَا اضْرِبْ بِعَصَاكَ الْحَجَرَ فَانْفَجَرَتْ مِنْهُ اثْنَتَا عَشْرَةَ عَيْنًا

0: സൂറത്തുൽ ബഖറയിലെ 60-ാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ കേട്ട് പഠിച്ചത്, മനസ്സിലാക്കിയത്. ശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. ബറകല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് അത്തഹ്സീൻ. ഇന്നത്തെ അത്തഹ്സീനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ. നമുക്ക് വിവരിച്ചു തന്നത് സൂറ ബഖറയിലെ 60-ാമത്തെ ആയത്ത്.
2: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
3: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലസീ യുഖ്രിജുൽ ഖബ

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അല്ലാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുന്നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുന്നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുന്നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുന്നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദ് തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.

0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ഹൂദ് വിശുദ്ധ ഖുർആനിലെ 11-ാം അധ്യായം 100-ാമത്തെ ആയത്ത് മുതൽ 109 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷേഖ് യാസർ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തൻസീൽ. ഇന്ന് തൻസീലിൽ സൂറത്ത് റൂം മുതൽ സൂറത്ത് അഹ്സാബ് വരെയുള്ള വിശുദ്ധ ഖുർആനിലെ ഭാഗങ്ങളാണ് തൻസീലിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ആദിൽ റയ്യാൻ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ്.

أو في السماوات أو في الأرض يأتي بها الله إن الله لطيف خبير.

قل الحمد لله بل أكثرهم لا يعلمون لله ما في السماوات والأرض

الناس اتقوا ربكم واخشوا يوما لا يجزي والد عن ولده

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് തഫ്സീർ അമാനി.
1: വചനം 6.
2: അലം തറ, നീ കണ്ടില്ലേ, കൈഫ ഫഅല, എങ്ങനെ ചെയ്തുവെന്ന്, റബ്ബുക, നിന്റെ റബ്ബ്, ബിആദ്, ആദിനെ കൊണ്ട്,
3: അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്,
2: നിന്റെ രക്ഷിതാവ് ആദിനെ കൊണ്ട് എപ്രകാരം ചെയ്തുവെന്ന് നീ കണ്ടില്ലേ.
1: വചനം 7.
2: ഇറോമ, അതായത് ഇറമിനെ കൊണ്ട്, ദാതിൽ ഇമാദ്, തൂണിൻ്റെതായ, സ്തംഭത്തിൻ്റെതായ, അതായത് തൂണിന്റെ ആൾക്കാരായ ഇറമു ഗോത്രം.
1: വചനം 8.
2: അല്ലതീലം യുഖ്ലഖ്, സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്തതായ, മിത്ലുഹ, അതുപോലെയുള്ളവർ, ഫിൽ ബിലാദ്, രാജ്യങ്ങളിൽ, നാടുകളിൽ,
3: അല്ലതീലം യുഖ്ലഖ് മിത്ലുഹ ഫിൽ ബിലാദ്,
2: അതെ, രാജ്യങ്ങളിൽ അതുപോലുള്ളവർ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്ത ആ ഗോത്രം.
1: വചനം 9.
2: വസമൂദ, തമൂദിനെ കൊണ്ടും, അല്ലദീന ജാബു, വെട്ടി തുരന്നു ഉണ്ടാക്കിയവരായ, അസ്സുഖ്ര, പാറ, ബിൽവാദ്, താഴ്വരയിൽ, താഴ്വരയിൽ പാറ വെട്ടി കെട്ടിടങ്ങൾ ഉണ്ടാക്കിയവരായ തമൂദിനെ കൊണ്ടും.
1: വചനം 10.
2: വഫിർഔൻ, ഫിർഔനെ കൊണ്ടും, ദിൽ ഔതാദ്, ആണികളുടെ ആളായ,
3: വഫിർഔന ദിൽ ഔതാദ്,
2: കുറ്റികളുടെ ആളായ ഫിർഔനെ കൊണ്ടും.
1: വചനം 11.
2: അല്ലദീന തഗൌ, അക്രമം ചെയ്തവർ, ധിക്കാരം ചെയ്തവർ, ഫിൽ ബിലാദ്, രാജ്യങ്ങളിൽ,
3: അല്ലദീന തഗൌ ഫിൽ ബിലാദ്,
2: അതെ, രാജ്യങ്ങളിൽ അതിക്രമം നടത്തിയവർ.
1: വചനം 12.
2: ഫഅക്തറു ഫീഹാ, എന്നിട്ട് അതിൽ അവർ വർദ്ധിപ്പിച്ചു, അൽ ഫസാദ്, കുഴപ്പം, നാശം, അങ്ങനെ അവർ അതിൽ കുഴപ്പം വർദ്ധിപ്പിച്ചു.
1: വചനം 13.
2: ഫസബ്ബ അലൈഹിം, അപ്പോൾ അവരുടെ മേൽ ചൊരിഞ്ഞു, റബ്ബുക, നിന്റെ റബ്ബ്, സൗത അദാബ്, ശിക്ഷയുടെ ചമ്മട്ടി,
3: ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്,
2: അതിനാൽ നിന്റെ റബ്ബ് അവരുടെ മേൽ ശിക്ഷയുടെ ചെമ്മട്ടി ചൊരിഞ്ഞു.
1: വചനം 14.
2: ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്, ലബിൽ മിർസാദ്, പതിസ്ഥാനത്തു തന്നെ, കാവൽ സ്ഥാനത്തു തന്നെ,
3: ഇന്ന റബ്ബക ലബിൽ മിർസാദ്,
2: നിശ്ചയമായും നിന്റെ റബ്ബ് പതിസ്ഥാനത്തു വീക്ഷിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്.
4: ആദ് ഗോത്രം, സമൂദ് ഗോത്രം, ഫിറഔനും ആൾക്കാരും എന്നിവരെല്ലാം ഭൂമിയിൽ നടത്തിയ ധിക്കാരത്തിൻ്റെയും അതിൻ്റെ ഫലമായി അവർ അനുഭവിക്കേണ്ടി വന്ന ശിക്ഷയുടെയും ചരിത്രങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഈ വചനങ്ങളിൽ ചെയ്തിരിക്കുന്നത്. മൂന്ന് കൂട്ടരെപ്പറ്റിയും ഖുർആനിൽ പലപ്പോഴും പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇറമ് എന്നു പേരുള്ള ഒരാളുടെ സന്തതികളായിരുന്നു ആദ് ജനതയെന്നും അതുകൊണ്ടാണ് അവർക്ക് ഇറമ് എന്നൊരു വർഗ്ഗപ്പേരുണ്ടായതെന്നുമാണ് പല വ്യാഖ്യാതാക്കളും പറയുന്നത്. പിതാമഹന്റെ പേർ ഗോത്രത്തിൻ്റെയും വംശത്തിൻ്റെയും പേരായി സ്വീകരിക്കൽ അറബികളുടെ പാരമ്പര്യ പതിവുമാണ്. അവരുടെ പ്രധാന പട്ടണത്തിൻ്റെയോ വാസസ്ഥലത്തിൻ്റെയോ പേരായിരുന്നു അതെന്നും അഭിപ്രായങ്ങളുണ്ട്. രാജ്യത്തിൻ്റെ പേരിലും ഗോത്രങ്ങൾ അറിയപ്പെടാറുണ്ട് താനും. അല്ലാഹു ആലം. ദാത്തുൽ ഇമാദ്, തൂണിൻ്റെ ആളുകൾ എന്ന് ആദിനെ വിശേഷിപ്പിച്ചതിൻ്റെ താല്പര്യം സൂറത്ത് ഷുഅറയിലെ 128 നിന്നും അതിൻ്റെ വിവരണത്തിൽ നിന്നും മനസ്സിലാക്കാം. ഉയർന്ന കുന്നുകളിലും മറ്റും അനാവശ്യമായി ഉന്നത സ്തംഭങ്ങളും കെട്ടിടങ്ങളും അവർ നിർമ്മിച്ചിരുന്നതായി അവിടെ പ്രസ്താവിച്ചിരിക്കുന്നു. അവരുടെ താമസം ഉയർന്ന തൂൺകാലുകളിൽ കെട്ടിയുണ്ടാക്കിയ തമ്പുകളിലായിരുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും അഭിപ്രായമുണ്ട്. ഏതായാലും വലുപ്പത്തിലും കയ്യൂക്കിലും നിസ്തുല്യരായിരുന്നു ആ ജനത. അതാണ് എട്ടാം വചനത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വമ്പിച്ച പാറകൾ വെട്ടിത്തുരന്ന് വീടും കെട്ടിടവും നിർമ്മിക്കുക സമൂദ് ഗോത്രത്തിന്റെ പതിവായിരുന്നു. അതാണ് ഒൻപതാം വചനത്തിൽ പ്രസ്താവിക്കുന്നത്. ദിൽ ഔത്താദ് കുറ്റികളുടെ ആൾ എന്ന് ഫിറഔനിനെ വിശേഷിപ്പിച്ചതിന്റെ താൽപ്പര്യം അവന്റെ അധികാര ശക്തിയും മറ്റും ചൂണ്ടിക്കാണിക്കലാണ് എന്നും കുറ്റികൾ കൊണ്ടുള്ള വിവക്ഷ രണ്ട് മൂന്ന് പ്രകാരത്തിൽ ആയിരിക്കാനിടയുണ്ടെന്നും സൂറത്ത് സ്വാദിന്റെ പന്ത്രണ്ടാം വചനത്തിന്റെ വിവരണത്തിൽ നാം മുമ്പ് വിവരിച്ചിട്ടുണ്ട്. ഈ മൂന്ന് കൂട്ടരും ചെയ്ത അക്രമങ്ങളുടെ രക്തച്ചുരുക്കമാണ് പതിനൊന്ന് പന്ത്രണ്ട് വചനങ്ങളിൽ കാണുന്നത്. എല്ലാവർക്കും അനുഭവപ്പെട്ട ശിക്ഷകളുടെ കാഠിന്യവും വലുപ്പവും ചൂണ്ടിക്കാട്ടുന്നതാണ് പതിമൂന്നാം വചനത്തിൽ ശിക്ഷയുടെ ചമ്മട്ടി ചൊരിഞ്ഞു എന്ന അലങ്കാരവാക്യം. കാലവ്യത്യാസമോ തരവ്യത്യാസമോ ഇല്ലാതെ എല്ലാവരുടെയും സ്ഥിതിഗതികളെ സദായിപ്പോഴും അള്ളാഹു വീക്ഷിച്ചും കണ്ടറിഞ്ഞും കൊണ്ടിരിക്കുന്നുണ്ടെന്നും ഓരോരുത്തരുടെ പേരിലും അവൻ തക്ക നടപടിയെടുക്കുമെന്നും താക്കീത് ചെയ്യുന്നതാണ് പതിനാലാം വചനം.
1: വചനം പതിനഞ്ച്.
2: എന്നാൽ അപ്പോഴോ, അൽ ഇൻസാനു മനുഷ്യൻ, ഇദാ മബ്തലാഹു അവനെ പരീക്ഷണം ചെയ്താൽ, റബ്ബുഹു അവന്റെ റബ്ബ്, ഫഅക്റമഹു എന്നിട്ടവനെ ആദരിച്ചു, വനഅമഹു അവനു സൗഖ്യം നൽകുകയും ചെയ്തു, ഫയഖൂലു അപ്പോഴവൻ പറയും, റബ്ബി എന്റെ റബ്ബ്, അക്റമൻ എന്നെ ആദരിച്ചു മാനിച്ചു,

0: എന്നാൽ മനുഷ്യനോ അവന് അവന്റെ റബ്ബ് പരീക്ഷണം ചെയ്യുകയും എന്നിട്ടവനെ ആദരിക്കുകയും അവന് സൗഖ്യം നൽകുകയും ചെയ്താൽ അപ്പോൾ അവൻ പറയും, എന്റെ റബ്ബ് എന്നെ ആദരിച്ചിരിക്കുന്നു എന്ന്.
1: വചനം 16.
0: അപ്പോൾ അവനെ പരീക്ഷിച്ചാൽ, ഇനി അവനെ പരീക്ഷിച്ചാൽ, ഫഖദറ എന്നിട്ടു കണക്കാക്കി, കുടുസാക്കി, പരിമിതപ്പെടുത്തി, അലൈഹി അവന്റെ മേൽ, റിസ്ഖഹു അവന്റെ ഉപജീവനം, ആഹാരം, ഫയഖൂലു അപ്പോഴവൻ പറയും, റബ്ബി എന്റെ റബ്ബ്, അഹാനൻ എന്നെ അപമാനപ്പെടുത്തി, നിന്ദിച്ചു,

0: ഇനി അവനെ പരീക്ഷണം ചെയ്യുകയും എന്നിട്ടു അവന്റെ മേൽ അവന്റെ ഉപജീവനം കുടുസാക്കുക അഥവാ പരിമിതപ്പെടുത്തുകയും ചെയ്താലോ? അപ്പോൾ അവൻ പറയും, എന്റെ റബ്ബ് എന്നെ അപമാനിച്ചിരിക്കുന്നു എന്ന്.
1: മനുഷ്യരിൽ പൊതുവിൽ കാണപ്പെടുന്ന ഒരു സ്വഭാവമാണിത്. സുഖസൗകര്യങ്ങൾ ലഭിക്കുമ്പോൾ അത് അള്ളാഹുവിന് തന്നോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ടും തനിക്ക് അള്ളാഹുവിങ്കിൽ പ്രത്യേക സ്ഥാനമുള്ളതുകൊണ്ടും ലഭിച്ചതാണെന്ന് വിശ്വസിക്കുകയും അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുക. നേരെ മറിച്ച് ഉപജീവന മാർഗത്തിലും സുഖസൗകര്യങ്ങളിലും കുറവ് വരുമ്പോൾ തന്നെ അള്ളാഹു അവഗണിച്ചിരിക്കുകയാണെന്നും അപമാനിച്ചിരിക്കുകയാണെന്നും പരാതിപ്പെടുകയും ചെയ്യുക. വാസ്തവത്തിൽ ഐഹികമായ സുഖസൗകര്യങ്ങളാകട്ടെ വിഷമങ്ങളാകട്ടെ അള്ളാഹുവിങ്കിൽ മനുഷ്യനുള്ള സ്നേഹത്തിൻ്റെയോ വെറുപ്പിൻ്റെയോ മാനദണ്ഡമായി കണക്കാക്കാവതല്ല. രണ്ടും അള്ളാഹുവിങ്കിൽ നിന്നുള്ള പരീക്ഷണങ്ങളാകുന്നു. സന്തോഷത്തിലും സൗകര്യത്തിലും നന്ദി കാണിക്കുകയും സന്താപത്തിലും ഞെരുക്കത്തിലും ക്ഷമ കാണിക്കുകയും ചെയ്യുന്ന പക്ഷം രണ്ടും അവന് ഗുണകരമായി കലാശിക്കും, ഇല്ലെങ്കിൽ രണ്ടും ദോഷകരവുമായിരിക്കും.
2: വചനം 17.
0: കല്ല, അങ്ങനെയല്ല, വേണ്ട. ബൽ, പക്ഷേ. ലാ തുക്രിമൂന, നിങ്ങൾ ആദരിക്കുന്നില്ല, മാനിക്കുന്നില്ല. അൽ യതീമ, അനാഥക്കുട്ടിയെ. അങ്ങനെ വേണ്ട, പക്ഷേ അതിനും പുറമെ നിങ്ങൾ അനാഥയെ ആദരിക്കുന്നില്ല.
2: വചനം 18.
0: വലാ തഹാദ്ദൂന, നിങ്ങൾ പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. അലാ തഅമി, ഭക്ഷണത്തെപ്പറ്റി. അൽ മിസ്കീൻ, സാധുവിന്റെ, പാവപ്പെട്ടവന്റെ, അഗതിയുടെ.
3: വലാ തഹാദ്ദൂന അലാ തഅമിൽ മിസ്കീൻ,
0: പാവപ്പെട്ടവന്റെ ഭക്ഷണത്തെപ്പറ്റി നിങ്ങൾ പരസ്പരം പ്രോത്സാഹനം നൽകുന്നുമില്ല.
2: വചനം 19.
3: വതഅകുലൂന തുറാഫ അക്ലൻ ലമ്മ,
0: അനന്തരാവകാശത്തെ നിങ്ങൾ അടക്കി കൂട്ടിയ തീറ്റ തിന്നുകയും ചെയ്യുന്നു.
2: വചനം 20.
0: വതുഹിബ്ബൂന, നിങ്ങൾ സ്നേഹിക്കുകയും ചെയ്യുന്നു. അൽ മാല, സ്വത്ത്, ധനം. ഹുബ്ബൻ, ഒരു സ്നേഹം. ജമ്മ, അമിതമായ, കഠിനമായ, വല്ലാതെ. ധനത്തെ നിങ്ങൾ അമിതമായ സ്നേഹം സ്നേഹിക്കുകയും ചെയ്യുന്നു.
1: മേൽപ്പറഞ്ഞതാണ് നിങ്ങളുടെ സ്വഭാവം, അത് നന്നല്ല. നിങ്ങൾ വേണ്ടത് അങ്ങനെയല്ല. സുഖസൗകര്യങ്ങളിൽ നന്ദി കാണിക്കുകയും വിഷമങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുകയുമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് രണ്ടും നിങ്ങൾ ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, അനാഥകളുടെയും പാവങ്ങളുടെയും കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ പതിപ്പിക്കുന്നുമില്ല. ഏതെങ്കിലും വിധേന സ്വത്തു വാരിക്കൂട്ടി ഉപയോഗിക്കുകയും ധനത്തോട് അമിതമായ മോഹം വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് സാരം. അള്ളാഹു ഇവിടെ ഉപയോഗിച്ച വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കുക. അനാഥകളെ സഹായിക്കുന്നില്ലെന്നോ സാധുക്കൾക്ക് ഭക്ഷണം നൽകുന്നില്ലെന്നോ അല്ല അള്ളാഹു പറഞ്ഞത്. അനാഥകളെ ആദരിക്കുന്നില്ലെന്നും സാധുക്കളുടെ ഭക്ഷണ വിഷയത്തിൽ പരസ്പരം പ്രോത്സാഹനം നൽകുന്നില്ലെന്നുമാണ് ആക്ഷേപിച്ചിരിക്കുന്നത്. അനാഥകൾക്ക് ഭക്ഷണം തുടങ്ങിയ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുത്താലും പോരാ, അവരെ മാനിക്കുകയും ആദരിക്കുകയും കൂടി വേണ്ടതുണ്ട്. സാധുക്കളുടെ വിശപ്പടക്കുവാനുള്ള ആഹാരം കൊടുത്താലും പോരാ, അവരുടെ വിഷയത്തിൽ പരസ്പരം സഹകരിച്ച് കൂട്ടായ പരിശ്രമങ്ങൾ നടത്തുകയും വേണ്ടതുണ്ട് എന്നൊക്കെയാണ് അതിലടങ്ങിയ സൂചനകൾ. അന്യായമായ മാർഗങ്ങളും ദുസ്സാമർഥ്യവും വഴി അനന്തരാവകാശികളെ കബളിപ്പിക്കുകയും ആക്രമിക്കുകയും ചെയ്യുക, അന്യരുടെ അവകാശങ്ങൾ പിടിച്ചെടുക്കുക, ഇതെല്ലാം ഇന്ന് പരക്കെ കാണാവുന്ന സ്വഭാവങ്ങളാണ്. ധനമോഹത്തെക്കുറിച്ചും അത് വാരിക്കൂട്ടുന്നതിലും ഉപയോഗിക്കുന്നതിലുമുള്ള താല്പര്യത്തെക്കുറിച്ചും പറയേണ്ടതുമില്ല. എന്തു മാർഗം സ്വീകരിച്ചും ധനം സമ്പാദിക്കണം, ആർഭാടമായി കഴിഞ്ഞുകൂടണം എന്ന വിചാരമാണ് മിക്ക മനുഷ്യർക്കുമുള്ളത്. തങ്ങളുടെ ജീവിത ലക്ഷ്യം തന്നെ ധനസമ്പാദനവും ആഡംബര ജീവിതവുമാണ് അവരുടെ ദൃഷ്ടിയിൽ. ഇന്ന് ലോകത്ത് നടക്കുന്ന അനീതികളുടെയും അഴിമതികളുടെയും മൂലകാരണങ്ങൾ പരിശോധിച്ചാൽ അവയിൽ ഏറിയ കൂറും ധനമോഹത്തിൽ നിന്ന് ഉടലെടുത്തതായിരിക്കും. വാസ്തവത്തിൽ ധനം ഒരു ശപിക്കപ്പെട്ട വസ്തുവായത് കൊണ്ടല്ല ഇത്. പക്ഷേ അതിനെ അളവിൽ കവിഞ്ഞ പ്രാധാന്യം നൽകുന്നതും അത് ന്യായമായ രൂപത്തിൽ സമ്പാദിക്കാതിരിക്കുന്നതും വിനിയോഗിക്കേണ്ട പ്രകാരം വിനിയോഗിക്കാതിരിക്കുന്നതുമാണ് ശാപഹേതു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹേ ആദമിൻ്റെ മകനെ, അത്യാവശ്യം കഴിച്ച് മിച്ചമുള്ളത് ചിലവഴിക്കൽ നിനക്ക് ഗുണകരമാണ്, അത് പിടിച്ചു വെക്കുന്നത് നിനക്ക് ദോഷകരവുമാണ്. അത്യാവശ്യമായതിനെപ്പറ്റി നീ ആക്ഷേപിക്കപ്പെടുന്നതല്ല. നീ പ്രാരാബ്ധം വഹിക്കുന്നവരെ കൊണ്ട് നീ ആരംഭിക്കണം. അഥവാ നീ ചെലവ് കൊടുക്കേണ്ടുന്ന ഭാര്യമക്കൾ മുതലായവരുടെ കാര്യത്തിൽ നീ മുൻഗണന നൽകണം. മേലെ കൈ അഥവാ കൊടുക്കുന്ന കൈ താഴെ കൈയിനെ അഥവാ വാങ്ങുന്ന കൈയിനേക്കാൾ ഉത്തമമാണ്. മുസ്ലിം. മറ്റൊരു നബിവചനത്തിൽ ഇപ്രകാരം കാണാം, അള്ളാഹു തന്നെയാണ് ദാരിദ്ര്യത്തെയല്ല ഞാൻ നിങ്ങളെക്കുറിച്ച് ഭയപ്പെടുന്നത്, പക്ഷേ നിങ്ങളുടെ മുമ്പുണ്ടായിരുന്നവർക്ക് വിശാലമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്ക് ഐഹിക ജീവിതം വിശാലമാക്കപ്പെടുകയും അങ്ങനെ അവർ അന്യോന്യം വഴക്കടിച്ചിരുന്നതുപോലെ നിങ്ങൾ അന്യോന്യം വഴക്കടിക്കുകയും ചെയ്യുന്നതാണ് ഞാൻ ഭയപ്പെടുന്നത്. അപ്പോൾ അവരെ അത് നാശത്തിലാക്കിയതുപോലെ നിങ്ങളെയും അത് നാശത്തിലകപ്പെടുത്തി കളയും. ബുഖാരി മുസ്ലിം.
4: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തഫ്സീറു അമാനി, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫജറിൻ്റെ 6 മുതൽ 20 വരെയുള്ള വചനങ്ങളാണ് നാം തഫ്സീറു അമാനിയിൽ മനസ്സിലാക്കിയത്.
5: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. വിശുദ്ധ ഹറമുകളിൽ ഫജർ മഗ്‌രിബ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന ഇമാവുമാരുടെ നമസ്കാരങ്ങളിൽ അവർ നിർവഹിച്ച ഖുർആൻ പാരായണം കേൾക്കാനുള്ള അവസരമാണ് ഹറമൈൻ ലൈവ് പ്രോഗ്രാമിൽ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ മക്ക ഹറമിൽ നിന്നും ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകിയ ഷെയ്ഖ് ബന്ദർ ബലീലയുടെ സൂറത്തു ഇബ്രാഹിം 31 മുതൽ 52 വരെയുള്ള പാരായണവും മദീന ഹറമിൽ മഗ്‌രിബ് നമസ്കാരത്തിന് നേതൃത്വം വഹിച്ച അശ്ശേഖ് അബ്ദുൽ ബാരി അത്വൈത്തിയുടെ സൂറ മുഅ്മിനൂൻ 51 മുതൽ 62 വരെയുള്ള വചനങ്ങളുടെയും പാരായണമാണ് നാം കേൾക്കുക.

وسخر لكم الشمس والقمر دائبين

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹറമൈൻ ലൈവ്. മക്ക മദീന ഹറമുകളിൽ ഫജർ മഗ്‌രിബ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം വഹിച്ച ഇമാവുമാരുടെ ഖുർആൻ പാരായണമാണ് നാം കേട്ടത്.
1: പ്രിയ പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഇനി നമ്മൾ പ്രവേശിക്കുന്നത് പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ്. ഇന്ന് നമ്മൾ സൂറത്തു ആലു ഇംറാനിലെ 130 മുതൽ 136 വരെ ആയത്തുകളാണ് കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ

0: ونعم أجر العاملين
1: ونعم أجر العاملين
0: ونعم أجر العاملين
1: ونعم أجر العاملين
0: ونعم أجر العاملين
1: ونعم أجر العاملين
2: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ്. സൂറത്തു ആലു ഇംറാനിലെ 130 മുതൽ 136 വരെ ആയത്തുകൾ പാരായണം ചെയ്തത് അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ ഇനി ഹൃദയ വസന്തം, സൂറത്തു സ്വാഫാത്തിലെ വചനങ്ങളുടെ പാരായണവും വിശദീകരണവും നമുക്ക് കേൾക്കാം. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
5: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സൂറത്ത് സ്വാഫാത്തിലെ 15, 16, 17 വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്ത് സ്വാഫാത്തിലെ 14-ാമത്തെ വചനമാണ് അവസാനമായി നമ്മൾ വിശദീകരിച്ചത്. ആ വചനത്തിന് ശേഷം സത്യനിഷേധികളായ ആളുകളുടെ മറ്റൊരു പ്രവർത്തനമാണ്, സ്വഭാവമാണ് അള്ളാഹു 15-ാമത്തെ വചനത്തിൽ എടുത്തു പറയുന്നത്. വഖാലു, അവർ പറഞ്ഞു, ഇൻ ഹാദാ, ഇത് അല്ല, ഇല്ലാ സിഹ്റും മുബീൻ, വ്യക്തമായ മായാജാലമല്ലാതെ. അവിടെ വാവ് അതുഫിൻ്റെ വാവാണ്. അവർ പറയുകയും ചെയ്തു എന്നാണ് ആ വാവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖാലു എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു. അപ്പോ വഖാലു, അവർ പറയുകയും ചെയ്തു. ഇൻ ഹാദാ, ഈ ഇൻ എന്നത് നഫീന് വേണ്ടി, അല്ല എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇന്നാണ്. വേറെ ചില ഇൻ എന്നത് തൗക്കീദിനു വേണ്ടി, തീർച്ചയായും എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ട്. മറ്റു ചില ഇൻ എന്ന ഹർഫുകൾ അത് ഷർത്തിനു വേണ്ടി, ഒരു നിബന്ധനയ്ക്ക് വേണ്ടി, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫലം ഇങ്ങനെയാകും എന്ന് പറയാൻ വേണ്ടി പ്രയോഗിക്കാറുണ്ട്. പക്ഷേ ഈ വചനത്തിൽ ഇൻ എന്നത് അല്ല എന്ന അർത്ഥത്തിലാണ്. ഇൻ ഹാദാ, ഇതല്ല, ഇല്ലാ സിഹ്റുൻ, സിഹറല്ലാതെ അല്ല, മായാജാലമല്ലാതെ അല്ല, മുബീൻ, വ്യക്തമായ. ഇവിടെ മുഫസ്സിരീങ്ങൾ എടുത്തു പറഞ്ഞൊരു കാര്യം, അവരുടെ വാദം സിഹ്റുൻ ബയ്യിനുൻ വാദിഹുൻ, അവർ സിഹ്റുൻ മുബീൻ എന്ന് പറഞ്ഞത് വ്യക്തമായ, പ്രകടമായ ഒരു സിഹ്ർ എന്നർത്ഥത്തിലാണ്. യഥാർത്ഥത്തിൽ ഈ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ പറയുന്നു, സുബ്ഹാനല്ലാ, എന്തൊരത്ഭുതമാണ് അവരുടെ ആ വാക്കുകൾ. കാരണം ജഅലുൽ ഹഖൽ വാദിഹ സിഹ്റൻ വാദിഹ, വളരെ വ്യക്തമായ സത്യത്തെ അവർ വ്യക്തമായ മായാജാലം എന്നാണ് പറയുന്നത്. ഹാദാ ഹുവ മൗഖിഫുഹുമു സാബിത് മിൻ ആയാത്തില്ലാഹി കമാ ഖാല തആല, ഇതാണ് അവരുടെ നിലപാട്. സത്യത്തെ കീഴ്മേൽ മറിക്കുന്ന, സത്യത്തെ അസത്യമായി ആരോപിക്കുകയും അല്ലെങ്കിൽ അങ്ങനെ വേർതിരിക്കുകയും ചെയ്യുന്ന പ്രവണത. കാരണം സൂറത്തുൽ ഖമറിൽ കാണാം, ഇഖ്തറബതി സ്സാഅതു വൻശഖൽ ഖമർ വഇയറൗ ആയതൻ യുഅരിദു വയഖൂലു സിഹ്റുൻ മുസ്തമിർ. ഇഖ്തറബതി സ്സാഅ, അല്ലാഹു പറയുന്നു, അന്ത്യനാൾ അടുത്തിരിക്കുന്നു. വൻശഖൽ ഖമർ, ചന്ദ്രൻ പിളരുകയും ചെയ്തിരിക്കുന്നു. വഇയറൗ ആയതൻ, വല്ല ദൃഷ്ടാന്തവും അവർ കണ്ടാൽ, യുഅരിദു, അവർ അവഗണിച്ചു കളയും. വയഖൂലു, അവർ പറയുകയും ചെയ്യും, സിഹ്റും മുസ്തമിർ, സ്ഥിരമായ മായാജാലം തന്നെയാകുന്നു എന്ന്. അപ്പോ വളരെ കൃത്യവും വ്യക്തവുമായ ദൃഷ്ടാന്തങ്ങൾ കണ്ട്, ആ കണ്ട ആളുകൾ പറഞ്ഞ കാര്യമാണ് അള്ളാഹു ഈ വചനത്തിലെടുത്തു പറയുന്നത്. അതുകൊണ്ടാണ് ഇത് അവരുടെ സ്ഥിരം ഒരു സമ്പ്രദായമാണ്, അവർ സ്വീകരിക്കുന്നൊരു നിലപാടാണെന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞത്. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാലൽ മുശ്രിക്കൂന യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുശ്രിക്കുകൾ പറഞ്ഞു, മുഹമ്മദേ, അരിന ആയതൻ നഷ്ഹദു ലക് ബി അന്നക റസൂലുള്ളാ, താങ്കൾ അള്ളാഹുവിൻ്റെ റസൂലാണെന്നതിന് ഞങ്ങൾക്ക് വല്ല ദൃഷ്ടാന്തവും കാണിച്ചു തരണം. ഫസഅലല്ലാഹു അൻ യുരിയഹും ആയ, അപ്പോൾ പ്രവാചകൻ തിരുമേനി അള്ളാഹുവിനോട് ചോദിച്ചു വല്ല ദൃഷ്ടാന്തവും കാണിച്ചു തരാൻ. അങ്ങനെ ഫൻ ഷഖൽ ഖമറു ഫിർഖത്തൈൻ, ചന്ദ്രൻ രണ്ട് പിളർപ്പ് പിളർന്നു, രണ്ട് ഭാഗമായി പിളർന്നു. ഫിർഖത്തുൻ ഫൗഖൽ ജബലി വ ഫിർഖത്തുൻ ദൂന, ഒന്ന് ഒരു പർവ്വത, ഒരു കഷ്ണം, ഒരു പിളർപ്പ് ഒരു പർവ്വതത്തിൻ്റെ മുകളിലും മറ്റൊന്ന് മറ്റൊരു ഭാഗത്തും. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇഷ്ഹദൂ ഇഷ്ഹദൂ,
ഇത് കണ്ട പ്രവാചകൻ പറഞ്ഞു, ദാ നിങ്ങൾ നോക്കിക്കാണുവീൻ, നിങ്ങൾ നോക്കിക്കാണുവീൻ. മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. അപ്പോൾ എന്ത് തൻ്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും കൺമുമ്പിൽ കണ്ടാലും ഇത് വ്യക്തമായ മായാജാലമാണെന്ന് ആണ് അവർ പറയാറുള്ളത്. ഒരു വലിയ പാഠവും ഒരു വലിയ സന്ദേശവും ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അതായത്, ഏത് കാലഘട്ടത്തിലും പ്രവാചകന്മാരുടെ എതിരാളികൾ, അതേപോലെ അവരോട് ധിക്കാരം സ്വീകരിച്ച, അവരെ ധിക്കരിച്ച ആളുകൾ ജനങ്ങളെ പ്രവാചകന്മാരിൽ നിന്നും അകറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അടവ് നയമാണ് പ്രവാചകന്മാരെക്കുറിച്ചുള്ള ദുരാരോപണങ്ങൾ. പല ചീത്ത പേരുകളും അവർക്ക് ചാർത്തിക്കൊടുക്കും. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? സാധാരണ മനുഷ്യർ, മറ്റു ജനങ്ങൾ പ്രവാചകന്മാരിൽ നിന്ന് അകലാൻ, അവരിൽ ആകൃഷ്ടരാവാതിരിക്കാൻ അങ്ങനെയുള്ള പല അടവ് നയങ്ങളും അവർ സ്വീകരിക്കാറുണ്ട്. പല പേരുകളും വിളിക്കുക, അതേപോലെ തന്നെ ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നത്, അത് പ്രവാചകന്മാരുടെ ആഗമനകാലം മുതൽ അവസാന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം വരെയും ഇന്നും ആ അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. ഖുർആൻ സൂറത്തു ദാരിയാത്തിൽ പറയുന്നു,

കദാലിക അപ്രകാരം മാ അതല്ലദീന മിൻ ഖബ്ലിഹിം മിർ റസൂലിൻ ഏതൊരു ദൂതൻ അവരിലേക്ക് ഇതിനു മുമ്പ് വന്നപ്പോഴും ഇല്ല ഖാലു അവർ പറയാതിരുന്നിട്ടില്ല സാഹിറുൻ ഔ മജ്നൂൻ മായാജാലക്കാരൻ അല്ലെങ്കിൽ ഭ്രാന്തൻ എന്ന്. അപ്പൊ ഏത് പ്രവാചകന്മാരുടെ നേരെയും അവരുടെ എതിരാളികൾ അല്ലെങ്കിൽ അവരുടെ കാലത്ത് ജീവിച്ച അത്തരം അസത്യത്തിൻ്റെ വക്താക്കൾ ഈ സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. അഥവാ അഹ്ലുൽ ബാത്തിൽ അസത്യത്തിൻ്റെ കക്ഷികൾ അവർ ഞങ്ങളാകുന്നു സത്യത്തിൻ്റെ കക്ഷികളെന്ന് വാദിക്കുകയും യഥാർത്ഥ സത്യത്തിൻ്റെ കക്ഷികളെ അഥവാ അഹ്ലുൽ ഹഖിനെ അവർ പിഴച്ചവരാണ്, അവർ അസത്യത്തിലാണ് എന്ന് മുദ്രയടിക്കുകയും ചെയ്യുന്ന സമ്പ്രദായം. അത് ഇന്നും നമുക്ക് സമൂഹത്തിൽ കാണാം. എല്ലാത്തരം പുത്തനാചാരങ്ങളും സ്വീകരിക്കുകയും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കോ പ്രവൃത്തിയോ അംഗീകാരമോ ഇല്ലാത്ത ധാരാളം ആചാരങ്ങൾ, ഒന്നോ രണ്ടോ പത്തോ നൂറോ അല്ല, ധാരാളം ആചാരങ്ങൾ ആചാരമായി മതമായി ആചരിക്കുകയും എന്നിട്ട് എല്ലാ ബിദ്അത്തുകളും നിങ്ങൾ കൈയൊഴിക്കണം, പ്രവാചകന്റെ സുന്നത്തുകളിലേക്ക് മടങ്ങണം എന്ന് പറയുന്ന യഥാർത്ഥ സുന്നത്തിൻ്റെ വക്താക്കളെ ബിദഅികളായിട്ടാണ് അവർ ചിത്രീകരിക്കാറുള്ളത്. അവർ പറയും ഇവർ പുത്തൻവാദികളാകുന്നു. ഈ പറയുന്ന ആളുകളും ലക്ഷ്യമാക്കുന്നത് സാധാരണ മനുഷ്യരെ ഇവരെ തൊട്ട് അകറ്റലാണ്. ഇവരിൽ നിന്ന് അവരെ അകറ്റി നിർത്താൻ, അവരിൽ ആകൃഷ്ടരാകുന്ന ആളുകളെ തടയാൻ വേണ്ടി സ്വീകരിക്കുന്ന നിലപാടാകുന്നു ഇത്. ഏത് കാലഘട്ടത്തിലും അസത്യത്തിൻ്റെ വക്താക്കൾ പിഴച്ച കക്ഷികൾ സ്വീകരിക്കാറുള്ളൊരു നിലപാടാകുന്നു ഇത്. മാത്രമല്ല, പിഴച്ച വിശ്വാസങ്ങളും അഥവാ ഖുർആനിൻ്റെയോ സുന്നത്തിൻ്റെയോ പിൻബലമില്ലാത്ത വിശ്വാസങ്ങൾ സ്വീകരിക്കുന്നവർ, അതുപോലെ തന്നെ തീവ്രമായ നിലപാടുകൾ, തീവ്രവാദപരമായ ചിന്താഗതികൾ അത് കൊണ്ടു നടക്കുന്നവർ, അത്തരം ആളുകൾ യഥാർത്ഥത്തിൽ മൻഹജു സലഫ് സ്വീകരിക്കുന്ന പ്രവാചകന്റെ മാർഗം, സ്വഹാബത്തിൻ്റെ മാർഗം, താബികളുടെ മാർഗം, ആ മാർഗമാണ് സ്വീകരിക്കേണ്ടത്. അതാണ് സത്യത്തിൻ്റെ മാർഗം, അതാണ് സുരക്ഷിതത്വമായ മാർഗം എന്ന് പറയുന്ന ആളുകളെ തീവ്രവാദികളായിക്കൊണ്ടും അവരെ പഴച്ച വിശ്വാസക്കാരായിക്കൊണ്ടും ഒക്കെയാണ് ചിത്രീകരിക്കാറുള്ളത്. ഈ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് ചില മുഫസ്സിരീങ്ങൾ അത്തരം വ്യാഖ്യാനങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞ് കാണാൻ സാധിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, എന്തൊക്കെ ആക്ഷേപങ്ങൾ ആക്ഷേപിച്ചാലും എന്തൊക്കെ കുത്തുവാക്കുകൾ പറഞ്ഞാലും എന്ത് പേരുകൾ വിളിച്ച് സമൂഹത്തെ അവരെ തൊട്ട് അകറ്റാൻ ശ്രമിച്ചാലും പ്രവാചകന്മാരെല്ലാം തങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിക്കുന്ന കാര്യത്തിൽ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഉറച്ചു നിൽക്കുകയും ക്ഷമ കൈക്കൊള്ളുകയുമാണ് ചെയ്തത്. ഇന്നും അതുതന്നെയാണ് സത്യത്തിൻ്റെ വക്താക്കൾക്ക്, അഹ്ലുൽ ഹഖിന് മൻഹജു സലഫ് സ്വീകരിക്കുന്നവർക്ക് കരണീയമായ മാർഗം എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് പതിനഞ്ചാമത്തെ വചനം, വഖാലു അവർ പറഞ്ഞു, ഇൻ ഹാദാ ഇതല്ല, ഇല്ല സിഹ്റും മുബീൻ, വ്യക്തമായ മായാജാലമല്ലാതെ. തുടർന്ന് പതിനാറാമത്തെ വചനം,

0: ആ ആളുകൾ തന്നെ പറയുകയാണ്, ഇദാ മിത്ന, നമ്മൾ മരിച്ചതിന് ശേഷം, വ കുന്ന, നമ്മളാവുകയും ചെയ്തിട്ട്, തുറാബൻ, മണ്ണും, വ ഇദാമാ, എല്ലുകളും. അപ്പം നമ്മൾ മരിക്കുകയും എന്നിട്ട് എല്ലും മണ്ണുമൊക്കെ ആവുകയും ചെയ്തതിന് ശേഷം, അ ഇന്ന ലമബുഊസൂൻ, നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവർ തന്നെയാണോ? അതൊരു പരിഹാസത്തിൻ്റെ ചോദ്യമാണ്. നമ്മൾ മരിച്ച് മണ്ണോട് മണ്ണായി ചേർന്നു, മണ്ണിൽ ലയിച്ചു പോയി, എന്നിട്ടും എങ്ങനെയാണൊരു പുനഃസൃഷ്ടി സാധ്യമാവുക? അവർ വീണ്ടും പറയുന്നു, അവഅബാഉനൽ അവ്വലൂൻ, നമ്മളുടെ പൂർവ്വപിതാക്കന്മാരും അവരും പുനർസൃഷ്ടിക്കപ്പെടും, അവരും വീണ്ടും സൃഷ്ടിക്കപ്പെടും എന്നാണോ പറയുന്നത്? ഇതാണ് അവരുടെ ചോദ്യം. വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ എടുത്തു പറഞ്ഞത് കാണാൻ സാധിക്കും. സത്യനിഷേധികൾ ഏത് കാലഘട്ടത്തിലും പറയാറുള്ള ഒരു ആരോപണവും അല്ലെങ്കിൽ ഒരു പരിഹാസവുമാകുന്നു ഇത്തരത്തിലുള്ള വാക്കുകൾ. അല്ലാമ സഅദി റഹ്മത്ത് പറയുന്നു, അഇദാ മിത്ന വസിർന തുറാബൻ വഇലാമൻ ബാലിയ, നമ്മൾ മരിച്ച് മണ്ണും എല്ലുകളുമൊക്കെയായി മാറി, ജീർണിച്ച എല്ലുകൾ, എന്നിട്ട് അഇന്നാല മബഊസൂന മിൻ ഖുബൂരിന, നമ്മുടെ ഖബറുകളിൽ നിന്ന് നമ്മൾ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണോ? അഹ്യാ, ജീവനുള്ളവരായിട്ട്. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഈ വാക്ക് യസ്തബ്ഇദൂന ലക് വയുകദ്ദിബൂന ബിഹി, അവർ താങ്കൾ പറയുന്ന വാക്കിനെ അത് സംഭവിക്കാത്ത കാര്യമാണ്, അസംഭവ്യമാണ് എന്നാണ് അവർ ഈ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യസ്തബ്ഇദൂനക്, അത് സംഭവിക്കുകയില്ല, അത് അസംഭവ്യമാണെന്ന് അവർ താങ്കളോട് പറയുന്നു. അപ്പോൾ മരണശേഷം ഒരു ജീവിതമുണ്ടെന്നത് അംഗീകരിക്കാൻ അവർ സന്നദ്ധരല്ല. ഖുർആനിൽ തന്നെ വേറെയും ചില സ്ഥലത്ത് കാണാൻ സാധിക്കും. സൂറത്ത് യാസീനിൽ കാണാം, അവർ പറയുകയാണ്, ഈ എല്ലുകൾ അത് ജീർണിച്ചതിന് ശേഷം ആരാണ് വീണ്ടും അവയെ വീണ്ടും സൃഷ്ടിക്കുക? അതെല്ലാം നുരുമ്പി എല്ല് ആയതിന് ശേഷം, അതെല്ലാം ജീർണിച്ച എല്ലുകളായതിനു ശേഷം. അള്ളാഹുവിൻ്റെ മറുപടി, നേരത്തെ ഒരായത്തിൻ്റെ വ്യാഖ്യാനത്തെ നമ്മൾ മനസ്സിലാക്കി, ഖുൽ യുഹ്യീഹല്ലദീ അൻശഅഹാ അവ്വല മറ, നബിയെ പറയുക, ആരാണോ അതിന് ആദ്യം സൃഷ്ടിച്ചത് അവൻ തന്നെ അതിനെ സൃഷ്ടിക്കും. അഥവാ ആദ്യം ഉണ്ടാക്കിയ അള്ളാഹുവിന് വീണ്ടും ഒരു ഉയർത്തെനിൽപ്പ്, പുനഃസൃഷ്ടി ഒട്ടും അസാധ്യമല്ല എന്നർത്ഥം. തുടർന്ന് 17-ാമത്തെ വചനം, അവ ആബാഉനൽ അവ്വലൂൻ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്നാണോ പറയുന്നത്? ആ വചനത്തിലെയും പദങ്ങൾ അബുൻ എന്നതിൻ്റെ ബഹുവചനമാണ് ആബാ എന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ വചനത്തിൽ നമ്മൾ പഠിച്ച 16-ാമത്തെ വചനത്തിൽ അതിലെ ചില പദങ്ങൾ കാന എന്ന് പറഞ്ഞാൽ ആയി എന്നാണ്. അതിൽ നിന്നാണ് കുന്ന, നമ്മൾ ആയി എന്ന ആ വാക്ക് വരുന്നത്. തുറാബ് എന്ന് പറഞ്ഞാൽ മണ്ണ് എന്നാണ് അർത്ഥം. വേറെയും പല സ്ഥലങ്ങളിലും ഖുർആൻ അത് പ്രയോഗിച്ചത് കാണാൻ സാധിക്കും. തുറാബ് എന്നതിൻ്റെ ബഹുവചനം അത്രിബ, മണ്ണുകൾ എന്നർത്ഥത്തിൽ അത്രിബത്ത് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ അളുമ് എന്നതിൻ്റെ ബഹുവചനമാണ് ഇളാം, എല്ലുകൾ. അളുമ് എന്ന് പറഞ്ഞാൽ എല്ല്. അതിന് തുടർച്ചയാണ് തൊട്ടടുത്ത വചനം, അഥവാ 17-ാമത്തെ വചനം, അവ ആബാഉനൽ അവ്വലൂൻ. അവ, അത് ചോദ്യമാണ്, ഇസ്തിഫാമിനു വേണ്ടിയാണ്. നമ്മുടെ പിതാക്കന്മാരുമാണോ അൽ ഔവലൂൻ, ആദ്യകാലക്കാരായ. അവിടെ മുഫസ്സിരീങ്ങൾ പറയുന്നു, ഈ തങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അവരുടെ പിതാമഹന്മാരെക്കുറിച്ചാണ്, ജദ്ദുകളെക്കുറിച്ചാണ്. ഉപ്പാൻ്റെ ഉപ്പ, അതിൻ്റെ ഉപ്പ, അങ്ങനെയുള്ള പൂർവ്വപിതാക്കന്മാർ, എത്രയോ തലമുറകൾ. അവരൊക്കെ എന്നോ മരിച്ചുപോയി, അവർ ഇനിയും ജീവിപ്പിക്കപ്പെടുമെന്നാണോ ഇവർ പറയുന്നത് എന്നാണ് അവർ ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഔവൽ എന്നതിൻ്റെ ബഹുവചനമാണ് ഔവലൂൻ എന്നത്. യഅനി അവ യുബ്അസു ഐളൻ ആബാഉനൽ ഔവലൂൻ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ വീണ്ടും സൃഷ്ടിക്കപ്പെടുമെന്നാണോ? ആ ചോദ്യത്തിലടങ്ങിയ കാര്യം അവർ ശക്തമായ നിഷേധമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൂറത്തുൽ ജാസിയയിൽ ഇത്തരം ആളുകളുടെ നിലപാടിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, അല്ലാഹുവിന്റെ വചനങ്ങൾ, നമ്മുടെ വചനങ്ങൾ അവർക്ക് ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ, വ്യക്തമായ വചനങ്ങൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ അവർ അതിനെതിരെ തെളിവ് പറയും. എന്ത്? ഇല്ല ഖാലു തു ബിആബായിന ഇൻകുംതും സ്വാദിഖീൻ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചാൽ, അത് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് കേൾപ്പിക്കപ്പെട്ടാൽ, ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ അവർ പറയും, എന്നാൽ നിങ്ങൾ പറയും പ്രകാരമാണെങ്കിൽ മുമ്പ് മരിച്ചുപോയ ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ കൊണ്ടുവരുവീൻ, നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ. യഥാർത്ഥത്തിൽ ആ വാദം തീർത്തും വിഡ്ഢിത്തരമാണെന്ന് അല്ലാഹുവിൻ്റെ മറ്റു ചില വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു അവൻ്റെ വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുന്ന മരണശേഷമുള്ള ജീവിതമെന്ന കാര്യം, അത് സത്യമാണ്, യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത രൂപത്തിൽ അല്ലാഹു ഇത് വ്യക്തമായി പറയുന്നുണ്ട്. അതിൽ ദൃഢവിശ്വാസം സ്വീകരിച്ച് അല്ലാഹുവിൻ്റെ വചനങ്ങളിൽ ശക്തമായ യക്കീനോടുകൂടിയുള്ള വിശ്വാസം സ്വീകരിച്ച് അല്ലാഹുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. സർവശക്തനായ നാഥൻ അവൻ്റെ വചനങ്ങളിൽ കലർപ്പില്ലാതെ എല്ലാ നിലയിലും സംശയലേശമന്യേ വിശ്വസിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: നമ്മൾ കേട്ടത് ഹൃദയവസന്തം സൂറത്തു സാഫാത്തിലെ വചനങ്ങളാണ് നമ്മൾ കേട്ടത്. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ, അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് ഓതിക്കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥറ: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അല്ലാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
5: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുറാനോതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുറാൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുറാൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖളാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് ഖുർആൻ റേഡിയോ മനഃപാഠം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഒരു ദിവസം ഒരു പേജ് വീതം വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാനുള്ള അവസരമാണ് മനഃപാഠം പ്രോഗ്രാം നമുക്ക് നൽകുന്നത്. ഇന്ന് നമ്മൾ കേൾക്കുന്നത് വിശുദ്ധ ഖുർആൻ പേജ് നമ്പർ 500. പാരായണം നിർവഹിക്കുന്നത് അശ്ശൈഖ് സഅദ് അൽ ഗാമിദി.
7: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: السماوات والأرض بالحق ولتجزى كل نفس بما كسبت وهم لا يظلمون.
1: ما شاء الله. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് മനഃപാഠം എന്ന പ്രോഗ്രാമാണ്. വിശുദ്ധ ഖുർആൻ പേജ് നമ്പർ 500. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് സഅദ് അൽ ആമിദി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ ശ്രോതാക്കളിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. സൂറത്തുൽ ബഖറയിലെ 63 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഏതാനും ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും അതുപോലെ പാരായണത്തിൽ സാധാരണ കണ്ടുവരാറുള്ള അബദ്ധങ്ങളുമാണ് പഠിച്ചു വരുന്നത് ഇൻഷാല്ലാ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 64, 65 ആയത്തുകളാണ്.

സുമ്മ തവല്ലയ്തും. ഇവിടെ സുമ്മ ഒന്നാമത്തെ പദത്തിൽ പലപ്പോഴും ഓതുമ്പോഴൊക്കെ സുമ്മ എന്ന് പറയാറുണ്ട്, സുമ്മ തവല്ലയ്തും. അത് അർത്ഥം മാറിപ്പോവും. സ ആണ്, സ സി സു എസ് നാവിൻ്റെ അറ്റം മുൻ പല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം, ദാലിനേക്കാൾ കൂടുതൽ. സ സി സു സുമ്മ. സുമ്മ എന്ന് പറയുമ്പോൾ നാവിൻ്റെ അറ്റം പുറത്തേക്ക് വരുന്നില്ല, ഉൾഭാഗത്താണ്. അതുകൊണ്ടാണ് സ സി സു എന്ന് വരുന്നത്. സ സി സു സുമ്മ പ്രത്യേകം ശ്രദ്ധിക്കണം, അർത്ഥം മാറിപ്പോവും. അതുപോലെ മീമിന് ശബ്ദമുണ്ട്, മണിക്കണം. സുമ്മ തവല്ലയ്തും, തവല്ലയ്തും. മീമു സാക്കിനയ്ക്ക് ശേഷം മീമ്, ഇത് ഖാമു തമാസിലേൻ. ഇവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മീമിനെ അടുത്ത മീമിലേക്ക് ഇത് ഖാം ചെയ്യണം, കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. സുമ്മ തവല്ലയ്തും. ഇനി മീം ബഅദി, സാക്കിന നൂന് ശേഷം ബ വന്നാൽ നൂനിനെയോ അല്ലെങ്കിൽ തൻവീനാണെങ്കിലും ശരി, ഇതിനെ മീമാക്കി മാറ്റണം. മീം ബഅദി ഇങ്ങനെയാണ് മണിക്കേണ്ടത്. അതിന് ഇഖ്ലാബ് എന്നാ പറയുക. മീം ബഅദി നൂനിനെ മാറ്റി മീമാക്കുമ്പോൾ ഇഖ്ലാബ് എന്ന് പറയുന്നു. മീം ബഅദി ദാലിക്, മീം ബഅദി ദാലിക്. അവിടെ നിർത്തുമ്പോൾ ദാലിക് അക് എന്ന ശബ്ദമാണ് വരേണ്ടത്. കൂട്ടി ഒതുകയും ചെയ്യാം. മീം ബഅദി ദാലിക ഫലൗല, فلولا فضل الله, فضل ضاد, فضل الله عليكم ورحمه, ورحمته عليكم وساكنه ميمن ശേഷം വ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇദ്ഹാർ ചെയ്യണം. ഇവിടെ മീം സാക്കിനയ്ക്ക് ശേഷം വ അല്ലെങ്കിൽ ഫ വരുമ്പോൾ രണ്ട് ചുണ്ട് തമ്മിൽ തട്ടുവാൻ ഒരു പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധിച്ച് മീമിനെ പൂർണ്ണമാക്കണം. عليكم ورحمته ورحمته لكنتم اخفاهم بغنى نونينه അവ്യക്തമാക്കി മണിക്കണം. لكنتم, لكنتم من ال. ഇവിടെയും സാക്കിന മീമിന് ശേഷം മീമുണ്ട്, ഇദ്ഗാം മുതമാഥിലൈൻ. ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. لكنتم من الخاسرين ഇങ്ങനെ. അതുപോലെ ഖാസിരിൻ, ഖാ തൊണ്ടയുടെ മുഗൾ ഭാഗമാണ് മഖ്റജ്. ലകുന്തും മിനൽ ഖാസിരീൻ. അടുത്ത ആയത്ത് വലഖദ് അലിംതുമുല്ലദീന, വലഖദ് വലഖ ഖാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗവും അതിൻ്റെ മേലെ ചെറുനാക്ക്. വലഖദ് ദാലിനെ ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. വലഖദ് അലിംതും, അലിംതുമുല്ലദീന, അലിംതുമുല്ലദീന, അല്ലദീന, അല്ലസീന അല്ല, الذين ولقد علمتم الذين اعتدوا عين തൊണ്ടയുടെ മധ്യഭാഗമാണ്. ولقد علمتم الذين اعتدوا منكم, منكم اخفا بغنى അവ്യക്തമാക്കി മണിക്കണം. منكم, منكم في السبت. ഇവിടെ സാക്കിന മീമിന് ശേഷം ഫ, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. മിൻകും ഫിസ്സബിതി അഥവാ മീമിനെ പൂർണ്ണമാക്കണം എന്നർത്ഥം. മിൻകും ഫിസ്സബിതി ഫഖുൽനാ ലഹും, ഫഖുൽനാ ലഹും കൂനു ഖിറാദതൻ, ഖിറാദതൻ ഖാസിഇൻ, കൂനു ഖിറാദതൻ. ഖിറദതൻ എന്നല്ല, റാഇന ഫത്ഹാണ്, സുക്കൂനല്ല. വളരെയധികം ശ്രദ്ധിക്കണം. കൂനു قِرَادَةً, قِرَادَةً خَ, قِرَادَةً خَاسِئِينَ, خَاسِئِينَ هَمْزَةً, خَاسِرِينَ എന്ന് ഓതരുത്, خَاسِئِينَ ഹംസ, خَاسِئِينَ. ഇൻഷാ അല്ലാ ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 64-65 ആയത്തുകളാണ് എന്ന് കേട്ടു മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ തജ്വീദ് നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടും പാരായണത്തിൽ ഒരബദ്ധങ്ങളുമില്ലാതെ കൃത്യമായിട്ട് വിശുദ്ധ ഖുർആൻ ഓതുവാനും പഠിക്കുവാനൊക്കെ ശ്രദ്ധിക്കുക. അല്ലാഹു ബാരിഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവീകമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവീകമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000-കണക്കിന് ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അല്ലാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തു നിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: ഈസ് ഖുർആൻ റേഡിയോയിൽ കിഡ്സ് ടൈം. ചെറിയ പ്രായത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട് ശ്രദ്ധ നേടിയ കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. സൂറത്തുൽ കഹ്ഫിലെ 29 മുതൽ 38 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: മഷാല്ലാ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ കഹ്ഫിലെ 29 മുതൽ 38 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: പീസ് ഖുർആൻ റേഡിയോ. നാം കേൾക്കുന്നത് ഖത്മുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസ്ഉകൾ. മുഴുവനായി കേൾക്കാനുള്ള അവസരമാണ് ഖത്മുൽ ഖുർആൻ പരിപാടികളിലൂടെ ശ്രോതാക്കൾക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ 8 ജുസ്ഇൻ്റെ പാരായണമാണ് നാം കേൾക്കുന്നത്. പാരായണം അൽ ഹാഫിൽ മാഹിർ അൽ മുഅക്ലി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ما شاء الله, ജസാകും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഖത്മുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ 8-ാം ജുസ്ഇന്റെ പൂർണ്ണമായ പാരായണം. പാരായണം നിർവഹിച്ചത് അൽ ഹാഫിൽ മാഹിർ അൽ മുഅക്കലി. ലില്ലാഹി മിൻ അസ്മാഇഹി 90
1: വിജ്ഞാനം ഒരു വിസ്മയമാണ്. മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമ്പുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗപരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന 500 ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ, താങ്കളുടെയും ജീവിതത്തിന്റെ താളമാവട്ടെ.

0: പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:
1: فبعث الله غرابا يبحث في الأرض

0: ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും കാബീലും, ഹാബീലെന്ന അനിയനെ കാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അള്ളാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീല് അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അള്ളാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അള്ളാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: Tune to reality.

പരിശുദ്ധ ഖുർആനിൻ്റെ രണ്ടാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിൻ്റെതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവന് പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷൻ്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളിവെളിച്ചം എത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: മാനവരാശിയുടെ മോക്ഷത്തിനായി അള്ളാഹു നൽകിയ വരദാനം. നമ്മെ ചിന്തിക്കാനും ചിന്തിപ്പിക്കാനും ഖുർആൻ പഠനത്തിലൂടെ നമുക്ക് അവസരങ്ങൾ കൈവരും. പീസ് ഖുർആൻ റേഡിയോ ഹിഫുദുൽ ഖുർആൻ പ്രോഗ്രാമിലൂടെ നമുക്ക് അതിനുള്ള അവസരമാണ് നൽകുന്നത്. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് ഹിഫുദുൽ ഖുർആൻ, സൂറത്തുൽ അഹ്സാബിലെ 53-ാം വചനം, ഭാഗം 4. ക്ലാസ് എടുക്കുന്നത് ജാഫർ സലഫി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 53-ാം ആയത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇൻഷാല്ലാ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ തൊട്ടടുത്തൊരു ഭാഗം കൂടി ഇന്ന് മനഃപ്പാഠമാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യമായത് മുഴുവനായി ഒന്ന് പാരായണം ചെയ്യാം.

منكم والله لا يستحيي من الحق وإذا سألتموهن متاعا فاسألوهن

منكم والله لا يستحي من الحق وإذا سألتموهن متاعا فاسألوهن

0: ആയത്തിൻ്റെ അവസാന ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാല്ലാ, പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലെ 53-ാം വചനം, ഭാഗം 4. ക്ലാസ് എടുത്തത് ജാഫർ സലഫി.
2: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
3: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലസീ യുഖ്രിജുൽ ഖബ

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അല്ലാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കൾക്ക് അവസരം നൽകുന്ന തൻസീൽ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഔസി പാരായണം നിർവഹിക്കുന്നു.